പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 ആണ്, ഇടവം 3, 2026 മെയ് 17 ഞായറാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിനം.

0: ശുഭചിന്തകൾ. ഈ ലോകത്ത് നമ്മുടെയൊക്കെ സൗന്ദര്യത്തിന്റെ കുറവ് സ്വന്തം സ്വഭാവ ഗുണങ്ങളിലൂടെ ഒരു പരിധിവരെ പരിഹരിക്കുവാൻ നമുക്കൊക്കെ ആവുക തന്നെ ചെയ്യും. എന്നാൽ പലരും മറന്നു പോകുന്നൊരു സത്യമുണ്ട്, സ്വഭാവ വൈകല്യം ഒരിക്കലും സൗന്ദര്യത്തിലൂടെ ഈ സമൂഹത്തിൽ പരിഹരിക്കാനാവില്ല എന്നതാണ് അത്. ഏവർക്കും ശുഭദിന ആശംസകൾ.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8 മണിക്ക് ഗ്രാമഭംഗി, 11 മണിക്ക് മൻ കി ബാത്, ഉച്ചയ്ക്ക് 12 മണിക്ക് ഗാനമന്ദാരം, 3 മണിക്ക് നിയമവീഥി, വൈകുന്നേരം 5 മണിക്ക് ഭാഗ്യരാശി, 5:30 ഗാനവീഥി, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 9:55 ബെഡ് ടൈം സ്റ്റോറീസ്.

ചരിത്രത്തിൽ ഇന്ന് മെയ് 17. ആലപ്പുഴ ജില്ല രൂപീകൃതമായതും ഗാബോൺ ഫ്രാൻസിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതും പാതിരാസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന നോർവേ സ്വതന്ത്രമായതുമൊക്കെ ഒരു മെയ് 17. മെയ് 17 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് മെയ് 17. ഇന്തോനേഷ്യ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് 1945 മെയ് 17. 1945 മെയ് ഇന്നേ ദിവസമായിരുന്നു കൊച്ചിയിലെ ആദ്യ ജനകീയ മന്ത്രിസഭ അധികാരമേറ്റത്. 1945 മെയ് 17 പാതിരാസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന നോർവേ സ്വതന്ത്രമായത്. ആലപ്പുഴ ജില്ല രൂപീകൃതമായത് 1957 മെയ് 17. ഗാബോൺ ഫ്രാൻസിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത് 1960 മെയ് 17. റഷ്യയുടെ ആർട്ടിക എന്ന കപ്പൽ ആദ്യമായി ഉത്തരധ്രുവത്തിലെത്തിയത് 1969 മെയ് 17. കുടുംബശ്രീ പദ്ധതി പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി മലപ്പുറത്ത് ഉദ്ഘാടനം ചെയ്തത് 1998 മെയ് 17. കുവൈറ്റിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ചത് 2005 മെയ് 17.

ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. സാങ്കേതിക സഹായം അജയ് ഷാജി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: ഹൃദയത്തിലേറ്റ റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
2: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ നാളെ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡൻ സന്ദർശനത്തിന് ഗോഥൻബർഗിലെത്തും. വെള്ളിയുടെ ഇറക്കുമതി തീരുവ കേന്ദ്രം 6% നിന്ന് 15% ഉയർത്തി. CBSE 9ാം ക്ലാസ് മുതൽ വിദ്യാർത്ഥികൾക്ക് ത്രിഭാഷാ പഠനം നിർബന്ധമാക്കി നിർദ്ദേശം പുറപ്പെടുവിച്ചു. ആകാശവാണിയുടെ 90ാം വാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് സൈക്ലത്തോൺ അല്പസമയത്തിനകം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. രാവിലെ 10 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രിയങ്കാഗാന്ധി തുടങ്ങിയവർ ചടങ്ങിനെത്തും. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് ഉൾപ്പെടെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും. ഡെസ്ക് റിപ്പോർട്ട്.
3: സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അവസാനഘട്ടത്തിലാണ്. മന്ത്രിമാരുടെ കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കും. മന്ത്രിമാരുടെ പട്ടിക നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉച്ചയോടെ ഗവർണർക്ക് കൈമാറുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. 21ാം മന്ത്രിസഭയിൽ കോൺഗ്രസിന് മുഖ്യമന്ത്രി ഉൾപ്പെടെ 12 മന്ത്രിമാരും പ്രധാന സഖ്യകക്ഷിയായ മുസ്ലിം ലീഗിന് 5 മന്ത്രിമാരും ഉണ്ടായേക്കുമെന്നാണ് സൂചന. കേരള കോൺഗ്രസിന് 1 മന്ത്രിസ്ഥാനവും ഡെപ്യൂട്ടി സ്പീക്കർ അല്ലെങ്കിൽ ചീഫ് വിപ്പ് സ്ഥാനവും ലഭിച്ചേക്കും. RSPക്ക് 1 മന്ത്രിസ്ഥാനവും നൽകും. ഏകാംഗ കക്ഷികളിൽ അനൂപ് ജേക്കബിനും മാണി സി കാപ്പനും ടേം വ്യവസ്ഥയിൽ 2.5 വർഷം വീതം മന്ത്രിപദം നൽകാനും കോൺഗ്രസ് തീരുമാനിച്ചതായി മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു. കോൺഗ്രസിൽ നിന്ന് രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, പി സി വിഷ്ണുനാഥ്, എ പി അനിൽകുമാർ, എം ലിജു, ബിന്ദു കൃഷ്ണ എന്നിവർ മന്ത്രിമാരായേക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. പി കെ കുഞ്ഞാലിക്കുട്ടി, എൻ ഷംസുദ്ദീൻ, പി കെ ബഷീർ, കെ എം ഷാജി, പാറക്കൽ അബ്ദുള്ള എന്നിവരാണ് മുസ്ലിം ലീഗിന്റെ സാധ്യതാ പട്ടികയിൽ. രാവിലെ ചേരുന്ന മുസ്ലിം ലീഗ് നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടായേക്കും.
2: സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ നാളെ രാവിലെ 7 മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. സെൻട്രൽ സ്റ്റേഡിയത്തിലെ ചടങ്ങിൽ പങ്കെടുക്കാനെത്തുന്ന MLAമാരുടെയും MPമാരുടെയും വാഹനങ്ങൾ സെക്രട്ടേറിയറ്റിനകത്ത് പാർക്ക് ചെയ്യണം. മറ്റു വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പ്രത്യേക സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്രകൾ ക്രമീകരിക്കണമെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് നിർദ്ദേശിച്ചു. കോൺഗ്രസിലെ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചത് ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗുമാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി. കോൺഗ്രസ് എവിടെയുണ്ടെങ്കിലും അവിടെ അഴിമതിയുണ്ടെന്നും ചന്ദ്രശേഖർ സംസ്ഥാന നേതൃയോഗത്തിൽ പറഞ്ഞു. കേരളത്തിലെ യഥാർത്ഥ ജനകീയ പ്രതിപക്ഷമായി NDA പ്രവർത്തിക്കുമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് തിരുവനന്തപുരത്ത് അറിയിച്ചു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നിയമസഭയിൽ അവതരിപ്പിക്കുന്നത് പാർട്ടിയുടെ ഉത്തരവാദിത്വമായി കാണുമെന്ന് സംസ്ഥാന നേതൃയോഗ തീരുമാനം അറിയിച്ച രമേശ് വ്യക്തമാക്കി. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പാക്കാൻ പുതിയ ഗവൺമെന്റ് തയ്യാറാകണമെന്ന് നേതൃയോഗം രാഷ്ട്രീയ പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡൻ സന്ദർശനത്തിന് ഗോഥൻബർഗിലെത്തും. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും. ഹരിത പരിവർത്തനം, നിർമ്മിത ബുദ്ധി, സാങ്കേതിക വിദ്യകൾ, സ്റ്റാർട്ടപ്പുകൾ, പ്രതിരോധം, ബഹിരാകാശം, കാലാവസ്ഥ തുടങ്ങിയ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായേക്കും. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയനൊപ്പം യൂറോപ്യൻ ബിസിനസ്

0: ലീഡേഴ്സ് ഫോറം, യൂറോപ്യൻ റൌണ്ട് ടേബിൾ ഫോർ ഇൻഡസ്ട്രിയെയും ഇരു പ്രധാനമന്ത്രിമാരും അഭിസംബോധന ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച കേസിലെ മുഖ്യപ്രതിയെന്ന് സംശയിക്കുന്ന പി വി കുൽക്കർണിയെയും മറ്റൊരു പ്രതി മനീഷ വാഗ്മാരെയും ഡൽഹിയിലെ സി ബി ഐ പ്രത്യേക കോടതി 10 ദിവസത്തേക്ക് സി ബി ഐ കസ്റ്റഡിയിൽ വിട്ടു. കൂടുതൽ ചോദ്യം ചെയ്യലിനായി രണ്ടുപേരെയും ഡൽഹിക്ക് പുറത്തേക്ക് കൊണ്ടുപോകേണ്ട സാഹചര്യമുണ്ടെന്ന് സി ബി ഐ അറിയിച്ചിരുന്നു. സംഭവത്തിന് പിന്നിലെ ഗൂഢാലോചന വിപുലമാണെന്നും കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്നും സി ബി ഐ കോടതിയിൽ വാദിച്ചു. വെള്ളിയുടെ ഇറക്കുമതി തീരുവ കേന്ദ്രം 6% നിന്ന് 15% ഉയർത്തി. സ്വതന്ത്ര ഇറക്കുമതി വിഭാഗത്തിൽ നിന്ന് വെള്ളിയെ നിയന്ത്രിത വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതോടെ വെള്ളി ഇറക്കുമതി ചെയ്യാൻ ഗവൺമെന്റ് ലൈസൻസ് ആവശ്യമാകും. സിൽവർ പ്ലേറ്റ് ചെയ്ത സ്വർണം, പ്ലാറ്റിനം എന്നിവയ്ക്കും നിയന്ത്രണം ബാധകമാണ്. ഉടൻ പ്രാബല്യത്തിൽ വരുന്ന വിധം വിദേശ വ്യാപാര ഡയറക്ടറേറ്റ് ജനറലാണ് വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. സി ബി എസ് ഇ 9ാം ക്ലാസ് മുതൽ വിദ്യാർത്ഥികൾക്ക് ത്രിഭാഷ പഠനം നിർബന്ധമാക്കി നിർദ്ദേശം പുറപ്പെടുവിച്ചു. ജൂലൈ 1 നിർദ്ദേശം പ്രാബല്യത്തിൽ വരും. 3 ഭാഷകളിൽ 2 ഇന്ത്യൻ മാതൃഭാഷകളായിരിക്കണമെന്നും ബോർഡ് നിർദ്ദേശത്തിൽ വ്യക്തമാക്കി. 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെയും 2023 ദേശീയ കരിക്കുലം ഫ്രെയിംവർക്കിന്റെയും അടിസ്ഥാനത്തിലാണ് നടപടി. 10ാം ക്ലാസിൽ 3ാം ഭാഷയ്ക്ക് ബോർഡ് പരീക്ഷ ഉണ്ടാവില്ലെന്നും എല്ലാ വിലയിരുത്തലുകളും പൂർണ്ണമായും സ്കൂൾ അധിഷ്ഠിതമായിരിക്കുമെന്നും സി ബി എസ് ഇ വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂറിനെപ്പറ്റി ഇന്ത്യൻ സേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടേത് എന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജവും അടിസ്ഥാനരഹിതവുമാണെന്ന് പി ഐ ബിയുടെ വസ്തുതാന്വേഷണ യൂണിറ്റ് വ്യക്തമാക്കി. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ തയ്യാറാക്കിയ ഡീപ്പ് ഫേക്ക് വീഡിയോ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നിർമ്മിച്ചതാണെന്നും പി ഐ ബി അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. വെള്ളിയാഴ്ച തിരുവനന്തപുരത്തു നിന്ന് പുറപ്പെട്ട രാജധാനി എക്സ്പ്രസിന് രാജസ്ഥാനിൽ കോട്ടയ്ക്ക് സമീപം തീപിടിച്ചു. പുലർച്ചെ 5 മണിയോടെയായിരുന്നു അപകടം. 2 കോച്ചുകൾക്കാണ് തീപിടുത്തം ഉണ്ടായതെന്നാണ് സൂചന. ആളപായം ഇല്ലെന്ന് പ്രാഥമിക റിപ്പോർട്ടുകൾ പറയുന്നു. താമരശ്ശേരി ചുരത്തിന് വീതി വർദ്ധിപ്പിക്കുന്നതിനാൽ ഭാരവാഹനങ്ങളും മൾട്ടി ആക്സിൽ ലോറികളും വഴിതിരിച്ചുവിടുമെന്ന് പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. കോഴിക്കോട് നിന്ന് കൽപ്പറ്റ ഭാഗത്തേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ താമരശ്ശേരി ചുങ്കത്തുനിന്ന് തിരിഞ്ഞ് ബാലുശ്ശേരി കുറ്റ്യാടി വഴി പോകണം. കൽപ്പറ്റയിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വൈത്തിരി ടൌണിൽ നിന്ന് തിരിഞ്ഞ് പടിഞ്ഞാറത്തറ, തരുവണ, കുറ്റ്യാടി വഴിയും പോകേണ്ടതാണ്. ചുരത്തിലൂടെ പോകുന്ന മറ്റു വാഹനങ്ങൾ വേഗം കുറച്ചും സുരക്ഷിതമായും അതാത് സമയത്തെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പോകണമെന്നും അറിയിപ്പിൽ പറയുന്നു. ദേശീയപാതയിലെ മലപ്പുറം കൂരിയാട് തകർന്ന പാതയ്ക്ക് പകരം നിർമ്മിച്ച വയഡക്ട് ഇന്നലെ ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. 6 വരിപ്പാത തകർന്ന് 1 വർഷം തികയാനിരിക്കെയാണ് വയഡക്ട് തുറന്നത്. ഇതോടെ മലപ്പുറം ജില്ലയിൽ 2 റീച്ചിലും 6 വരിപ്പാത നിർമ്മാണം പൂർത്തിയായതായി ദേശീയപാത ലൈസൻസ് ഓഫീസർ പറഞ്ഞു. 380 മീറ്റർ നീളത്തിലാണ് പുതിയ വയഡക്ട് പാലം നിർമ്മിച്ചത്. ആകാശവാണിയുടെ 90ാം വാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് സൈക്ലത്തോണിന് അല്പസമയത്തിനകം തുടക്കമാകും. ആകാശവാണി ലേഖകൻ സ്മിതിയും പള്ളുരുത്തി.
1: രാജ്യത്തെ ആകാശവാണി നിലയങ്ങൾ 1 വർഷമായി നടത്തിവരുന്ന വിവിധ ആഘോഷ പരിപാടികളുടെ ഭാഗമായാണ് ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നത്. 7:30 കവടിയാറിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സൈക്ലത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയം വീഥി, പാളയം, ബേക്കറി ജംഗ്ഷൻ വഴി ആകാശവാണിയിലേക്കാണ് സൈക്ലത്തോൺ. ആകാശവാണി ജീവനക്കാരും പൊതുജനങ്ങളും അടക്കം 100 പേരാണ് സൈക്ലത്തോണിൽ പങ്കെടുക്കുന്നത്.
0: ഐ പി എൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ 29 റൺസിന് തോൽപ്പിച്ചു. കൊൽക്കത്ത ഈദൺ ഗാർഡൻസിലെ മത്സരം ജയിച്ചതോടെ നൈറ്റ് റൈഡേഴ്സ് പ്ലേ ഓഫ് സാധ്യത സജീവമാക്കി. ഇന്ന് പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. ധർമ്മശാലയിൽ വൈകിട്ട് 3:30 മത്സരം. 2ാം മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. ഡൽഹിയിൽ വൈകിട്ട് 7:30 മത്സരം. ഐഎസ്എൽ ഫുട്ബോളിൽ ഡൽഹി സ്പോർട്സിംഗ് ക്ലബ്ബ് അവസാന ഹോം മാച്ചിൽ ഇന്ന് ഇന്റർകാശിയെ നേരിടും. വൈകിട്ട് 5 ഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ബംഗാൾ ഉൾക്കടലിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ ചിലയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. ഇന്ന് 15 മുതൽ ഇടുക്കി വരെയും കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത കണക്കിലെടുത്ത് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. പ്രധാന ഹജ്ജ് കർമ്മങ്ങൾക്ക് ശേഷം നേരത്തെ മടങ്ങിവരാൻ സാധിക്കുന്ന തരത്തിൽ ഹ്രസ്വ ഹജ്ജ് പാക്കേജിന് ഇന്ന് തുടക്കമാകും. ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹ്രസ്വ പാക്കേജിലെ ആദ്യ വിമാനം കൊച്ചിയിൽ നിന്ന് ഉച്ചയ്ക്ക് 12:30 യാത്ര തിരിക്കും. June 5 തീർത്ഥാടകർ മടങ്ങിയെത്തും. വിമാന സർവീസ് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. കരിപ്പൂർ ഹജ്ജ് ക്യാമ്പിൽ നിന്ന് 108 തീർത്ഥാടകരുമായി അവസാന വിമാനം ഇന്ന് പുലർച്ചെ യാത്ര തിരിച്ചു. ഇതോടെ ക്യാമ്പിന് സമാപനമായി. ഇന്ന് ദുൽഹജ്ജ് മാസപ്പിറവി.

0: ദൃശ്യമാകുന്നവർ അറിയിക്കണമെന്ന് പാളയം ഇമാം ബി പി സുഹൈബ് മൗലവി ആവശ്യപ്പെട്ടു. മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ ബലിപെരുന്നാൾ സംബന്ധിച്ച സംയുക്ത പ്രസ്താവന പുറപ്പെടുവിക്കുമെന്നും ഇമാം അറിയിച്ചു. ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക വിവരങ്ങൾ വ്യക്തിപരമാണെന്ന കാരണത്താൽ മറുപടി നൽകാനാവില്ലെന്ന വിവരാവകാശ ഓഫീസർമാരുടെ നടപടി സ്വീകാര്യമല്ലെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അറിയിച്ചു. കമ്മീഷന്റെ മീനച്ചിൽ താലൂക്ക് സിറ്റിംഗിലാണ് കമ്മീഷന്റെ അഭിപ്രായം പ്രകടിപ്പിച്ചത്. കമ്മീഷന്റെ മീനച്ചിൽ താലൂക്ക് സിറ്റിംഗിൽ 18 ഹർജികൾ തീർപ്പാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ നാളെ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡൻ സന്ദർശനത്തിന് ഗോഥൻബർഗിലെത്തും. വെള്ളിയുടെ ഇറക്കുമതി തീരുവ കേന്ദ്രം 6% നിന്ന് 15% ഉയർത്തി. CBSE 9 ക്ലാസ് മുതൽ വിദ്യാർത്ഥികൾക്ക് ത്രിഭാഷാ പഠനം നിർബന്ധമാക്കി നിർദ്ദേശം പുറപ്പെടുവിച്ചു. ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് സൈക്ലത്തോൺ അല്പസമയത്തിനകം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ഇയം ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം. പ്രവാചക ദിവ്യാനന്ദ ജാ.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
3: ജീവിതത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ CR ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസിദ്ധിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 PM. പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 PM. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558785.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാന ഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ.

0: ഹൃദയത്തിലേറ്റ റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡനിൽ, സ്വീഡിഷ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച. യൂറോപ്യൻ റൌണ്ട് ടേബിൾ ഫോർ ഇൻഡസ്ട്രിയെ അഭിസംബോധന ചെയ്യും. രാജ്യത്തെ സെമി കണ്ടക്ടർ നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി ടാറ്റ ഇലക്ട്രോണിക്സ് പ്രമുഖ നെതർലൻഡ് കമ്പനിയായ ASML ധാരണാപത്രം ഒപ്പുവച്ചു. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക്. ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിനോടനുബന്ധിച്ചുള്ള സൈക്ലത്തോൺ തിരുവനന്തപുരത്ത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ അല്പസമയത്തിനകം ഫ്ളാഗ് ഓഫ് ചെയ്യും. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡൻ സന്ദർശിക്കും. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ പ്രാബല്യത്തിൽ വന്ന ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ യൂറോപ്യൻ സന്ദർശനം തുടരുകയാണ്. ഒരു റിപ്പോർട്ട്.
2: സന്ദർശനവേളയിൽ സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. ഹരിത പരിവർത്തനം, നിർമ്മിത ബുദ്ധി, നൂതന സാങ്കേതിക വിദ്യകൾ, സ്റ്റാർട്ടപ്പുകൾ, ശക്തമായ വിതരണ ശൃംഖലകൾ, പ്രതിരോധം, ബഹിരാകാശം, കാലാവസ്ഥാ പ്രവർത്തനം, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം തുടങ്ങിയ മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്തുന്നതിനായി ഇരു നേതാക്കളും ചർച്ച നടത്തും. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെയർ ലെയ്നിനൊപ്പം പ്രമുഖ പാൻ യൂറോപ്യൻ ബിസിനസ് ലീഡേഴ്സ് ഫോറമായ യൂറോപ്യൻ റൌണ്ട് ടേബിൾ ഫോർ ഇൻഡസ്ട്രിയെയും ഇരുവരും അഭിസംബോധന ചെയ്യും. സ്വീഡന്റെ വ്യവസായിക കേന്ദ്രമായ ഗോഥൻബർഗിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിലും നൂതന ആശയങ്ങളിലും മുന്നേറ്റത്തിന് കാരണമാകുമെന്ന് സ്വീഡനിലെ ഇന്ത്യൻ അംബാസിഡർ അനുരാഗ് ഭൂഷൺ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി നെതർലൻഡ്സ് സന്ദർശനത്തിന്റെ രണ്ടാം ദിവസമായ ഇന്നലെ ഡച്ച് രാജകുടുംബവുമായി കൂടിക്കാഴ്ച നടത്തി. ചോള കാലഘട്ടത്തിലെ ചെമ്പ് ഫലകങ്ങൾ ഔദ്യോഗികമായി ഇന്ത്യയ്ക്ക് തിരികെ നൽകുന്ന ചടങ്ങിന് പ്രധാനമന്ത്രി മോദിയും നെതർലൻഡ്സ് പ്രധാനമന്ത്രിയും സാക്ഷ്യം വഹിച്ചു. കേവലമൊരു പുരാവസ്തു എന്നതിലുപരി ഇന്ത്യയുടെ പൈതൃകത്തിന്റെയും സംസ്കാരത്തിന്റെയും വിലമതിക്കാനാവാത്ത പ്രതീകമായ ഫലകങ്ങൾ തിരിച്ചെത്തുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വൈകാരിക മുഹൂർത്തമായാണ് വിലയിരുത്തപ്പെടുന്നത്. രാജ്യത്തെ സെമി കണ്ടക്ടർ നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി ടാറ്റ ഇലക്ട്രോണിക്സ് പ്രമുഖ നെതർലൻഡ് കമ്പനിയായ ASML ധാരണാപത്രം ഒപ്പുവച്ചു. ഇതുപ്രകാരം ഗുജറാത്തിലെ ധോലേരയിലുള്ള ടാറ്റ ഇലക്ട്രോണിക്സിൽ സെമി കണ്ടക്ടർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് ASML പിന്തുണ നൽകും. ഊർജ്ജം, തുറമുഖങ്ങൾ, ആരോഗ്യം, കൃഷി, വ്യാപാരം, സാങ്കേതികവിദ്യ എന്നീ മേഖലകളിലെ പ്രമുഖ ഡച്ച് കമ്പനികളുടെ CEOമാരുമായി ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തി. തന്ത്രപ്രധാനമായ മേഖലകളിൽ കൈവരിച്ച 17 സുപ്രധാന നേട്ടങ്ങളോടെയാണ് ഈ സന്ദർശനം സമാപിച്ചത്. ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലുമായി ബന്ധപ്പെട്ട സംയുക്ത പാർലമെന്ററി സമിതി ബംഗളൂരുവിൽ അവലോകന യോഗം ചേർന്നു. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, മുൻ മുഖ്യമന്ത്രി വീരപ്പ മൊയ്ലി, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ യോഗത്തിൽ അവതരിപ്പിച്ചതായി കമ്മിറ്റി ചെയർമാൻ PP ചൌധരി മാധ്യമങ്ങളോട് പറഞ്ഞു. വിവിധ സംസ്ഥാനങ്ങൾ സന്ദർശിക്കുമ്പോൾ ബില്ലിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും എതിർപ്പുകളും ശുപാർശകളും JPC ശേഖരിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല ഉടമ്പടി തർക്കത്തിൽ ആർബിട്രേഷൻ കോടതി പുറപ്പെടുവിച്ച പുതിയ വിധിന്യായം ഇന്ത്യ തള്ളി. നിയമവിരുദ്ധമായി രൂപീകരിച്ച പ്രസ്തുത കോടതിയെ ഇന്ത്യ അംഗീകരിക്കുന്നില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. സിന്ധു നദീജല ഉടമ്പടി മരവിപ്പിക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തിന് മാറ്റമില്ലെന്ന് ശ്രീ ജയ്സ്വാൾ അറിയിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നാണ് ഇന്ത്യ കരാർ മരവിപ്പിച്ചത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചക്കേസിലെ പ്രതികളായ PV കുൽക്കർണിയെയും മനീഷ വാഗ്മറിയെയും ഡൽഹി കോടതി 10 ദിവസത്തെ CBI കസ്റ്റഡിയിൽ വിട്ടു. കൂടുതൽ അന്വേഷണത്തിനായി ഇരുവരെയും രാജ്യതലസ്ഥാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകേണ്ടതുണ്ടെന്നും ഗൂഢാലോചന അന്വേഷിക്കേണ്ടതുണ്ടെന്നും CBI കോടതിയെ അറിയിച്ചു. നീറ്റ് UG പരീക്ഷ പേപ്പർ തയ്യാറാക്കുന്നതിൽ പങ്കാളിയായ PV കുൽക്കർണിക്ക് 2026 ചോദ്യപേപ്പറുകൾ ലഭ്യമായിരുന്നതായും CBI വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിന്റെ 90th വാർഷികത്തോടനുബന്ധിച്ചുള്ള സൈക്ലത്തോണിന് അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് തുടക്കമാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: രാജ്യത്തെ ആകാശവാണി നിലയങ്ങൾ ഒരു വർഷമായി നടത്തിവരുന്ന വിവിധ ആഘോഷ പരിപാടികളുടെ ഭാഗമായാണ് ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നത്. കവടിയാറിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സൈക്ലത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയം വീഥി, പാളയം, ബേക്കറി ജംഗ്ഷൻ വഴി ആകാശവാണിയിലേക്കാണ് സൈക്ലത്തോൺ. ആകാശവാണി ജീവനക്കാരും പൊതുജനങ്ങളും അടക്കം 100 പേരാണ് സൈക്ലത്തോണിൽ പങ്കെടുക്കുന്നത്.
1: കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക്. 21-അംഗ മന്ത്രിസഭയിൽ കോൺഗ്രസിന് മുഖ്യമന്ത്രിയടക്കം 12 പേരെ ലഭിക്കുമെന്നാണ് സൂചന. മന്ത്രിമാരുടെ പട്ടിക ഗവർണർക്ക് ഇന്ന് കൈമാറും. മന്ത്രിമാരെ സംബന്ധിച്ച ചർച്ചകൾ ഇന്നലെ രാത്രി വൈകിയും തുടർന്നു. നാളെ 10 ശ്രീ VD സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. നിയുക്ത മുഖ്യമന്ത്രിയും KPCC അധ്യക്ഷനുമാണ് മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ തിങ്കളാഴ്ച നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് നാളെ രാവിലെ 7 മുതൽ നഗരത്തിൽ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി. ഈ മാസം 20 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. വെള്ളിയാഴ്ച തിരുവനന്തപുരത്തുനിന്ന് പുറപ്പെട്ട രാജധാനി എക്സ്പ്രസിന് തീപിടിച്ചു. രാജസ്ഥാനിലെ കോട്ടയ്ക്ക് സമീപമാണ് ട്രെയിനിന് തീപിടിച്ചത്. പുലർച്ചെ 5 സംഭവം. ആളപായമില്ല. വിലയേറിയ ലോഹങ്ങൾക്ക് ഉയർന്ന കസ്റ്റംസ് തീരുവ ചുമത്തി ദിവസങ്ങൾക്കുള്ളിൽ വെള്ളിക്കും ഇറക്കുമതി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. സ്വർണവും പ്ലാറ്റിനവും പൂശിയ വെള്ളി ഉൾപ്പെടെയുള്ള ലോഹങ്ങളുടെ ഇറക്കുമതി നയം പരിഷ്കരിച്ചതായി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് വിജ്ഞാപനത്തിൽ പറഞ്ഞു. വിലയേറിയ ലോഹങ്ങളുടെ ഇറക്കുമതി തീരുവ 6% നിന്ന് 15% സർക്കാർ ഉയർത്തിയിരുന്നു. രാജ്യത്തുടനീളം സംയോജിത കൃഷി പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ അനിവാര്യത ഊന്നിപ്പറഞ്ഞ് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കൃഷി ഉൽപാദനക്ഷമവും ചെലവ് കുറഞ്ഞതും ലാഭകരവുമായി മാറണമെന്ന് ന്യൂഡൽഹിയിൽ ഇന്ത്യൻ കാർഷിക ഗവേഷണ കൌൺസിലിന്റെ ഉന്നതതല യോഗത്തിൽ അധ്യക്ഷത വഹിക്കവേ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലാണ് കൃഷിയെന്നും മന്ത്രി വ്യക്തമാക്കി. ഓരോ സംസ്ഥാനത്തിന്റെയും കാർഷിക കാലാവസ്ഥാ സാഹചര്യങ്ങൾ അടിസ്ഥാനമാക്കി കാർഷിക രൂപരേഖ തയ്യാറാക്കാനും അദ്ദേഹം ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം. ഇന്നലെ കൊൽക്കത്തയിൽ നടന്ന മത്സരത്തിൽ 29 ആതിഥേയരായ കൊൽക്കത്ത ഗുജറാത്തിനെ പരാജയപ്പെടുത്തിയത്. ഇന്ന് നടക്കുന്ന ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. മറ്റൊരു മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. ഗാന്ധിനഗറിൽ നടക്കുന്ന ഏഷ്യൻ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 77 kg വിഭാഗത്തിൽ 3 വെങ്കല മെഡലുകൾ കരസ്ഥമാക്കി ഇന്ത്യയുടെ സഞ്ജന. സ്നാച്ചിൽ 96 kg ക്ലീൻ ആൻഡ് ജെർക്കിൽ 124 kg ആകെ 220 kg ഉയർത്തിയാണ് സഞ്ജന 3 മെഡലുകൾ സ്വന്തമാക്കിയത്. തായ്ലൻഡ് ഓപ്പൺ ബാഡ്മിന്റൺ സെമിഫൈനലിൽ മലേഷ്യയുടെ ഗോസെഫൈ നൂർ ഇസുദ്ദീൻ സഖ്യത്തെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ സാത്വിക് ചിരാഗ് സഖ്യം പുരുഷ ഡബിൾസ് ഫൈനലിൽ പ്രവേശിച്ചു. ഫൈനലിൽ ഇന്തോനേഷ്യയാണ് എതിരാളി. 9 മുതൽ വിദ്യാർത്ഥികൾക്ക് ത്രിഭാഷാ പഠനം നിർബന്ധമാക്കി CBSE. ദേശീയ വിദ്യാഭ്യാസ നയത്തിനും ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂടിനും അനുസൃതമായി 3 ഭാഷകളിൽ 2 ഇന്ത്യൻ ഭാഷകൾ ആയിരിക്കണമെന്നും ബോർഡ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏവിയേഷൻ ടർബൈൻ ഇന്ധനത്തിന്റെ മൂല്യവർദ്ധിത നികുതി 25% നിന്ന് 7% കുറയ്ക്കാൻ തീരുമാനമെടുത്ത് ഡൽഹി സർക്കാർ. ടൂറിസം, ലോജിസ്റ്റിക് പ്രവർത്തനങ്ങൾ, കണക്ടിവിറ്റി എന്നിവ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ തീരുമാനമെന്ന് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡനിൽ. സ്വീഡിഷ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. യൂറോപ്യൻ റൌണ്ട് ടേബിൾ ഫോർ ഇൻഡസ്ട്രിയെ അഭിസംബോധന ചെയ്യും. രാജ്യത്തെ സെമി കണ്ടക്ടർ നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി ടാറ്റ ഇലക്ട്രോണിക്സ് പ്രമുഖ നെതർലൻഡ് കമ്പനിയായ ASML ധാരണാപത്രം ഒപ്പുവച്ചു. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക്. മന്ത്രിമാരുടെ പട്ടിക ഇന്ന് ഗവർണർക്ക് കൈമാറും. നാളെ സത്യപ്രതിജ്ഞ. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിനോടനുബന്ധിച്ച് സൈക്ലത്തോൺ തിരുവനന്തപുരത്ത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അല്പസമയത്തിനകം ഫ്ളാഗ് ഓഫ് ചെയ്യും. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
5: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇതാ ഒരു സന്തോഷ വാർത്ത.
1: വർഷങ്ങളുടെ പാരമ്പര്യവുമായി കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇനി കൊല്ലത്തും.
0: 7-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള ICSE CBSE കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും ട്യൂഷൻ ഇനി ഒരിടത്ത് തന്നെ.
1: +1 +2 ക്ലാസുകൾക്ക് ISC CBSEയോടൊപ്പം സ്റ്റേറ്റ് സിലബസിനും ട്യൂഷൻ ലഭ്യമാണ്. April 20 മുതൽ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ.
0: കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഹൈസ്കൂൾ ജംഗ്ഷൻ കൊല്ലം, ലാലാജി ജംഗ്ഷൻ കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495004949.
1: 9746075054.
0: കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട്,
1: ദി റിയൽ ഗൈഡ്. വെക്കേഷൻ ക്ലാസുകൾക്കായി കാത്തു നിൽക്കുകയാണോ? എങ്കിൽ നിങ്ങൾക്കായി ഇതാ കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക് അവസരമൊരുക്കുന്നു. ശാസ്ത്രീയ സംഗീതം, ലളിതഗാനം, ഭജൻസ്, വയലിൻ, മൃദംഗം, ഗഞ്ചിറ തുടങ്ങിയവയിൽ പരിചയസമ്പന്നരായ അധ്യാപകരുടെ സേവനം ലഭ്യമാണ്. പ്രായഭേദമന്യേ ആർക്കും ഓൺലൈനായും ഓഫ്ലൈനായും ക്ലാസുകളിൽ പങ്കെടുക്കാം. നിങ്ങളുടെ കുട്ടികളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8089409539 എന്ന നമ്പരുമായോ 9447246987 എന്ന നമ്പരുമായോ ബന്ധപ്പെടാം. കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക്, ശ്രീ മുളങ്കാടകം ദേവി ക്ഷേത്രത്തിന് സമീപം, കൊല്ലം.
2: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ തൊക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബ്. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833. You are now listening to Radio Santhanam 90.4 FM. Stay tuned.
3: Radio Santhanam 90.4 FM il ippol kelkam Grama Bhangi, tayaraki avadhrippikkunnathu RJ Sri Lakshmi, sangeethika sahayam Adarsh Ajay.
1: പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗിയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. ഗ്രാമഭംഗിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. മനോഹരമായ ഗ്രാമകാഴ്ചകളിൽ നിന്ന്, അനുഭവങ്ങളിൽ നിന്ന് ഒപ്പിയെടുത്ത ചില വർണ്ണ കാഴ്ചകൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗി. ഗ്രാമകാഴ്ചകൾ എന്ന് പറയുമ്പോൾ വയലും കുളവും മൺവീടുകളും മാത്രമല്ല, കവലകളും അതിൻ്റെ പ്രധാന ഭാഗമാണ്. പല വഴികൾ ചേരുന്ന ഇടം, വഴികൾ തമ്മിൽ പിരിയുന്ന സ്ഥലം എന്നൊക്കെയാണ് കവല എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്നത്തെ ചന്തകൾ പോലെ അത്ര സൗകര്യമൊന്നും അന്നുണ്ടായിരുന്നില്ല. മരങ്ങളുടെ തണലായിരുന്നു കവലകളുടെ പ്രധാന ആകർഷണം. സാധനങ്ങളുടെ വിൽപ്പന നടത്തിയിരുന്നതും ഈ തണലിൽ തന്നെയായിരുന്നു. കവലയിലെ ഏക ചായക്കടയാണ് മറ്റൊരു പ്രധാന ഘടകം. ചെറിയ ചൂടുള്ള ചായയും പലഹാരവും ഒരു മേമ്പുടിക്ക് ഇച്ചിരി പരദൂഷണവും. നാട്ടിലെ പല പ്രധാന ചർച്ചകൾ നടക്കുന്നതും ഈ ചായക്കടയിലായിരിക്കും. പ്രിയ ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗി. ഗ്രാമഭംഗിയിൽ ചെറിയൊരിടവേള.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: ശ്രോതാക്കൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗി. ഗ്രാമഭംഗിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. നാട്ടിൻപുറങ്ങളിലെ വഴിയോര കാഴ്ചകളിൽ പ്രധാനികളായ കവലകളെ പറ്റിയാണ് നാം ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗ്രാമത്തിലെ പലവിധ സാധന സാമഗ്രികളും ഇവിടെ ലഭ്യമാണ്. എപ്പോഴും പരിചിതമായ മുഖങ്ങൾ. അപരിചിതരെ ആരെയെങ്കിലും കണ്ടാൽ അവരെ പരിചയപ്പെടാൻ ആർക്കും ഒരു വൈഷമ്യവുമില്ല. പല സാഹിത്യകൃതികളിലും കവലകൾക്ക് വലിയ പങ്കാണുള്ളത്. കവലകൾക്ക് പ്രാമുഖ്യം നൽകുന്ന എത്രയെത്ര ചിത്രങ്ങളും നാം ആസ്വദിച്ചിട്ടുണ്ട്. ഗ്രാമത്തിൻ്റെ യുവത്വവും വാർദ്ധക്യവും ഒക്കെ ഒത്തുകൂടുന്ന ഒരു പ്രധാന കേന്ദ്രമാണ് ഈ നാല് വഴികൾ കൂടുന്ന സ്ഥലം. രഹസ്യമായ പല കാര്യങ്ങളും പരസ്യമാകുന്നത് ഈ കവലകളിലാണ്. കവലകൾ അങ്ങനെ ശാന്തമായി കാണാറില്ല, എപ്പോഴും ഒരു ചെറിയ തിരക്കെങ്കിലും കാണും. പല പ്രണയങ്ങൾ മുട്ടിടുന്നതിനും അതുപോലെ തന്നെ നഷ്ടമാകുന്നതിനും ഈ കവലകൾ സാക്ഷ്യം വഹിക്കാറുണ്ട്. സൗഹൃദത്തിൻ്റെ മറ്റൊരു തലം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ആശയങ്ങൾ തമ്മിൽ ഏതൊക്കെ തരത്തിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടായാലും ഒരു പ്രശ്നം വന്നാൽ ഒരു ഒത്തുചേരലാണ്. നാടിൻ്റെ പൊതുവായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിരുന്നത് ഇവിടെയായിരുന്നു. ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായിരുന്നു കവലകൾ. നമ്മുടെ ഗ്രാമങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങൾ, ബസ് സ്റ്റോപ്പുകൾ, ആരാധനാലയങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് കവലകൾ രൂപപ്പെട്ടിരുന്നത്. ഇന്ന് കവലകൾക്ക് പകരമായി നമ്മൾ ജംഗ്ഷൻ എന്ന പദമാണ് കൂടുതലായി ഉപയോഗിക്കാറ്. ഇന്നത്തെ ഈ കവലകൾ അടിസ്ഥാനപരമായി ഒരുപാട് മെച്ചപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എവിടെയോ മറന്നുപോയ ഓർമ്മകളെ പൊടിതട്ടിയെടുക്കുകയാണ് ഗ്രാമഭംഗിയിലൂടെ. ഇന്നത്തെ ഗ്രാമഭംഗി പ്രിയപ്പെട്ടവർക്ക് ഒരുപാട് ഇഷ്ടമായെന്ന് തന്നെ വിശ്വസിക്കുന്നു. അടുത്തയാഴ്ച വീണ്ടും എത്താം ഗ്രാമഭംഗിയുടെ പുതിയ കാഴ്ചയും അനുഭവവുമായി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗ്രാമഭംഗി, തയ്യാറാക്കി അവതരിപ്പിച്ചത് RJ ശ്രീലക്ഷ്മി, സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: അറിവ് നേടാം, ആഘോഷമാക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: You are now listening to Radio Santhanam 90.4 FM. Stay tuned.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.

0: ഒരു ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
1: അടിപൊളിയല്ലേ?
0: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീക്ഷത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീഷം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673.
2: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
3: റേഡിയോ സാന്ത്വനം 90.4 FM ൽ കേൾക്കാം അപ്രപാളിയിലെ അത്ഭുതങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഭിലാഷ് കെ ആശ്രാമം. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.

0: അബ്രപാളിയിലെ അത്ഭുതങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും വീണ്ടും സ്വാഗതം. കഴിഞ്ഞ അധ്യായങ്ങളിൽ ലോക ക്ലാസിക് ചിത്രങ്ങളായ ബൈസിക്കിൾ ദീവ്സ്, പധീർ പാഞ്ചാലി തുടങ്ങിയ ചലച്ചിത്രങ്ങളെയാണ് ഈ പരിപാടിയിലൂടെ ശ്രോതാക്കൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയത്. ഇത്തവണ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ചിത്രം നിർമാല്യമാണ്. ആറ് സിനിമകൾ സംവിധാനം ചെയ്ത മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ, ജ്ഞാനപീഠം പുരസ്കാര ജേതാവ് ശ്രീ എം ഡി വാസുദേവൻ നായരുടെ ആദ്യ സിനിമാ സംരംഭമായിരുന്നു 1973 പുറത്തിറങ്ങിയ നിർമാല്യം എന്ന ചലച്ചിത്രം. മലയാള സാഹിത്യത്തിലും സിനിമയിലും ചിരപ്രതിഷ്ഠ നേടിയ എഴുത്തുകാരൻ അതായിരുന്നു എം ഡി. നിർമാല്യം എന്ന ചലച്ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നതിന് മുമ്പ് തന്നെ പ്രേക്ഷക ചർച്ചകൾ സജീവമായിരുന്നു. എം ഡി എന്ന രണ്ടക്ഷരം കുന്നിൻപുറങ്ങളിൽ കാറ്റ് തിളകുന്ന സമൃദ്ധമായ കണ്ണാന്തളിപ്പൂക്കൾ പോലെയാണെന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. അതെ, അരനൂറ്റാണ്ടിലധികം ഒരു നാടിന്റെ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന മലയാളിയുടെ സ്വന്തം എം ഡി. എം ഡിയുടെ തന്നെ വേദനയുടെ പൂക്കൾ എന്ന കഥാസമാഹാരത്തിലെ പള്ളിവാളും കാൽച്ചിലമ്പും എന്ന ചെറുകഥയാണ് നിർമാല്യം എന്ന സിനിമയ്ക്ക് ആധാരം. പട്ടിണിയും ദാരിദ്ര്യവും ജീവിതത്തിന്റെ സന്തത സഹചാരിയായിരുന്ന ഒരു വെളിച്ചപ്പാടിന്റെ കഥയാണ് നിർമാല്യം എന്ന ചിത്രത്തിലൂടെ എം ഡി ചിത്രീകരിച്ചിരിക്കുന്നത്. പി ജെ ആന്റണി എന്ന മഹാനടനാണ് ചിത്രത്തിൽ വെളിച്ചപ്പാടായി വേഷമിട്ടിരിക്കുന്നത്. വെളിച്ചപ്പാടായി നടൻ ശങ്കരാടിയായിരുന്നു എം ഡി ആദ്യം തീരുമാനിച്ചിരുന്നത്. എന്നാൽ ശങ്കരാടിയുടെ തന്നെ നിർദ്ദേശപ്രകാരം എം ഡി പി ജെ ആന്റണിയെ തിരഞ്ഞെടുക്കുകയായിരുന്നു. ഏറെ അഭിനയ മുഹൂർത്തങ്ങൾ നിറഞ്ഞ ഈ ചിത്രത്തിലെ അഭിനയത്തിന് ഏറ്റവും മികച്ച നടനുള്ള ഭാരത സർക്കാരിന്റെ പുരസ്കാരം പി ജെ ആന്റണിക്ക് ലഭിക്കുകയുണ്ടായി. ഒപ്പം ഏറ്റവും മികച്ച സംവിധായകനുള്ള ദേശീയ പുരസ്കാരം എം ഡിക്കും. രവിമേനോൻ എന്ന നടന്റെ ആദ്യ സിനിമ കൂടിയായിരുന്നു നിർമാല്യം. കവിയൂർ പൊന്നമ്മയായിരുന്നു വെളിച്ചപ്പാടിന്റെ ഭാര്യയായി വേഷമിട്ടത്. മലയാള ചലച്ചിത്ര സമീപനങ്ങളെ ഞെട്ടിച്ച ക്ലൈമാക്സ് ആയിരുന്നു നിർമാല്യത്തിലൂടെ എം ഡി മലയാള പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നീട്ടിയത്. ഇന്നും അതിന്റെ അലയൊലികൾ നിലച്ചിട്ടില്ല എന്നതും രസകരമാണ്. കവികളോട് തനിക്ക് എന്നും അസൂയയാണ് എന്ന് എം ഡി ഒരിക്കൽ പറഞ്ഞപ്പോൾ ഒ എൻ വി അതിന് മറുപടി പറഞ്ഞത്, ഗദ്യത്തിൽ പോലും കവിത സൃഷ്ടിക്കുവാൻ കഴിയുന്ന എം ഡിയോടാണ് ഞങ്ങൾക്ക് അസൂയ എന്നാണ്. വൃത്തത്തിനും അലങ്കാരത്തിനും അപ്പുറം ദർശിക്കാൻ കഴിയുന്ന ഒരു മനോഹാരിത എം ഡിയുടെ ഓരോ പദത്തിലുമുണ്ട് എന്നതാണ് വാസ്തവം.
1: അബ്രപാളിയിലെ അത്ഭുതങ്ങളിൽ ഇനി ഒരു ഇടവേള. ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം തിരികെ എത്താം അബ്രപാളിയിലെ അത്ഭുതങ്ങളിലേക്ക്.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാന്ത്വനം റേഡിയോ 90.4 അബ്രപാളിയിലെ അത്ഭുതങ്ങൾ. നിർമാല്യം എന്ന ചലച്ചിത്രത്തെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് സിനിമയിലേക്ക് വരാം. ഒരു വെളിച്ചപ്പാടിന്റെ വിശ്വാസത്തിന്റെയും വിശ്വാസ തകർച്ചയുമാണ് നിർമാല്യം എന്ന സിനിമ പറയുന്നത്. ക്ഷേത്രത്തിൽ വെളിച്ചപ്പാട് ഉറഞ്ഞു തുള്ളുന്നിടത്ത് നിന്നാണ് സിനിമ ആരംഭിക്കുന്നത്. ക്ഷേത്ര നടയിലെത്തി ചിലമ്പണിഞ്ഞ് പള്ളിവാളെടുത്ത് ഉറഞ്ഞു തുള്ളിയാൽ എല്ലാം മറക്കുന്ന ആളാണ് വെളിച്ചപ്പാട്. പ്രതിഫലയച്ച് നോക്കാതെയാണ് അയാൾ ഇതെല്ലാം ചെയ്യുന്നത്. കൂലി പറഞ്ഞു വാങ്ങുന്ന ശീലവും അയാൾക്കില്ല. ഉറഞ്ഞു തുള്ളുമ്പോൾ അയാൾ നെറ്റിയിൽ വാൾ വച്ച് മുറിച്ച് ചോര വീഴ്ത്തുന്നു. വെളിച്ചപ്പാടിന് 4 മക്കളാണുള്ളത്. മൂത്തയാൾ അപ്പു, പിന്നീടുള്ളത് അമ്മിണിയും അതിനു താഴെ 2 പെൺകുട്ടികളും, പിന്നെ പക്ഷാഘാതം വന്നു കിടക്കുന്ന അയാളുടെ അച്ഛനും. 2 പറ നെല്ലും നാഴി വെളിച്ചെണ്ണയും കൊണ്ട് വീട് കഴിയില്ല എന്ന് അയാളോട് ഭാര്യ പലവട്ടം പറയുന്നുണ്ട്. ഭഗവതി എല്ലാം തരുമെന്ന് പറയുന്ന അയാൾക്ക് മകന് ജോലി തേടി പോകുവാനുള്ള 2 രൂപ പോലും കൊടുക്കുവാൻ സാധിക്കുന്നില്ല. ദേവി എല്ലാം തരുമെങ്കിൽ അച്ഛന്റെ അച്ഛൻ ഇങ്ങനെ തളർവാദം വന്ന് കിടക്കില്ലായിരുന്നു എന്ന് മകൻ ഗതികെട്ട് അയാളോട് പറയുന്നുണ്ട്. ഗതകാല സ്മരണകളിൽ പലപ്പോഴും പല കഥാപാത്രങ്ങളും തെന്നി വീഴുന്നത് നമുക്ക് ഈ സിനിമയിലുടനീളം കാണാൻ സാധിക്കും. ഹരിതവും സമ്പൽ സമൃദ്ധവുമായ ഒരു ഭൂതകാലം അവർക്കെല്ലാം ഉണ്ടായിരുന്നു എന്ന് സാരം. നിറയെ നെല്ലും സന്തോഷവും നിറഞ്ഞ കാലത്ത് നിന്നും പട്ടിണിയുടെ വർദ്ധിയിലേക്ക് വീണുപോയത് അവർ വേദനയുടെ പലപ്പോഴും

0: ദൈവങ്ങൾക്കും പിഴച്ച കാലമുണ്ടെന്ന് ഒരു കഥാപാത്രം വെളിച്ചപ്പാടിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെയിരിക്കെ നിത്യപൂജയ്ക്കും നിത്യവൃത്തിക്കും വകയില്ലാത്തതിനാൽ ക്ഷേത്രത്തിലെ ശാന്തിക്കാരൻ ശാന്തിപ്പണി ഉപേക്ഷിക്കുന്നു. അയാൾക്ക് പകരം ചെറുപ്പക്കാരനായ ഉണ്ണി നമ്പൂതിരി ക്ഷേത്രത്തിൽ ശാന്തിയായി ജോലിക്ക് കയറുന്നു. തീർത്തും ജീർണാവസ്ഥയിലായ ക്ഷേത്രത്തിലാണ് ഉണ്ണി നമ്പൂതിരി പൂജയ്ക്കെത്തുന്നത്. പത്താംതരം പാസായ ഉണ്ണി നമ്പൂതിരി ഒരു സർക്കാർ ഉദ്യോഗത്തിനായി ശ്രമിക്കുന്ന ആളാണ്. ശാന്തിപ്പണി കഴിഞ്ഞ് അയാൾ മുഴുവൻ സമയവും ജോലിക്കായുള്ള പഠിത്തത്തിലാണ്. കീഴടത്ത് തറവാടിലെ അയാളുടെ കാര്യവും നന്നേ കഷ്ടത്തിലാണ്. ഉണ്ണി നമ്പൂതിരിയെ വെളിച്ചപ്പാടിന്റെ മകൾ അമ്മിണി പൂജയ്ക്കും മറ്റുമായി സഹായിക്കുന്നു. കാലക്രമേണ അവർ തമ്മിൽ അടുപ്പത്തിലാവുകയും ചെയ്യുന്നു.
1: അമ്പലത്തിലെ തനിച്ച് കിടക്കോ?
2: തനിച്ചല്ലോ ഭഗവതി.
1: ഓ വേണ്ടാത്തത് ഓരോന്നും പറയണ്ട, വാര്യത്ത് കിടക്കുക നല്ലത്. ആലിന്റെ മുകളിലെ ഗന്ധർവനെ കണ്ട് പേടിച്ചിട്ടാ ഗോപാലിന് ഭ്രാന്തായതത്രേ.
2: ഗന്ധർവന്മാർ കുറച്ച് പടഞ്ഞു കേട്ടിട്ടുണ്ട്, വേറെ ഉപദ്രവമൊന്നുമില്ല.
1: എന്ത് പറഞ്ഞാലും കളിയ.
2: എന്നാലും കുറച്ച് കാര്യം പറയാം.
1: വേണ്ട, എനിക്ക് കേൾക്കണ്ട, രാത്രി ഭഗവതിയോട് പറഞ്ഞാ മതി.
2: രാവിലെ കരിമ്പോട്ടോ അങ്ങനെയാണല്ലോ കഥ.
1: ഇന്ന് രാത്രി പേടിച്ച് നിലവിളിക്കണേ എന്റെ ഭഗവതി.
0: വെളിച്ചപ്പാടിന്റെ മകൻ അപ്പു അന്യതാബോധത്തിലൂടെയാണ് നടക്കുന്നത്. അയാൾക്ക് വീടുമായി അത്ര അടുപ്പമൊന്നുമില്ല. ഭക്തിക്ക് മാത്രം ക്ഷാമമില്ലാത്ത ഒരു വീട്, അതായിരുന്നു തന്റെ വീടിനോടുള്ള അപ്പുവിന്റെ കാഴ്ചപ്പാട്. കഷ്ടപ്പാട് തീർക്കുവാൻ വെളിച്ചപ്പാട് കാശ് കടം വാങ്ങിയ മൈമുണി എന്നയാൾ കാശ് തിരികെ ചോദിച്ച് പലപ്പോഴും വെളിച്ചപ്പാടിനോടും പിന്നീട് അയാളുടെ വീട്ടിലേക്കും പലതവണ എത്തുന്നുണ്ട്. വിൽക്കുവാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അയാൾക്ക് അത് വിറ്റ് പണം തിരികെ കൊടുത്തുകൂടെ എന്ന് മകൻ അമ്മയോട് ചോദിക്കുന്നു. വെളിച്ചപ്പാടിന്റെ വീടിന്റെ അവസ്ഥ കൂടുതൽ സങ്കീർണമായി മാറുകയാണ്.
3: മേലേക്ക് അവര് അമ്മ ക്ഷയിച്ചപ്പോ വെളിച്ചപ്പാടും ഇറക്കാവുന്നതായിരിക്കും. ഒക്കെ അമ്മയുടെ നിശ്ചയം. ഒരു മന്ത്രവാദം ഇല്ല, വെളിക്കടയില്ല, അമ്പലത്തിൽ വഴിപാടും ഇല്ല, കടക്കാരുടെ മുഖത്ത് നോക്കാണ്ട് പുറത്തിറങ്ങി നടക്കാനും വയ്യ.
1: എങ്ങോട്ടാ?
3: എങ്ങോട്ടുമല്ല,
1: ഞങ്ങൾക്കിന്ന് പഠിപ്പില്ല, വിളക്കുമാലയ്ക്ക് ഞങ്ങളും വരട്ടെ.
3: അമ്മണി ഒരു പഴയ ചാക്ക് ഉണ്ടെങ്കിൽ തരാൻ പറ. അച്ഛൻ വെളിച്ചപ്പെടാനല്ല, കുറച്ച് നെല്ല് കിട്ടുമോ എന്ന് നോക്കാൻ പോവാണ്.
4: അബ്രപാളിയിലെ അത്ഭുതങ്ങളിൽ ഇനി ഒരു ഇടവേള. സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM. തിരികെ എത്താം അബ്രപാളിയിലെ അത്ഭുതങ്ങളിലേക്ക്.
0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും അബ്രപാളിയിലെ അത്ഭുതങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിർമാല്യം സിനിമയുടെ കഥാസാരമാണ്. ദാരിദ്ര്യാവസ്ഥയിലൂടെ കടന്നുപോകുന്ന വെളിച്ചപ്പാടിന്റെയും അയാളുടെ കുടുംബത്തിന്റെയും കഥയാണ് നിർമാല്യത്തിലൂടെ MD വാസുദേവൻ നായർ നമുക്ക് മുന്നിൽ വരച്ചുകാട്ടിയിരിക്കുന്നത്. നിത്യവൃത്തിക്കും നിത്യപൂജയ്ക്കും കഴിവില്ലാത്തതിനാൽ അന്നാട്ടിലെ ക്ഷേത്രപൂജാരി ശാന്തിപ്പണി മതിയാക്കി മടങ്ങുന്നു. പകരം ക്ഷേത്രത്തിൽ പൂജയ്ക്കായി ഉണ്ണി നമ്പൂതിരി എന്നയാൾ എത്തുന്നു. വെളിച്ചപ്പാടിന്റെ വീടിന്റെ അവസ്ഥ കൂടുതൽ സങ്കീർണമായി മാറുകയാണ്. ക്ഷേത്രത്തിൽ ആളുകൾ തീരെ കുറവ്. കുരുതി പൂജ നടന്നിട്ട് തന്നെ നാളുകൾ ഏറെയായിരിക്കുന്നു. വെളിച്ചപ്പെടാനല്ലാതെ അഷ്ടിക്കായി കുറച്ച് നെല്ല് കിട്ടുമോ എന്നറിയാൻ വാളും ചിലമ്പിനോടുമൊപ്പം ഒരു ചാക്കുമെടുത്ത് ഇറങ്ങുന്ന രംഗത്ത് മകൻ അപ്പു കൂട്ടുകാരുമൊത്ത് തെരുവിൽ പകിട കളിച്ചു നിൽക്കുന്ന രംഗം ഹൃദയസ്പർശിയായിട്ടാണ് MD ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. വാളും ചിലമ്പും ചാക്കുമായി എത്തുന്ന വെളിച്ചപ്പാടിനെ ഒരു വീട്ടിലെ കുട്ടി ധർമ്മക്കാരൻ എന്നുപോലും ചിത്രീകരിക്കുന്നുണ്ട് സിനിമയിൽ. കുട്ടികളുടെയും വീടിന്റെയും പട്ടിണി മാറ്റാൻ അയാൾ വീടുകൾ തോറും കയറി ഇറങ്ങുന്നു. സിനിമയ്ക്ക് പിന്നണിയായി സ്വാതി തിരുനാൾ കൃതികളും അതിന്റെ സംഗീതവും അതീവ ഹൃദ്യമായാണ് സന്നിവേശിപ്പിച്ചിരിക്കുന്നത്. പലയിടത്തും തളർന്നിരിക്കുന്ന അയാൾ ഗതകാല സ്മരണകളിലേക്ക് പലപ്പോഴും ആഴ്ന്നിറങ്ങുന്നു. അമ്പലത്തിലെ നേദ്യച്ചോറിന്റെ ബാക്കി വരുന്നതൊക്കെ ഉണ്ണി നമ്പൂതിരി അമ്മിണിക്ക് നൽകുന്നു. വിശപ്പിന്റെ വിലയറിയാവുന്ന അവൾ വഴിവക്കിൽ എന്നും ഇരിക്കാറുള്ള ഭ്രാന്തന് അത് നൽകുന്നു. വളരെ ഹൃദയസ്പർശിയായിട്ടാണ് ഇതൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത്. പൂമംഗലത്തോ വരിക്കാശ്ശേരിയിലോ ജനിച്ചാൽ വലിയ നിലയിലായനെ എന്നും ജീവിക്കാൻ ശാന്തിപ്പണി പോരെന്നും ഉണ്ണി നമ്പൂതിരി അമ്മിണിയോട് പറയുന്നുണ്ട്. എം ബി ശ്രീനിവാസൻ ഒരുക്കിയ മനോഹര പശ്ചാത്തല സംഗീതത്തിന്റെ അകമ്പടിയോടെ ഉണ്ണി നമ്പൂതിരിയുടെയും അമ്മിണിയുടെയും പ്രണയം തളർക്കുന്നത് അതിമനോഹരമായാണ് ഛായാഗ്രാഹകൻ രാമചന്ദ്രബാബു ചിത്രീകരിച്ചിരിക്കുന്നത്.
1: ഏതായാലും നനഞ്ഞു
5: നിൽക്കൂ, ഞാൻ നട തുറക്കണ്ടേ.

0: ഒരു ജോലിക്ക് ശ്രമിച്ചുകൂടെ എന്ന അമ്മിണിയുടെ സഹോദരൻ അപ്പുവിനോട് ഉണ്ണി നമ്പൂതിരി ചോദിക്കുമ്പോൾ ഭഗവതി ജോലി തരും എന്നയാൾ നീരസത്തോടെ പറയുന്നുണ്ട്. ഭഗവതിയുടെ ഏറ്റവും അടുത്ത ആളായതുകൊണ്ട് ഉണ്ണി നമ്പൂതിരിക്കായിരിക്കും ആദ്യത്തെ ചാൻസ് എന്നും അപ്പു കളിയാക്കുന്നു.
1: പിന്നെ നിർത്തി,
2: ജോലിക്കാരൊന്നും ആയില്ലേ,
1: ഭഗവതി തരും, അതും കാത്തിരിക്കാൻ. ഉണ്ണി നമ്പൂതിരിക്കാവും ആദ്യത്തെ ചാൻസ്, സ്വന്തം ആളല്ലേ. തിരുവേദന പറഞ്ഞാൽ കേൾക്കുമെങ്കിൽ എന്റെ കാര്യം പറയണം, എന്റെ മുമ്പിൽ ഒന്ന് പ്രത്യക്ഷപ്പെടാം. ഏത് വൃത്തികെട്ട ജോലിയുടെ രൂപത്തിലായാലും വേണ്ടി,
2: അങ്ങനെയൊന്നും ദൈവദോഷം പറയരുത്. അപ്പോ
0: ഒരു ബീഡിയുടെയും ചായയുടെയും കൂട്ടുകാർ വാങ്ങിത്തരുന്ന ഊണിന്റെയും രൂപത്തിൽ ദൈവം ഇടയ്ക്കിടെ തന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടാറുണ്ടെന്നും അപ്പു ഉണ്ണി നമ്പൂതിരിയോട് പറയുന്നു. ജീവിതത്തോടുള്ള കടുത്ത വിരക്തിയും നിരാശയുമാണ് ഇതിലൂടെ അയാൾ വെളിപ്പെടുത്തുന്നത്.
1: ദൈവം എന്റെ മുമ്പിൽ ഇടയ്ക്ക് പ്രത്യക്ഷപ്പെടാറുണ്ട്. ഒരു ബീഡി, ഒരു ഗ്ലാസ് ചായ, കൂട്ടുകാർ വാങ്ങിത്തരുന്ന ഒരു ഊണ്, ഇതൊക്കെയാണ് കണ്ട അവതാരം. വലിയ അവതാരം കാണാൻ ബാക്കി കിടക്കുന്ന ജോലി.
0: ഒരിക്കൽ വീട്ടു സാധനങ്ങൾ വിൽക്കാൻ വരുന്ന ആളെ അപ്പു തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്ന ചിലമ്പും വാളും എടുത്ത് അയാൾ ആ കച്ചവടക്കാരന് വിൽക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഭഗവതിയുടെ സാധനങ്ങൾ വാങ്ങാൻ കച്ചവടക്കാരൻ തയ്യാറാകുന്നില്ല. ഈ സംഭവം കണ്ടുകൊണ്ട് വീട്ടിലെത്തുന്ന വെളിച്ചപ്പാട് മകനെ തല്ലുന്നു. അയാൾ മകനെ വീടിന് പുറത്താക്കുന്നു. അപ്പു വീടുപേക്ഷിച്ചു നാടുവിടുന്നു.
3: ക്ഷമിച്ചു, ഒരുപാട് ഞാൻ ക്ഷമിച്ചു, ഇതും ഞാൻ ക്ഷമിക്കണോ നാരായണി.
0: മനസ്താപമുണ്ടാകുന്ന വെളിച്ചപ്പാട് മകനെ പലയിടത്തും അന്വേഷിക്കുന്നു, പക്ഷേ കണ്ടുകിട്ടുന്നില്ല. അവൻ എവിടെയായാലും ജീവനോടെ ഇരിക്കട്ടെ എന്ന് ഭാര്യ വെളിച്ചപ്പാടിനോട് പറയുന്നു. പുസ്തകവും കുപ്പായവും ഇല്ലാത്തതിനാൽ ഇളയ കുട്ടികൾ സ്കൂളിൽ പോകുന്നില്ല എന്നും കടം വാങ്ങിയ പൈസ തിരികെ ലഭിക്കുവാൻ മൈമുണ്ണി പലതവണ വീട്ടിൽ വരുന്നുവെന്നും ഭാര്യ വെളിച്ചപ്പാടിനോട് പറയുന്നു. ഇതിനിടയിൽ അന്നാട്ടിൽ വസൂരി പടർന്നു പിടിക്കുന്നു. കൃത്യസമയങ്ങളിൽ കുരുതി നടത്താത്തതുകൊണ്ടും ക്ഷേത്രം ജീർണാവസ്ഥയിലായതുകൊണ്ടുമുള്ള ഭഗവതിയുടെ കോപമാണ് നാട്ടിൽ വസൂരി ഉണ്ടാവാൻ കാരണമെന്ന് വെളിച്ചപ്പാട് മറ്റുള്ളവരെ അറിയിക്കുന്നു. 3 കൊല്ലമായി മുടങ്ങിക്കിടക്കുന്ന കുരുതി കഴിക്കണമെന്ന് അയാൾ നാട്ടുകാരോട് പറയുന്നു. ഒടുവിൽ നാട്ടിൽ കുരുതിക്കുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുന്നു. രസീതടിച്ച് വെളിച്ചപ്പാടിന്റെ നേതൃത്വത്തിൽ അവർ പലയിടത്തും കയറിയിറങ്ങുന്നു. മൈമുണ്ണി ഇടയ്ക്കിടെ തന്റെ പണം തിരികെ ചോദിച്ച് വെളിച്ചപ്പാടിനെ ഈ സമയങ്ങളിലെല്ലാം വിഷമത്തിലാക്കുന്നു.
4: അബ്രപാളിയിലെ അത്ഭുതങ്ങളിൽ ഇനി ഒരു ഇടവേള. റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ദ ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറിറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്. തിരികെ എത്താം അബ്രപാളിയിലെ അത്ഭുതങ്ങളിലേക്ക്.
0: എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും അബ്രപാളിയിലെ അത്ഭുതങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അബ്രപാളിയിലെ അത്ഭുതങ്ങൾ. നിത്യവൃത്തിക്ക് പോലും വകയില്ലാത്ത ഒരു വെളിച്ചപ്പാടിന്റെ കഥയാണ് നിർമാല്യം എന്ന സിനിമയിലൂടെ MD വാസുദേവൻ നായർ ചിത്രീകരിച്ചിരിക്കുന്നത്. നിത്യപൂജയ്ക്ക് വകയില്ലാത്ത ക്ഷേത്രത്തിൽ ഉണ്ണി നമ്പൂതിരി എന്ന ശാന്തിക്കാരൻ എത്തുന്നതും നാട്ടിൽ വസൂരി പടർന്നു പിടിക്കുന്നതും വാളും ചിലമ്പും ചാക്കും എടുത്ത് വെളിച്ചപ്പാട് വീടുകൾ തോറും കയറിയിറങ്ങുന്നു. ഒരിക്കൽ വെളിച്ചപ്പാടിന്റെ മകൻ അപ്പു വാളും ചിലമ്പും എടുത്ത് ഒരു കച്ചവടക്കാരന് വിൽക്കുവാൻ ശ്രമിക്കുന്നു. അത് കണ്ടുവരുന്ന വെളിച്ചപ്പാട് മകനെ വീടിന് പുറത്താക്കുന്നു. ഉണ്ണി നമ്പൂതിരിയും വെളിച്ചപ്പാടിന്റെ മകൾ അമ്മിണിയും തമ്മിൽ സ്നേഹത്തിലാകുന്നു. ഭഗവതിയുടെ കോപം കൊണ്ടാണ് വസൂരി നാട്ടിൽ പടർന്നു പിടിക്കുന്നതെന്നും കുരുതി ഉത്സവം നടത്തണമെന്നും വെളിച്ചപ്പാട് നാട്ടുകാരോട് പറയുന്നു. നാട്ടിൽ കുരുതി ഉത്സവത്തിനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നു.

ഉത്സവത്തിനായി തരാൻ കഴിയില്ലെന്നും വസൂരി എന്നത് തന്റെ മാത്രം കാര്യമല്ലെന്നും നാട്ടുകാരിൽ നിന്നും പിരിവെടുത്ത് നടത്തണമെന്നും ഇല്ലത്തു നിന്നും അറിയിക്കുന്നു. കുരുതി ഉത്സവത്തിന് മുൻപ് താൻ മടങ്ങിപ്പോവുകയാണെന്നും പകരം മറ്റൊരു ശാന്തിക്കാരനെ കണ്ടെത്തണമെന്നും ഉണ്ണി നമ്പൂതിരി വെളിച്ചപ്പാടിനെ അറിയിക്കുന്നു. അയാളുടെ അച്ഛന്റെ തീരുമാനപ്രകാരം ഒരു പെൺകുട്ടിയുമായി വിവാഹം നിശ്ചയിച്ചിരിക്കുന്നുവെന്നും അതുകൊണ്ടാണ് ശാന്തിപ്പണി ഉപേക്ഷിക്കുന്നതെന്നും അറിയുന്ന അമ്മിണിക്ക് അത് അത്യന്തം വേദനയുണ്ടാക്കുന്നു. തന്റെ അനിയത്തിയുടെ വിവാഹം നടക്കണമെങ്കിൽ തന്റെ വിവാഹം നടന്നേ തീരൂ എന്നാണ് വീട്ടിലെ അവസ്ഥ എന്ന് അയാൾ അമ്മിണിയോട് പറയുന്നു. തന്നെ വെറുക്കരുതെന്നും പറഞ്ഞ് അയാൾ അവിടെ നിന്നും യാത്രയാകുന്നു.

നാട് ഉത്സവത്തിന്റെ ലഹരിയിലാണ്. ഉത്സവത്തിനായുള്ള തയ്യാറെടുപ്പുകൾ എങ്ങും നടക്കുകയാണ്. വെളിച്ചപ്പാടും സന്തോഷത്തിലാണ്. ഒരു ദിവസം വെളിച്ചപ്പാട് വീട്ടിലെത്തുമ്പോൾ താൻ പണം തിരികെ കൊടുക്കാനുള്ള മൈമുണ്ണി തന്റെ ഭാര്യ നാരായണിയുടെ മുറിയിൽ നിന്നും പുറത്തു വരുന്നത് കാണുന്ന വെളിച്ചപ്പാട് തകർന്നു പോകുന്നു. അന്യന്റെ മുഖം നോക്കാതെ വളർന്ന് തന്നെ 42 വയസ്സിൽ ഇങ്ങനെയാക്കിയത് നിങ്ങളാണ് എന്ന് ഭാര്യ വെളിച്ചപ്പാടിനോട് കരഞ്ഞുകൊണ്ട് പറയുന്നു. ഭഗവതിയെ രക്ഷിക്കുവാൻ നടക്കുമ്പോൾ ഈ വീട്ടിൽ അടുപ്പെരിഞ്ഞിട്ടില്ല, അത് ആരും അന്വേഷിച്ചതുമില്ല എന്നവർ വിലപിക്കുന്നു. കുട്ടികളുടെ വിശപ്പടക്കാൻ ഭഗവതി കാശും അരിയും തന്നില്ല എന്നും പറയുന്നു. തന്റെ വാളും ചിലമ്പുമെടുത്ത് അയാൾ പാതയിലൂടെ ഹൃദയവേദനയോടെ നടക്കുന്നു. നാട്ടുകാരുടെ കുശലാന്വേഷണങ്ങൾക്ക് മുന്നിൽ അയാൾ ഒരു വിഡ്ഢിയെപ്പോലെ നിന്ന് ചിരിക്കുന്നു. തെയ്യത്തിന്റെയും ചെണ്ടമേളത്തിന്റെയും ദൃശ്യങ്ങൾ ഈ രംഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. കുളിച്ചീറനായി ഒരുക്കി വെച്ചിരിക്കുന്ന താലപ്പൊലികൾക്കിടയിലൂടെ അയാൾ പലതവണ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു.

അല്ലാതെ വിളിച്ചുകൊണ്ട് ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറും. കയ്യിലിരിക്കുന്ന വാൾ തന്റെ നെറുകയിൽ വെട്ടി ചോര വീഴ്ത്തുന്നു. തുള്ളി ഉറഞ്ഞുകൊണ്ട് ശ്രീകോവിലിന്റെ മുന്നിലെത്തുന്ന വെളിച്ചപ്പാട് വിഗ്രഹത്തിന്റെ മുന്നിൽ നിന്ന് പലതവണ വാൾ കൊണ്ട് നെറുകയിൽ വെട്ടി ചോര വീഴ്ത്തുന്നു. അമ്പലത്തിന് നിറയിൽ വെളിച്ചപ്പാട് വീണു മരിക്കുന്നു. ചോരയും പൂക്കളും നിലത്ത് വീണു കിടക്കുന്നിടത്ത് നിർമാല്യം പൂർണ്ണമാകുന്നു. കുരുതി ഉത്സവാഘോഷങ്ങളുടെ പരിസമാപ്തിയിൽ വിഗ്രഹത്തിന് നേരെ കാർക്കിച്ചു തുപ്പി സ്വന്തം ശിരസ് വെട്ടിപ്പൊളിച്ചു മരിക്കുന്ന വെളിച്ചപ്പാടിന്റെ ദൃശ്യം സിനിമയിറങ്ങി 50 വർഷങ്ങൾക്ക് ശേഷവും നമ്മുടെ മനസ്സിൽ അലയടിപ്പിക്കുന്നു എന്നതാണ് എംഡിയുടെ എഴുത്തിൻ്റെയും സംവിധാനത്തിൻ്റെയും

മികച്ച സിനിമയ്ക്കുള്ള രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡലിനും നല്ല നടനുള്ള സ്വർണ്ണ മെഡൽ പി ജെ ആന്റണിക്കും നേടിക്കൊടുത്തതിനു പുറമെ 6 സംസ്ഥാന അവാർഡുകളും ഏഷ്യൻ ചലച്ചിത്രോത്സവത്തിൽ മികച്ച സിനിമയ്ക്കുള്ള അവാർഡും ഈ ചിത്രം നേടുകയുണ്ടായി. ഇടശ്ശേരിയുടെ കവിതയും കെ രാഘവന്റെ സംഗീതവും ഒപ്പം കൊട്ടാരക്കര ശ്രീധരൻ നായർ, സുകുമാരൻ, കുഞ്ഞാണ്ടി, ശങ്കരാടി, കവിയൂർ പൊന്നമ്മ, കെ ആർ സുമിത്ര തുടങ്ങിയവരുടെ മാറ്റുരച്ച അഭിനയവും ഈ

0: കേട്ടുകൊണ്ടിരിക്കുന്നത് അമ്പ്രവാളിയിലെ അത്ഭുതങ്ങൾ. റേഡിയോ സാന്ത്വനം 90.4 അടുത്തയാഴ്ച മറ്റൊരു സിനിമയുടെ പശ്ചാത്തലവുമായി വീണ്ടും എത്താം. സ്റ്റേ ട്യൂൺഡ്. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അപ്രപാളിയിലെ അത്ഭുതങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് അഭിലാഷ് കെ ആശ്രാമം. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
2: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോണ്ടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇതാ ഒരു സന്തോഷ വാർത്ത.
2: വർഷങ്ങളുടെ പാരമ്പര്യവുമായി കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇനി കൊല്ലത്തും.
1: 7-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള ICSE CBSE കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും ട്യൂഷൻ ഇനി ഒരിടത്ത് തന്നെ.
2: +1 +2 ക്ലാസുകൾക്ക് ISE CBSEയോടൊപ്പം സ്റ്റേറ്റ് സിലബസിനും ട്യൂഷൻ ലഭ്യമാണ്. April 20 മുതൽ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ.
1: കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം, ലാലാജി ജംഗ്ഷൻ, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495004949 9746075054. Compass Institute,
2: the real guide.

ജനിമൃതികളുടെ അനന്തവിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. മെയ് 1 മുതൽ 31 വരെ ആർത്രൈറ്റിസ് അവയർനെസ് മന്ത് ആയി ആചരിക്കുന്നു. സാധാരണയായി എല്ലാ വർഷവും മെയ് മാസമാണ് ആർത്രൈറ്റിസ് ബോധവൽക്കരണ മാസമായി ആചരിക്കുന്നത്. സന്ധിവാദത്തെക്കുറിച്ച് അവബോധം വളർത്താനും 60 ദശലക്ഷത്തിലധികം ആളുകളെ ബാധിക്കുന്ന ഈ വേദനയേറിയ അവസ്ഥയെക്കുറിച്ച് ശ്രദ്ധ ക്ഷണിക്കാനും ഇത് സഹായിക്കുന്നു. സന്ധിവാദം അഥവാ ആർത്രൈറ്റിസ് സന്ധികളിലെ വീക്കം, വേദന, സ്റ്റിഫ്നെസ് എന്നിവയ്ക്ക് കാരണമാകുന്ന ഒരു അവസ്ഥയാണിത്. സന്ധികളിലെ വേദന, നീര്, ചലനശേഷി കുറയുക എന്നിവയാണ് ലക്ഷണങ്ങൾ. തുടക്കത്തിലെ രോഗനിർണയം നടത്തേണ്ടതിന്റെയും നേരത്തെയുള്ള ചികിത്സയുടെയും പ്രാധാന്യം ഈ മാസത്തിൽ ഊന്നിപ്പറയുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ, സൈനിങ് ഓഫ്.

0: യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.
1: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
2: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസ്.

0: നേതൃത്വം വഹിക്കുന്നത്.
1: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
0: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന. 2026 മെയ് മാസം 1 മുതൽ 31 വരെ ബ്ലാഡർ ക്യാൻസർ അവയർനെസ് മന്തായി ആചരിക്കുന്നു. അതായത് മൂത്രാശയ ക്യാൻസർ അവബോധ മാസമാണ് മെയ്. ലോകമെമ്പാടുമുള്ള 600,000+ ആളുകളെ ബാധിക്കുന്ന ഈ രോഗത്തെക്കുറിച്ചുള്ള ആഗോള അവബോധം വളർത്തുന്നതിനായി സമർപ്പിച്ചിരിക്കുന്നു. ലക്ഷണങ്ങൾ എടുത്തു കാണിക്കുക, നേരത്തെയുള്ള രോഗനിർണയം പ്രോത്സാഹിപ്പിക്കുക, ഗവേഷണത്തെ പിന്തുണയ്ക്കുക എന്നിവയാണ് ഈ ക്യാമ്പയിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ. Don't go red, go to a doctor campaign. 2026 BCAM ടൂൾ കിറ്റ്, ഫണ്ടുകളും അവബോധവും ശേഖരിക്കുന്നതിനുള്ള വിവിധ കമ്മ്യൂണിറ്റി നടത്തങ്ങൾ എന്നിവ പ്രധാന ശ്രമങ്ങളിൽ ഉൾപ്പെടുന്നു. 2026 പ്രധാന ബോധവൽക്കരണ സംരംഭങ്ങൾ: പ്രവർത്തനക്ഷമമായ അവബോധം. രോഗനിർണയ സമയത്ത് മാത്രമേ പകുതിയോളം രോഗികൾ രോഗത്തെക്കുറിച്ച് അറിയുന്നുള്ളൂ എന്ന വസ്തുതയെ ചെറുക്കുന്നതിനായി വേൾഡ് ബ്ലാഡർ ക്യാൻസർ പേഷ്യന്റ് കൊളിഷൻ, അതായത് WBCPC, നേരത്തെയുള്ള രോഗനിർണയം പ്രോത്സാഹിപ്പിക്കുന്നു. 2026-2028 ഗ്രാന്റുകൾ: പ്രാദേശിക ദീർഘകാല അവബോധ ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി WBCPC ഒരു പുതിയ ഗ്രാന്റ് പ്രോഗ്രാം ആരംഭിച്ചു. BCAN ക്യാമ്പയിനുകൾ: ആക്ടിവിസ്റ്റുകൾക്കും സംഘാടകർക്കും വേണ്ടിയുള്ള 2026 ടൂൾ കിറ്റ് ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ ബ്ലാഡർ ക്യാൻസർ അഡ്വക്കസി നെറ്റ്വർക്ക്, അതായത് BCAN, നൽകുന്നു. കമ്മ്യൂണിറ്റി പിന്തുണ: വോക്ക് ടു എൻഡ് ബ്ലാഡർ ക്യാൻസർ പോലുള്ള പരിപാടികൾ ഫണ്ട് സ്വരൂപിക്കുന്നതിനായി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന്, 2026 മെയ് 16 റിച്ച്മണ്ടിൽ. പ്രധാന വസ്തുതകളും അവബോധ ശ്രദ്ധയും. ലക്ഷണങ്ങൾ: പ്രധാന സൂചകങ്ങളിൽ മൂത്രത്തിൽ രക്തം ഉൾപ്പെടുന്നു. അത്തരം ലക്ഷണങ്ങളിൽ ഉടനടി നടപടിയെടുക്കുന്നതിൽ അവബോധം കേന്ദ്രീകരിക്കുന്നു. അപകട സാധ്യത ഘടകങ്ങൾ: പുകവലി അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. പുകവലിക്കാർക്ക് രോഗം പിടിപെടാനുള്ള സാധ്യത ഇരട്ടി കൂടുതലാണ്. ആവർത്തനം: മൂത്രാശയ ക്യാൻസറിന് 50-80% വരെ ഉയർന്ന ആവർത്തന നിരക്ക് ഉണ്ട്. ഇത് തുടർച്ചയായ അവബോധത്തിന്റെ ആവശ്യകതയെ അടിവരയിടുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.
2: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ ത്വക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബ്. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279-8363.
3: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113-8113.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558875.

0: ഒരു ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
1: അടിപൊളിയല്ലേ?
0: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീക്ഷത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ് ജ്വല്ലറി.

ട്രെൻഡി ഹെയർ സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി സ്റ്റൈൽ എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീഷം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673.

സിതാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.

കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. മെയ് മാസം 1 മുതൽ 31 വരെ മെന്റൽ ഹെൽത്ത് അവയർനെസ് മന്തായി ആചരിക്കുന്നു. മാനസികാരോഗ്യ അവബോധ മാസം മലയാളത്തിൽ ആചരിക്കുന്നത് അപമാനം കുറയ്ക്കുന്നതിനും ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നതിനും സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന സമ്മർദ്ദം, ഉത്കണ്ഠ, വിഷാദം എന്നിവ പരിഹരിക്കുന്നതിനുമാണ്. മാനസികാരോഗ്യം ശാരീരിക ആരോഗ്യം പോലെ തന്നെ നിർണായകമാണെന്നും വൈകാരിക ക്ഷേമത്തിൽ ശ്രദ്ധ ആവശ്യപ്പെടുന്നുവെന്നും വിഷാദത്തിനോ സമ്മർദ്ദത്തിനോ പിന്തുണ തേടുന്നുവെന്നതും ഇത് ഊന്നി പറയുന്നു. ഇനി പറയുന്നത് മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനുള്ള വഴികളാണ്. 1. വ്യായാമം. 2. ശരിയായ ഭക്ഷണക്രമം. 3. സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗം കുറയ്ക്കുക. 4. തുറന്ന് സംസാരിക്കുക, അതായത് സ്പീക്ക് ഓപ്പൺലി. അതുപോലെ തന്നെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടുന്നത് ഭയക്കേണ്ടതില്ല. മാനസികാരോഗ്യം ഒരു മനുഷ്യാവകാശമാണ്. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.

വെക്കേഷൻ ക്ലാസുകൾക്കായി കാത്തു നിൽക്കുകയാണോ? എങ്കിൽ നിങ്ങൾക്കായി ഇതാ കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക് അവസരമൊരുക്കുന്നു. ശാസ്ത്രീയ സംഗീതം, ലളിതഗാനം, ഭജൻസ്, വയലിൻ, മൃദംഗം, ഗഞ്ചിറ തുടങ്ങിയവയിൽ പരിചയസമ്പന്നരായ അധ്യാപകരുടെ സേവനം ലഭ്യമാണ്. പ്രായഭേദമന്യേ ആർക്കും ഓൺലൈനായും ഓഫ്ലൈനായും ക്ലാസുകളിൽ പങ്കെടുക്കാം. നിങ്ങളുടെ കുട്ടികളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8089409359 എന്ന നമ്പരുമായോ 9447246987 എന്ന നമ്പരുമായോ ബന്ധപ്പെടാം. കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക്, ശ്രീ മുളങ്കാടകം ദേവീക്ഷേത്രത്തിന് സമീപം, കൊല്ലം.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: ഇന്നത്തെ ഗാനമന്ദാരം എന്ന സംഗീത പരിപാടിയിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഞാൻ പ്രദീപ് ആശ്രാമം. ഒരു തണുത്ത കൊച്ചു വെളുപ്പാൻ കാലം. തൻ്റെ വീട്ടിലെ ഫോൺ ശബ്ദം കേട്ടാണ് ബിച്ചു തിരുമല കണ്ണു തുറക്കുന്നത്. അങ്ങേത്തലയ്ക്കൽ ഐ വി ശശി. ശശിക്ക് MD ഒരു തിരക്കഥ കിട്ടിയിട്ടുണ്ടത്രേ. അതിലേക്ക് ഗാനങ്ങൾ ഒരുക്കണം. പാട്ടിന് ഈരടികൾ എഴുതാൻ കോഴിക്കോട് ഹോട്ടൽ മഹാറാണിയിലെത്തിയ ബിച്ചുവിനെ സംഗീത സംവിധായകൻ ശ്യാമും ഐ വി ശശിയും ചേർന്ന് വരവേൽക്കുന്നു. ശശി പറഞ്ഞു തുടങ്ങുന്നു. ചിത്രത്തിൻ്റെ പേര് അനുബന്ധം. ഈ ചലച്ചിത്രത്തിലെ MD ഭാഷയുടെ ശക്തി, തിരക്കഥയുടെ കരുത്തുമൊക്കെ അതിതീവ്രമാണ്. അതുകൊണ്ട് തന്നെ പാട്ടുകൾ ഗംഭീരമാവണം. എന്നിട്ട് ഗാനസന്ദർഭം വിവരിക്കുന്നു ശശി. മോഹൻലാലിൻ്റെ 5 വയസ്സുകാരൻ മകന് സ്കൂളിൽ മറ്റു കുട്ടികളുമായി കളിക്കവേ അപകടത്തിൽ മരിക്കുന്നു. അതേ പ്രായമുള്ള മറ്റൊരു കുട്ടി അറിയാതെ സ്കൂൾ ബസ് സ്റ്റാർട്ട് ചെയ്ത് വണ്ടി കയറിയാണ് കുട്ടി മരിക്കുന്നത്. മകന്റെ മരണം മൂലമുള്ള കൊടിയ ദുഃഖം മറക്കാൻ മോഹൻലാലിന്റെ കഥാപാത്രം പറഞ്ഞാശ്വസിക്കുന്ന ഒരു രംഗമുണ്ട്.
2: മറ്റൊരു നിലയ്ക്ക് കാണാൻ ശ്രമിക്കുകയാണ് ഞാൻ. ജയക്കൂട്ടം പോയി. പക്ഷെ എന്റെ 60-ആം കാലത്തും മനസ്സിൽ 5 വയസ്സുള്ള ജയക്കൂട്ടം കളിച്ചു നടക്കും. അവന് യുവത്വമില്ല, ജീവിത ക്ലേശമില്ല, വാർദ്ധക്യമില്ല, ഒരർത്ഥത്തിൽ മരണമില്ല. എന്തോ 5 വയസ്സ്.
1: തേങ്ങിവിങ്ങിക്കരയുന്ന മോഹൻലാലിനെ കണ്ട് ആ പടമിറങ്ങി 40 വർഷങ്ങൾക്കിപ്പുറം

0: തൊണ്ടയിൽ ഇടർച്ചയുടെ വേദനയോടെയും പുകഞ്ഞു നീറുന്ന കണ്ണുകളെ തണുപ്പിക്കാൻ നോക്കുന്ന കണ്ണീരോടെയും ഇരുന്ന പ്രേക്ഷകരുണ്ട്. തൻ്റെ കയ്യബദ്ധത്താലാണ് കുട്ടി മരിച്ചതെന്ന കുറ്റബോധത്താൽ പിടയുന്ന ഹരിമോൻ എന്ന കുട്ടിയെ ആ കുറ്റബോധത്തിൽ നിന്നും വിടുവിക്കാൻ മമ്മൂട്ടിയുടെ കഥാപാത്രം അവനോട് പറയുന്നു.
1: നോക്കൂ, ഹരിയെ പോലെ മെടുക്കാൻ കുട്ടികളെ ഞാൻ അധികം കണ്ടിട്ടില്ല. ഇനി മാസ്റ്റർ പറയാൻ പോകുന്നു, ശ്രദ്ധിച്ചു കേൾക്കണം. പാവം ജയക്കുട്ടി മരിച്ചു അല്ലേ? അപകടം പറ്റിയ പലരും മരിക്കും. ചിലർ കുറെ വയസ്സായി മരിക്കും, ചിലർ നേരത്തെ. ജയക്കുട്ടനാണ് വയൽ കയറി കളിച്ചിരുന്നെങ്കിലോ? ചിലപ്പോ ഹരി മരിക്കും. അത് വിചാരിച്ച് വിഷമിക്കരുത്. ഹരി സ്കൂളിൽ പോണം. ടീച്ചർമാരോ കുട്ടികളോ ചോദിച്ചാൽ പറയണം, സോറി, ഒരു അബദ്ധം പറ്റിയതാണ്, സോറി എന്ന്. എന്നിട്ട് മനസ്സിലൊരു പ്രാർത്ഥന പോലെ ജപിക്കണം. ആർക്കായാലും അബദ്ധം പറ്റും, വലിയവർക്ക് കൂടി ഇനി പറ്റരുതേ എന്ന് ജപിക്കണം.
0: ഈ രംഗത്തിന്റെ വികാര തീവ്രത ഒട്ടും ചോർന്നു പോകാതെ വെച്ചു തിരുമല ഈരടികൾ ഒരുക്കി. അതിൽ കണ്ണുനീരിന്റെ ഈണം ചേർത്തു വെച്ചു ശ്യാം. ഭാവതീവ്രമായി ഗാനഗന്ധർവൻ യേശുദാസ് അത് പാടിവെച്ചപ്പോൾ അത് എക്കാലത്തെയും മികച്ച ഹിറ്റായി മാറി. നമുക്ക് കേൾക്കാം. കണ്ണാന്തലിയും കാട്ടുകുറിഞ്ഞിയും കണ്ണാടി നോക്കും ചോരയിൽ എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ ഗാനം.

0: പുതുപുത്തൻ പരിപാടികൾ, പുതുപുത്തൻ ആശയങ്ങൾ ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: നമുക്ക് മടങ്ങി വരാം ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. തൊട്ടേനെ ഞാൻ മനസ്സുകൊണ്ട് കെട്ടിപ്പിടിച്ചേനെ. ഒരുപാട് കാലങ്ങൾക്ക് മുൻപ്, ഒരു സായം കാലം, ചെന്നൈയിൽ ഗായിക മാധുരിയമ്മയുടെ വീടിന്റെ ഉമ്മറത്ത മിനുമിനു പറന്ന നിലത്ത് ചമ്രം പടിഞ്ഞിരുന്ന് പാടുകയാണ് ഭാവഗായകൻ ജയചന്ദ്രൻ. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മാധുരി ഗാനങ്ങളിൽ ഒന്ന്. ചൂരൽ കസേരയിലിരുന്ന് മാധുരിയമ്മയും പങ്കുചേരുന്നു ആലാപനത്തിൽ. പാട്ടിന്റെ വരികൾ മറന്നുപോയിരിക്കുന്നു അവർ. പതിറ്റാണ്ടുകൾക്ക് മുൻപ് റെക്കോർഡ് ചെയ്തതല്ലേ, എങ്കിലും ഈണം മനസ്സിലുണ്ട്. വരികൾ ഓർത്തെടുക്കാൻ ജയചന്ദ്രന്റെ പിന്തുണ കൂടി ലഭിച്ചതോടെ മനോഹരമായ ഒരു യുഗ്മഗാനമായി മാറുന്നു അത്. ഭാവഗായകനും ഭാവഗായികയും ചേർന്നുള്ള ഒരപൂർവ ജുഗൽബന്ധി. ദേവരാജൻ മാസ്റ്റർക്ക് ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുകളിൽ ഒന്നായിരുന്നു തൊട്ടേനെ ഞാൻ എന്ന് തുടങ്ങുന്ന ഗാനം. ചെയ്ത പാട്ടുകളിൽ ഏറ്റവും പ്രിയപ്പെട്ടവ ഏതെന്ന ചോദ്യത്തിന് ഒരിക്കൽ മാസ്റ്റർ നൽകിയ മറുപടി ഇങ്ങനെ. പ്രയാസമാണ് പറയാൻ. സ്വന്തം മക്കളിൽ ആരോടാണ് ഇഷ്ടക്കൂടുതലെന്ന് ചോദിച്ചാൽ എങ്ങനെ മറുപടി പറയും? അവരിൽ ചിലർക്കൊക്കെ എന്തെങ്കിലും പോരായ്മകളും വൈകല്യങ്ങളും കണ്ടേക്കാം. പക്ഷേ അതൊന്നും അവരെ വെറുക്കാനോ മാറ്റി നിർത്താനോ ഉള്ള കാരണങ്ങളല്ല. എല്ലാ മക്കളും എനിക്കൊരുപോലെ, ദേവരാജൻ മാസ്റ്റർ കൂട്ടിച്ചേർക്കുന്നു. മനസ്സിൽ ഉദ്ദേശിച്ച പൂർണ്ണത ഏതാണ്ടൊക്കെ കൈവരിച്ച പാട്ടുകളെക്കുറിച്ചാണ് ചോദ്യമെങ്കിൽ പറയാം. കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന ചിത്രത്തിലെ തൊട്ടേനെ ഞാൻ മനസ്സുകൊണ്ട് കെട്ടിപ്പിടിച്ചേനെ എന്ന ഗാനം ജയചന്ദ്രനും മാധുരിയും ചേർന്ന് പാടിയത്. ഗാനങ്ങളുടെ ദേവശില്പി വയലാർ രചിച്ച് 1975 റിലീസായ കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന ചിത്രത്തിലെ ആ ഭാവസാന്ദ്രമായ ഗാനം നമുക്ക് കേൾക്കാം. തൊട്ടേനെ ഞാൻ മനസ്സുകൊണ്ട് കെട്ടിപ്പിടിച്ച

0: This is Radio Santanam 90.4 FM. Stay tuned.
1: നമുക്ക് തിരിച്ചു വരാം ഗാനമന്ദാരം എന്ന സംഗീത പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. കവിതയിൽ നിന്ന് മനോഹരമായ ഒരു പാട്ടിലേക്ക് എത്ര ദൂരം! വെറുമൊരു ഫോൺ കോളിൻ്റെ ദൂരം എന്ന് പറയും കവി കാവാലം നാരായണ പണിക്കർ. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച വിഷാദഗാനങ്ങളിൽ ഒന്ന് പിറന്നത് ഫോണിലാണ്. ഉത്സവ പിറ്റേന്ന് എന്ന ചിത്രത്തിലെ പുലരിത്തൂ മഞ്ഞുതുള്ളിയിൽ പുഞ്ചിരിയിട്ടു പ്രപഞ്ചം, ഭാരം താങ്ങാൻ അരുതാതെ നീർമണി വീണുടഞ്ഞു. പാട്ടുടനുണ്ടാക്കണമെന്ന് പടത്തിൻ്റെ സംവിധായകൻ ഭരത് ഗോപി വിളിച്ചു പറയുന്നു. പിറ്റേന്ന് റെക്കോർഡിംഗാണ്. സംഗീത സംവിധായകൻ ദേവരാജൻ മാഷാണെങ്കിൽ ദൂരെയും. സിറ്റുവേഷൻ ചോദിച്ചു മനസ്സിലാക്കി വരികളെഴുതി മാഷ ഫോണിൽ വിളിച്ച് കേൾപ്പിക്കുന്നു ഞാൻ. വേറെ വഴിയില്ലല്ലോ. കാവാലത്തിൻ്റെ വാക്കുകൾ പല്ലവി മുഴുവൻ കേട്ട ശേഷം ദേവരാജൻ മാസ്റ്റർ പറഞ്ഞു, ഇത് പോരാ, ഇനി പണിക്കരുടെ താളത്തിൽ ഒന്ന് മൂളി കേൾപ്പിച്ചേ. എല്ലാ ഗാനരചയിതാക്കൾക്കും ആ സ്വാതന്ത്ര്യം അനുവദിക്കാറില്ല മാസ്റ്റർ. കാവാലത്തോടുള്ള പ്രത്യേക പരിഗണന വെച്ച് ചെയ്തതാണ്. സാധാരണ പാട്ടെഴുത്തുകാരുടെ രീതിയല്ല കാവാലത്തിൻ്റേത്, മാസ്റ്റർ ഒരിക്കൽ പറഞ്ഞു.

പ്രത്യേക താളത്തിലാണ് എഴുതുക. ചിലപ്പോൾ ആദ്യത്തെ വരി തീരെ ചെറുതും രണ്ടാമത്തെ വരി ദീർഘവുമായിരിക്കും. നേരെ മറിച്ചും സംഭവിക്കാം. പരമ്പരാഗത രീതിയിലുള്ള ചിട്ടപ്പെടുത്തലിന് എളുപ്പം വഴങ്ങണമെന്നുമില്ല അത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ താളം തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ബാക്കിയെല്ലാം എളുപ്പമായി. ഉള്ളിലെ താളത്തിൽ വരികൾ കാവാലം മൂളിക്കൊടുത്തപ്പോൾ നിശബ്ദ

വരികൾക്ക് മറ്റൊരു ഈണത്തെക്കുറിച്ച് സങ്കല്പിക്കാൻ പോലുമാകാത്ത വിധം. ബാക്കിയുള്ള വരികളും ഫോണിൽ തന്നെ മാസ്റ്ററെ കേൾപ്പിച്ചു കാവാലം. ഒരു മണിക്കൂറിനകം പിറ്റേന്ന് റെക്കോർഡ് ചെയ്യേണ്ട പാട്ട് തയ്യാർ. ഗാനഗന്ധർവൻ യേശുദാസ് ഹൃദയസ്പർശിയായി ആത്മാവ് പകർന്നു നൽകി ആ ഗാനത്തിന്. ഭാരം താങ്ങാൻ അരുതാതെ വീണുടയുന്ന നേർമണിയുടെ ഹൃദയവേദന മുഴുവൻ പ്രതിഫലിപ്പിക്കുന്ന ആലാപനം നമുക്ക് ആസ്വദിക്കാം. പുലരിത്തൂ മഞ്ഞുതുള്ളിയിൽ പുഞ്ചിരിയിട്ടു പ്രപഞ്ചം എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ ഗാനം.

0: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM.
1: നമുക്ക് മടങ്ങി വരാം ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സുന്ദരി നിൻ തുമ്പ് കെട്ടിയിട്ട ചുരുൾമുടിയിൽ തുളസിത്തളിരിലെ ചൂടി കേൾക്കുമ്പോൾ

ആദ്യം ഓർമ്മ വരിക നടി ശോഭയുടെ മുഖമാണ്. 4.5 പതിറ്റാണ്ട് മുൻപ്, 18 വയസ്സ് പോലും തികയും മുൻപ്, ഒരു മെയ് ദിനത്തിൽ മരണതീരത്തേക്ക് സ്വയം നടന്നെടുത്ത ശാലിനി എൻ്റെ കൂട്ടുകാരിയിലെ നായികയെ. ദേവസംഗീതജ്ഞൻ ദേവരാജൻ മാഷിനും ഏറെ പ്രിയപ്പെട്ട ഗാനങ്ങളിൽ ഒന്നായിരുന്നു ഈ പാട്ട്. ആകാശവാണിക്ക് വേണ്ടി MD രാജേന്ദ്രൻ എഴുതിയ ലളിതഗാനമായിരുന്നു ആ പാട്ട്. സംഗീതം നൽകി പാടിയത് PK കേശവൻ നമ്പൂതിരി. ശാലിനിയിലെ കഥാസന്ദർഭം സംവിധായകൻ മോഹൻ വിവരിച്ചു കേട്ടപ്പോൾ മുൻപെഴുതിയ വരികൾ ഇവിടെ യോജിക്കുമല്ലോ എന്ന് തോന്നി MDRന്. നിൻ തുമ്പ് കെട്ടിക്കെട്ട ചുരുൾമുടിയിൽ എന്നായിരുന്നു ലളിതഗാനത്തിൻ്റെ തുടക്കം. കമ്പോസിംഗ് സമയത്ത് സുന്ദരി എന്ന അഭിസംബോധന കൂട്ടിച്ചേർത്തത് ദേവരാജൻ മാഷാണ്. കവി ഓർക്കുന്നു, ആരോടാണ് നീ സംസാരിക്കുന്നതെന്ന് നാട്ടുകാർ അറിയേണ്ടേ എന്നായിരുന്നു മാഷിൻ്റെ ചോദ്യം. MD രാജേന്ദ്രൻ ആ പാട്ട് പിറന്ന സന്ദർഭം ഓർത്തെടുക്കുന്നു. സാധാരണ മാഷ് പാട്ട് ആദ്യം വായിക്കുമ്പോൾ നമ്മുടെ മുഖത്ത് നോക്കില്ല, ഗൗരവത്തിലായിരിക്കും വായന. ഒരു സരസീരുഹ സൗപർണികയിൽ ഒഴുകി എന്ന വരി എത്തിയപ്പോൾ അദ്ദേഹം മുഖമുയർത്തി എന്നെ ഒന്ന് നോക്കി അമർത്തി മൂളി. കൊള്ളാം എന്ന ധ്വനിയുണ്ടായിരുന്നു ആ മൂളലിൽ. അവാർഡ് കിട്ടിയ സന്തോഷത്തിലായിരുന്നു ഞാൻ. ഒരു വാക്കുപോലും മാറ്റാൻ പറഞ്ഞില്ലല്ലോ അദ്ദേഹം. AVMC തിയേറ്ററിൽ നടന്ന റെക്കോർഡിങ്ങിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞില്ല MDRന്. അതിനു മുൻപേ നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു. പാടിക്കഴിഞ്ഞ ശേഷം ദാസേട്ടൻ വലിയ സന്തോഷത്തിലാണ് സ്റ്റുഡിയോ വിട്ടതെന്ന് പലരും പറഞ്ഞു കേട്ടപ്പോൾ മനസ്സ് നിറഞ്ഞു. ശോഭ ഇന്നില്ല, ശാലിനിയും. പക്ഷേ നമുക്കൊപ്പമുണ്ട്. പകരം വയ്ക്കാനില്ലാത്ത ഓർമ്മകളായി ഈ ഗാനം. നമുക്ക് കേൾക്കാം. സുന്ദരി നിൻ തുമ്പ് കെട്ടിയിട്ട ചുരുൾമുടിയിൽ തുളസി തളിരില ചൂടി എന്ന് തുടങ്ങുന്ന ആ അതിമനോഹരമായ ഗാനം.

ഇന്നത്തെ ഗാനമന്ദാരം ഇന്നിവിടെ പൂർണ്ണമാകുന്നു. ഞാൻ പ്രദീപ് ആശ്രാമം. ഗാനമന്ദാരം എല്ലാ ഞായർ ഉച്ചയ്ക്ക് 12-നും ബുധൻ രാത്രി 8-നും.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
3: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
4: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. രക്താതിമർദ്ദം നിയന്ത്രിക്കുക, പതിവായി പരിശോധിക്കുക, നിശബ്ദ കൊലയാളിയെ പരാജയപ്പെടുത്തുക എന്ന പ്രമേയവുമായി ഇന്ന് ലോക രക്താതിമർദ്ദ ദിനം. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. പഞ്ചാബ് ബംഗളൂരുവിനെയും ഡൽഹി രാജസ്ഥാനെയും നേരിടും. വാർത്തകൾ വിശദമായി. കേരള മുഖ്യമന്ത്രിയായി VD സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭയിൽ ആരൊക്കെ എന്നതിൽ അന്തിമ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന. നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് മന്ത്രിമാരുടെ പേരുകൾ പ്രഖ്യാപിച്ചേക്കും. മന്ത്രിമാരുടെ പട്ടിക ഗവർണർക്ക് ഇന്ന് തന്നെ കൈമാറാനാണ് സാധ്യത. രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പായിട്ടുണ്ട്. KPCC അധ്യക്ഷൻ കൂടിയായ സണ്ണി ജോസഫ്, കെ മുരളീധരൻ, PC വിഷ്ണുനാഥ്, എം ലിജു, ബിന്ദു കൃഷ്ണ എന്നിവർ ക്യാബിനറ്റിലെത്തിയേക്കും. UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനായുള്ള ഒരുക്കങ്ങൾ തലസ്ഥാനത്ത് അവസാനഘട്ടത്തിൽ. സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുക്കുന്ന പന്തലിന്റെ നിർമ്മാണം ഇന്ന് പൂർത്തിയാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
5: 12,000 പേർക്ക് ഇരിപ്പിട സൌകര്യമുള്ള പന്തൽ തയ്യാറാക്കാനായിരുന്നു ആദ്യം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ തിരക്ക് പരിഗണിച്ച് മറ്റൊരു പന്തൽ കൂടി നിർമ്മിക്കാൻ ഇന്നലെ രാത്രി തീരുമാനമായിട്ടുണ്ട്. ഇതിനു പുറമെ മഴ കണക്കിലെടുത്ത് ഗാലറിയിൽ താൽക്കാലിക മേൽക്കൂരയും നിർമ്മിക്കും. സ്റ്റേഡിയത്തിന്റെ 3 ഗേറ്റുകൾ വഴിയാകും പാസ് ഉള്ള പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കുക. ഒരു ഗേറ്റ് VIP കളുടെ പ്രവേശനത്തിനായി മാറ്റിവെക്കും. മറ്റൊരു ഗേറ്റ് അടിയന്തര ആവശ്യങ്ങൾക്കായി ഒഴിച്ചിടും. രാവിലെ 8 മുതൽക്കായിരിക്കും പൊതുജനങ്ങൾക്ക് ഇവിടെ പ്രവേശനം അനുവദിക്കുക. 10 സത്യപ്രതിജ്ഞാ ചടങ്ങ്. സത്യപ്രതിജ്ഞയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ചടങ്ങിന് എത്തുന്നവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായി പ്രത്യേക സ്ഥലങ്ങളും ക്രമീകരിച്ച് നൽകിയിട്ടുണ്ട്. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും യാത്ര ചെയ്യുന്നവർ തങ്ങളുടെ യാത്രകൾ അതനുസരിച്ച് ക്രമീകരിക്കണം എന്നും പോലീസ് അഭ്യർത്ഥിച്ചിട്ടുണ്ട്.
4: മുസ്ലിം ലീഗിലെ മന്ത്രിമാരെ സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുന്നതായി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞു. 5 മന്ത്രിമാരുടെ പട്ടികയാണ് ലീഗ് തയ്യാറാക്കുന്നതെന്നാണ് സൂചന. PK കുഞ്ഞാലിക്കുട്ടി, KM ഷാജി തുടങ്ങിയവർ മന്ത്രിമാരായേക്കും. PK ബഷീർ, പാറക്കൽ അബ്ദുള്ള, എൻ ഷംസുദ്ദീൻ, VE ഗഫൂർ എന്നിവരുടെ പേരുകളും ചർച്ചകളിൽ ഉയർന്നുവന്നിട്ടുണ്ട്. മന്ത്രിസഭയിൽ കേരള കോൺഗ്രസിന് 2 മന്ത്രിമാർ ഉണ്ടാകില്ലെന്ന് സൂചന. ഒരു മന്ത്രിസ്ഥാനവും ചീഫ് വിപ്പ് പദവിയും നൽകിയേക്കും. പാർട്ടിക്ക് 2 മന്ത്രിസ്ഥാനത്തിന് അർഹതയുണ്ടെന്ന് ശ്രീ മോൻസ് ജോസഫ് രാവിലെ വ്യക്തമാക്കിയിരുന്നു. ഒരു മന്ത്രിസ്ഥാനമാണെങ്കിൽ ശ്രീ മോൻസ് ജോസഫ് മന്ത്രിയാകാനാണ് സാധ്യത. RSPയിൽ നിന്ന് ശ്രീ ഷിബു ബേബി ജോണും CMPയിൽ നിന്ന് ശ്രീ CP ജോണും മന്ത്രിമാരാകും. ഏക MLA മാത്രമുള്ള പാർട്ടികളിൽ ശ്രീ അനൂപ് ജേക്കബും മാണി സി കാപ്പനും ടേം വ്യവസ്ഥയിൽ മന്ത്രിസ്ഥാനം നൽകാനാണ് ആലോചന. നിർദ്ദേശം ഇരുവരും അംഗീകരിക്കുമെന്ന് വ്യക്തമല്ല. ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിന്റെ 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം സംഘടിപ്പിച്ച സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആറിലേക്ക് ഫ്ളാഗ് ഓഫ് ചെയ്തു. തിരുവനന്തപുരം ആകാശവാണി റീജിയണൽ ചാനൽ മാനേജർ AG ബൈജു, പ്രോഗ്രാം മേധാവി PA ബിജു, വാർത്താ വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ സ്മിതി എം പള്ളുരുത്തി, സെയിൽസ് സെന്റർ മേധാവി ജെറോം JM എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. പ്രതികൂല കാലാവസ്ഥയിലും മാനവീയം വീഥി, പാളയം, ബേക്കറി ജംഗ്ഷൻ വഴി ആകാശവാണി വരെ സഞ്ചരിച്ച സൈക്ലത്തോണിൽ ജീവനക്കാരും പൊതുജനങ്ങളും ഉൾപ്പെടെ 100 പേർ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡൻ സന്ദർശിക്കും. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഹരിത പരിവർത്തനം, നിർമ്മിത ബുദ്ധി, നൂതന സാങ്കേതിക വിദ്യകൾ, സ്റ്റാർട്ടപ്പുകൾ, ശക്തമായ വിതരണ ശൃംഖലകൾ, പ്രതിരോധം, ബഹിരാകാശം, കാലാവസ്ഥാ പ്രവർത്തനം, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം തുടങ്ങിയ മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്തുന്നതിനായി ഇരു നേതാക്കളും ചർച്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങൾ അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നരേന്ദ്രമോദി മൊബൈൽ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
6: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
4: സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി. ഈ മാസം 20 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വയനാടൻ കാപ്പികൃഷിക്ക് പുതുജീവനേകി. 25 കോടി രൂപയുടെ കേര പദ്ധതിക്ക് വയനാട്ടിൽ തുടക്കമാകുന്നു. കാപ്പി കർഷകർക്ക് ഹെക്ടറിന് 110,000 രൂപയുടെ ധനസഹായമാണ് പദ്ധതി ഭാഗമായി നടപ്പിലാക്കുന്നത്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ വയനാടൻ കാപ്പി ദേശീയ രാജ്യാന്തര തലത്തിലേക്ക് ഉയരും. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
7: കൃഷിവകുപ്പ് ലോകബാങ്കിന്റെ സഹായത്തോടെ നടപ്പിലാക്കുന്ന കേര പദ്ധതിയിലൂടെ ജില്ലയിലെ കാപ്പികൃഷി മേഖലയിലെ ആധുനികവൽക്കരണവും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനുമായി സമഗ്ര പദ്ധതിക്കാണ് രൂപം നൽകിയത്. 25 സെന്റ് മുതൽ 10 ഹെക്ടർ വരെ കാപ്പികൃഷി ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഇതുകൂടാതെ കാപ്പികൃഷിക്ക് ശാസ്ത്രീയ ജലസേചന സൌകര്യങ്ങൾ ഒരുക്കുന്നതിനായി ധനസഹായം നൽകും. ഗുണമേന്മയുള്ള സർട്ടിഫൈഡ് തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് 30 നഴ്സറികൾക്ക് ധനസഹായം നൽകി കാപ്പി തൈകളുടെ ഗുണനിലവാരം ഉറപ്പാക്കാനും പദ്ധതിയുണ്ട്. വയനാടൻ കാപ്പിയുടെ വിപണി മൂല്യം ഉയർത്തുന്നതിനായി ദേശീയ രാജ്യാന്തര സർട്ടിഫിക്കേഷൻ, GI ടാഗിംഗ് എന്നിവയ്ക്കായി ചെലവിന്റെ 75% രൂപയും കർഷകർക്കും FBOകൾക്കും ചെലവഴിച്ച ശേഷം തിരിച്ചു നൽകും.
4: തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് വെള്ളിയാഴ്ച പുറപ്പെട്ട രാജധാനി എക്സ്പ്രസ് ട്രെയിനിന്റെ കോച്ചുകൾക്ക് തീപിടിച്ചു. രാജസ്ഥാനിലെ കോട്ടയിൽ വെച്ച് പുലർച്ചെ 5:15 സംഭവം. അവസാനത്തെ 2 ബോഗികൾക്കാണ് തീപിടിച്ചത്. ട്രെയിനിലെ യാത്രക്കാരെ ഒഴിപ്പിച്ചു. എല്ലാവരെയും സുരക്ഷിതമായി പുറത്ത് എത്തിച്ചതിനാൽ ആളപായമോ പരിക്കുകളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കൊല്ലം ജില്ലയിൽ ഡെങ്കിപ്പനി വ്യാപനം തുടരുന്നു. ഇതുവരെ 250 പേർക്ക് ഡെങ്കി സ്ഥിരീകരിച്ചു. കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ച കൊല്ലം കോർപ്പറേഷൻ, മേല്ല, നെടുവത്തൂർ തുടങ്ങിയ മേഖലകൾ ഹോട്ട് പോയിന്റുകളാണ്. ഇത്തവണ വലിയ വ്യാപനം ഉണ്ടാകുമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. 4 വർഷം കൂടുമ്പോഴാണ് ഡെങ്കിപ്പനി തീവ്രമായി വ്യാപിക്കുന്നത്. ഇന്ന് ലോക രക്താതിമർദ്ദ ദിനം. ഉയർന്ന രക്തസമ്മർദ്ദത്തെക്കുറിച്ചുള്ള ആഗോള അവബോധം വളർത്തുക, പ്രതിരോധം, നിയന്ത്രണം, വ്യക്തിഗത സമൂഹ ആരോഗ്യ സംവിധാന തലങ്ങളിൽ നടപടികൾ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം. ഒരുമിച്ച് രക്താതിമർദ്ദം നിയന്ത്രിക്കുക, നിങ്ങളുടെ രക്തസമ്മർദ്ദം പതിവായി പരിശോധിക്കുക, നിശബ്ദ കൊലയാളിയെ പരാജയപ്പെടുത്തുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 3:30 ധർമ്മശാലയിൽ നടക്കും.

ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. മറ്റൊരു മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. രാത്രി 7:30 ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 29 റൺസിന് വിജയിച്ചു. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് ആദ്യ മത്സരത്തിൽ സ്പോർട്ടിംഗ് ഡൽഹി ഇന്റർകാശി പോരാട്ടം. വൈകുന്നേരം 5 ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ന് നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാൾ എഫ് സിയെ നേരിടും. രാത്രി 7:30 കൊൽക്കത്തയിലാണ് മത്സരം. വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമാകുന്നു. നാളെ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ധാരണാപത്രം കൈമാറലും നിർവഹിക്കും. ന്യൂനപക്ഷ മന്ത്രാലയത്തിന് കീഴിലുള്ള ഈ പദ്ധതിയിലൂടെ പരമ്പരാഗത തൊഴിൽ മേഖലയിലുള്ളവർക്കും ന്യൂനപക്ഷ സമൂഹത്തിലെ യുവതി യുവാക്കൾക്ക് ആധുനിക കാലത്തെ തൊഴിൽ നൈപുണ്യങ്ങൾ ലഭ്യമാക്കുകയുമാണ് ലക്ഷ്യം. താമരശ്ശേരി ചുരം വീതി കൂട്ടുന്ന പണി നടക്കുന്നതിനാൽ നാളെ മുതൽ ഭാരമേറിയ വാഹനങ്ങൾ വഴിതിരിച്ചുവിടും. കോഴിക്കോട് ഭാഗത്തുനിന്ന് കൽപ്പറ്റ ഭാഗത്തേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ താമരശ്ശേരി ചുങ്കത്തുനിന്ന് ബാലുശ്ശേരി കുറ്റിയാടി വഴിയും കൽപ്പറ്റ ഭാഗത്തുനിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വൈത്തിരി ടൌണിൽ നിന്ന് പടിഞ്ഞാറത്തര തരുവണ കുറ്റിയാടി വഴിയും പോകണം. ചുരത്തിലൂടെ പോകുന്ന മറ്റു വാഹനങ്ങൾ സുരക്ഷാ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പോകണമെന്ന് അധികൃതർ അറിയിച്ചു. ഇക്കഴിഞ്ഞ SSLC THSLC പരീക്ഷാ ഉത്തരക്കടലാസുകളുടെ പുനർ മൂല്യനിർണ്ണയം, ഫോട്ടോകോപ്പി, സ്ക്രൂട്ടിനി എന്നിവയ്ക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. പരീക്ഷ എഴുതിയ സെന്ററിലെ പ്രഥമ അധ്യാപകർക്ക് മെയ് 21 അപേക്ഷയുടെ പ്രിന്റൌട്ടും ഫീസും സമർപ്പിക്കണം. വിശദവിവരങ്ങൾക്ക് www.pareekshabhavan.kerala.gov.in സന്ദർശിക്കുക. കേരള മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭയിൽ ആരൊക്കെ എന്നതിൽ അന്തിമ തീരുമാനം ഉടൻ. UDF ഘടകകക്ഷികളുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കായി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വിപുലമായ ഒരുക്കങ്ങൾ. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കും ക്ഷണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. രക്താതിമർദ്ദം നിയന്ത്രിക്കുക, പതിവായി പരിശോധിക്കുക, നിശബ്ദ കൊലയാളിയെ പരാജയപ്പെടുത്തുക എന്ന പ്രമേയവുമായി ഇന്ന് ലോക രക്താതിമർദ്ദ ദിനം. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. പഞ്ചാബ് ബംഗളൂരുവിനെയും ഡൽഹി രാജസ്ഥാനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ఆకాశవాణి.
1: ലോക ഹൈപ്പർ ടെൻഷൻ ദിനത്തോടനുബന്ധിച്ച് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഇന്ദു പി എസ് സംസാരിക്കുന്നു.
2: രക്തക്കുഴലുകളിലൂടെയാണ് ഹൃദയം രക്തം പമ്പ് ചെയ്ത് ആ രക്തത്തിലൂടെയാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായ ഓക്സിജൻ ശരീരത്തിലെ എല്ലാ കോശങ്ങൾക്കും ലഭിക്കുന്നത്. ഇങ്ങനെ പമ്പ് ചെയ്യുമ്പോൾ ആ രക്തക്കുഴലിന്റെ ഭിത്തികളിൽ പമ്പ് ചെയ്യപ്പെടുന്ന രക്തം ഒരു മർദ്ദം കൊടുക്കുന്നുണ്ട്, ഒരു സമ്മർദ്ദം. അതിനെയാണ് നമ്മൾ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. ഈ ബ്ലഡ് പ്രഷർ സാധാരണ നിലയിൽ 120 മില്ലിമീറ്റർ.
3: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെയും ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദ്വിദിന സ്വീഡൻ സന്ദർശനം ഇന്ന് ആരംഭിക്കും. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ പ്രാബല്യത്തിൽ വന്ന ശേഷമുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ സന്ദർശനം പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങളിലേക്ക്.
1: സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റിയേഴ്സനുമായി കൂടിക്കാഴ്ച നടത്തുന്ന പ്രധാനമന്ത്രി വ്യാപാരം, നിർമ്മിത ബുദ്ധി, സാങ്കേതിക വിദ്യ, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലൈനൊപ്പം ഇരു നേതാക്കളും യൂറോപ്യൻ റൌണ്ട് ടേബിൾ ഫോർ ഇൻഡസ്ട്രിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. 2025 ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 7.75 ബില്യൺ US ഡോളർ എന്ന റെക്കോർഡ് നേട്ടത്തിലെത്തിയിരുന്നു. രണ്ടു ദിവസത്തെ നെതർലൻഡ്സ് സന്ദർശന ശേഷമാണ് ശ്രീ മോദി സ്വീഡനിലെത്തിയത്. ഡച്ച് രാജകുടുംബവുമായി കൂടിക്കാഴ്ച നടത്തിയ അദ്ദേഹം ചോളകാലഘട്ടത്തിലെ ചെമ്പ് ഫലകങ്ങൾ ഔദ്യോഗികമായി ഇന്ത്യക്ക് തിരികെ നൽകുന്ന ചടങ്ങിന് നെതർലൻഡ്സ് പ്രധാനമന്ത്രിയോടൊപ്പം സാക്ഷ്യം വഹിച്ചു. കൂടാതെ വ്യാപാരം, പ്രതിരോധം, സാങ്കേതിക വിദ്യ, ഊർജം, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം എന്നിവയിലെ സഹകരണത്തിനും ധാരണയായി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സുപ്രീംകോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം 33 നിന്ന് 37 വർദ്ധിപ്പിക്കുന്നതിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകി. സുപ്രീംകോടതി നമ്പർ ഓഫ് ജഡ്ജസ് ഭേദഗതി ഓർഡിനൻസ് 2026 പുറപ്പെടുവിച്ചുകൊണ്ടാണ് ഈ നടപടി. ഈ ഭേദഗതിയോടെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ പരമോന്നത കോടതിയിലെ ആകെ ജഡ്ജിമാരുടെ എണ്ണം 38 ഉയരും. കേരള മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭയിൽ ആരൊക്കെ എന്നതിൽ അന്തിമ തീരുമാനം ഉടനുണ്ടാകുമെന്നാണ് സൂചന. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ മന്ത്രിമാരുടെ പട്ടിക ഗവർണർക്ക് ഇന്ന് തന്നെ കൈമാറാനാണ് സാധ്യത. സത്യപ്രതിജ്ഞാ ചടങ്ങിനായുള്ള ഒരുക്കങ്ങൾ തലസ്ഥാനത്ത് അവസാനഘട്ടത്തിലാണ്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുക്കുന്ന പന്തലിന്റെ നിർമ്മാണം ഇന്ന് പൂർത്തിയാകും. തമിഴ്നാട് മുഖ്യമന്ത്രി അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കും ചടങ്ങിലേക്ക് ക്ഷണമുണ്ട്. വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമാകുന്നു. നാളെ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ധാരണാപത്രം കൈമാറലും നിർവഹിക്കും. ന്യൂനപക്ഷ മന്ത്രാലയത്തിന് കീഴിലുള്ള ഈ പദ്ധതിയിലൂടെ പരമ്പരാഗത തൊഴിൽ മേഖലയിലുള്ളവർക്കും ന്യൂനപക്ഷ സമൂഹത്തിലെ യുവതീ യുവാക്കൾക്കും ആധുനിക കാലത്തെ തൊഴിൽ നൈപുണ്യങ്ങൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 1 1 7 8 0 0 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നരേന്ദ്രമോദി മൊബൈൽ ആപ്പിലൂടെയോ മൈ ഗവ് ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിന്റെ 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം സംഘടിപ്പിച്ച സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്തു. ജീവനക്കാരും പൊതുജനങ്ങളും ഉൾപ്പെടെ 100 പേർ സൈക്ലത്തോണിൽ പങ്കെടുത്തു. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി. ഈ പ്രദേശങ്ങളിൽ ഈ മാസം 20 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹങ്ങളിലെ മത്സ്യബന്ധന മേഖലയിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക മേൽനോട്ടത്തിൽ നൂതന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ഒരുങ്ങുന്നതായി ലക്ഷദ്വീപ് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
3: നൂതന പദ്ധതികളിലൂടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും അന്താരാഷ്ട്ര വിപണിയിൽ മത്സ്യവിഭവങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യത ഉറപ്പാക്കുകയും ചെയ്യുമെന്ന് കേന്ദ്ര മന്ത്രാലയങ്ങൾ അറിയിച്ചു. ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ നിർണായക പങ്കുവഹിക്കാൻ ശേഷിയുള്ള ഈ മേഖലകളിലെ വിഭവങ്ങൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുന്നതിനായി എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ചട്ടങ്ങളും ഹൈഫീസ് ഗൈഡ്ലൈൻസ് 2025 കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തതായി അറിയിച്ചു. ലക്ഷദ്വീപ് ഉൾപ്പെടെയുള്ള സമുദ്ര വിഭവ സമൃദ്ധമായ പ്രദേശങ്ങളിൽ നിന്നും കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിലൂടെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും സുസ്ഥിരമായ മത്സ്യബന്ധന രീതികൾ ഉറപ്പാക്കാനും സാധിക്കുമെന്ന് യോഗം വിലയിരുത്തി.
0: ഇന്ന് ലോക രക്താതിമർദ്ദ ദിനമായി ആചരിക്കുന്നു. ഉയർന്ന രക്തസമ്മർദ്ദത്തെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം വളർത്തുക, പ്രതിരോധം, നിയന്ത്രണം എന്നിവ ലക്ഷ്യമിട്ടുള്ള രക്താതിമർദ്ദ അവബോധ മാസത്തിന്റെ ഭാഗമാണ് ഈ ദിനം. രക്താതിമർദ്ദത്തെ ഒരുമിച്ച് നിയന്ത്രിക്കാം. നിങ്ങളുടെ രക്തസമ്മർദ്ദം പതിവായി പരിശോധിക്കുക. ഈ നിശബ്ദ കൊലയാളിയെ പരാജയപ്പെടുത്തുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ആഗോളതലത്തിൽ ഏകദേശം 140 കോടി പേർ രക്താതിമർദ്ദത്തോടെ ജീവിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ന് ലോക ടെലികമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ സൊസൈറ്റി ദിനം. 1865 പാരീസിൽ വെച്ച് ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ സ്ഥാപിതമായതിന്റെ സ്മരണാർത്ഥമാണ് ഈ ദിനം ആഘോഷിക്കുന്നത്. രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സെൻസസ് നടപടികളുടെ ഭാഗമായി 2027 സെൻസസിന്റെ 1ാം ഘട്ടത്തിന് കീഴിലുള്ള ഭവന സെൻസസ്, ഭവനങ്ങളുടെ പട്ടികപ്പെടുത്തൽ എന്നിവ ഉൾപ്പെടുന്ന ഫീൽഡ് പ്രവർത്തനങ്ങൾ 5 സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും ആരംഭിച്ചു. ഒരു റിപ്പോർട്ട്.
1: രാജസ്ഥാൻ, മേഘാലയ, മഹാരാഷ്ട്ര, ഝാർഖണ്ഡ് കൂടാതെ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ എന്നിവിടങ്ങളിലാണ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അതേസമയം ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ബീഹാർ, ചണ്ഡീഗഡ്, ഛത്തീസ്ഗഡ്, ദാദ്ര ആൻഡ് നഗർ ഹവേലി, ദാമൻ ആൻഡ് ദിയു, ഹരിയാന, മധ്യപ്രദേശ്, പഞ്ചാബ്, തെലങ്കാന, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ എന്യൂമറേറ്റർമാരുടെ വീട് വീടാന്തരമുള്ള ഭവന പട്ടികപ്പെടുത്തൽ പ്രവർത്തനങ്ങൾ നിലവിൽ പുരോഗമിക്കുകയാണ്. ആദ്യമായി ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് സെൻസസ് 2027 നടത്തുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഫീൽഡ് സന്ദർശന വേളയിൽ വിജ്ഞാപനം ചെയ്ത 33 ചോദ്യങ്ങൾ അടങ്ങിയ ചോദ്യാവലിയിലൂടെ പാർപ്പിട അവസ്ഥകൾ, കുടുംബ വിവരങ്ങൾ, ലഭ്യമായ സൌകര്യങ്ങൾ, കുടുംബങ്ങളുടെ ആസ്തികൾ എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ശേഖരിക്കുന്നത്. 25 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 1,44,00,000 കുടുംബങ്ങൾ ഔദ്യോഗിക പോർട്ടൽ വഴി സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കി കഴിഞ്ഞു. ഈ നീക്കം സെൻസസ് നടപടികളുടെ ഡിജിറ്റൽ വൽക്കരണത്തിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പ്പാണിത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 3:30 ധരംശാലയിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. മറ്റൊരു മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. രാത്രി 7:30 ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 29 റൺസ് ജയം നേടി. ഹോർമൂസ് കടലിടുക്കിലെ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. സിവിലിയൻ ജീവനക്കാരെ ലക്ഷ്യമിടുന്നതും കപ്പൽ ഗതാഗത സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്നതും ന്യായീകരിക്കാൻ കഴിയില്ലെന്ന് UNലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പർവ്വതനേനി ഹരീഷ് പറഞ്ഞു. ആഗോള ഊർജ്ജ വിതരണ ശൃംഖലകൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക സാമൂഹിക കൌൺസിലിന്റെ പ്രത്യേക യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒമാൻ തീരത്ത് ഇന്ത്യൻ പതാക വഹിച്ച വാണിജ്യ കപ്പലിന് നേരെ ആക്രമണം നടന്ന ദിവസങ്ങൾക്ക് ശേഷമാണ് ശ്രീ ഹരീഷിന്റെ പരാമർശം. കോംഗോയിലെ ഇറ്റൂരിയിൽ പ്രവിശ്യയിൽ എബോള വൈറസിന്റെ പുതിയ വകഭേദം സ്ഥിരീകരിച്ചു. ഉയർന്ന മരണനിരക്കുള്ള ഈ വകഭേദം പടരാനുള്ള സാധ്യത കൂടുതലാണെന്ന് കോംഗോ ആരോഗ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. പുതിയ വകഭേദത്തിന് നിലവിൽ വാക്സിനുകളോ പ്രത്യേക ചികിത്സയോ ലഭ്യമല്ലെന്നും അദ്ദേഹം അറിയിച്ചു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിലും ഉഗാണ്ടയിലും പൊട്ടിപ്പുറപ്പെട്ട എബോള രോഗത്തെ പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. 300-ലധികം സംശയാസ്പദമായ കേസുകളും 88 മരണങ്ങളും ഇതിനോടകം റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് WHO ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അദാനോം ഗബ്രിയേസിസ് ആണ് തീരുമാനം പ്രഖ്യാപിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ സ്വീഡൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. കേരളത്തിൽ VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭ സംബന്ധിച്ച ചർച്ചകളും ഒരുക്കങ്ങളും അന്തിമഘട്ടത്തിൽ. ലക്ഷദ്വീപിലെയും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെയും മത്സ്യബന്ധന മേഖലയിൽ നൂതന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. ഉയർന്ന രക്തസമ്മർദ്ദത്തെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം വളർത്തുന്നത് ലക്ഷ്യമിട്ട് ഇന്ന് ലോക രക്താതിമർദ്ദ ദിനം. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെയും ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
4: ആകാശവാണി, അഖില കേരള റേഡിയോ നാടകോത്സവം.
2: Stay tuned to Radio Santhanam 90.4 FM for your favorite programs and music, an initiative of Pain and Palliative Care Trust, Kollam.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. 2026 May 1 മുതൽ 31 വരെ നാഷണൽ വിമൻസ് ഹെൽത്ത് മന്തായി ആചരിക്കുന്നു. മെയ് മാസത്തിലെ ദേശീയ വനിതാ ആരോഗ്യ മാസത്തിൽ സ്ത്രീകൾക്ക് അവബോധം, പ്രതിരോധ പരിശോധനകൾ, ആരോഗ്യകരമായ ശീലങ്ങൾ എന്നിവയിലൂടെ അവരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് മുൻഗണന നൽകാൻ പ്രോത്സാഹിപ്പിക്കുന്നു. May 22 നടക്കുന്ന അന്താരാഷ്ട്ര വനിതാ ആരോഗ്യ പ്രവർത്തന ദിനവും മാസം മുഴുവനും നടക്കുന്ന വിവിധ സൗജന്യ വിദ്യാഭ്യാസ സെഷനുകളും ആരോഗ്യ പരിശോധനകളും പ്രാരംഭ സംരംഭങ്ങളിൽ ഉൾപ്പെടുന്നു. പ്രതിരോധ പരിചരണം, പരിശോധനകൾ, ക്യാൻസർ പരിശോധനകൾ, ഉയർന്ന രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഓസ്റ്റിയോപോറോസിസ് പോലുള്ള അവസ്ഥകൾ കൈകാര്യം ചെയ്യൽ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മാനസികാരോഗ്യം, സമ്മർദ്ദത്തെ അഭിസംബോധന ചെയ്യുകയും ക്ഷേമത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക. പ്രത്യേകിച്ച് മെയ് മാസത്തിൽ മാനസികാരോഗ്യ അവബോധ മാസമായി ഇത് വിശേഷിപ്പിക്കപ്പെടുന്നു. ശാക്തീകരണം, തിരക്കേറിയ സമയക്രമങ്ങൾക്കിടയിലും സ്ത്രീകളെ പതിവ് പ്രവർത്തനങ്ങളിലൂടെയും പോഷകാഹാരത്തിലൂടെയും ആരോഗ്യത്തിനായി സമയം കണ്ടെത്തുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ, സൈനിങ് ഓഫ്.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.

റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ദി ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന് വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. മെയ് മാസം 1 മുതൽ 31 വരെ സ്കിൻ ക്യാൻസർ അവയർനെസ് മന്തായി നമ്മൾ ആചരിക്കുന്നു. ഏറ്റവും സാധാരണമായ ക്യാൻസറിനെ തടയുന്നതിനും കണ്ടെത്തുന്നതിനും ചികിത്സിക്കുന്നതിനും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനുമായി മെയ് മാസം ചർമ്മ ക്യാൻസർ അവബോധ മാസമായി ആചരിക്കുന്നു. ഇത് അൾട്രാവയലറ്റ് രശ്മികൾക്ക് വിധേയമാക്കുന്നതിന്റെ അപകടങ്ങളെ എടുത്തു കാണിക്കുകയും SPF 15+ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത്, സംരക്ഷണ വസ്ത്രം ധരിക്കുന്നത്, അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിന് തണൽ തേടുന്നത് പോലുള്ള സൂര്യ സംരക്ഷണ ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. സ്കിൻ ക്യാൻസർ അവബോധ മാസത്തിലെ പ്രധാന വശങ്ങൾ: മെലനോമ തിങ്കളാഴ്ച, മെയ് മാസത്തിലെ ആദ്യ തിങ്കളാഴ്ച, അതായത് മെയ് 4, 2026 ആചരിക്കുന്നു ഈ ദിനം. ഏറ്റവും മാരകമായ ചർമ്മ ക്യാൻസറിനെ കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നമ്മൾ പാലിക്കേണ്ട പ്രതിരോധ ശീലങ്ങൾ: പുറത്തിറങ്ങുന്നതിന് 20 മിനിറ്റ് മുമ്പ് വിശാലമായ സ്പെക്ട്രം സൺസ്ക്രീൻ പുരട്ടാനും ഓരോ 2 മണിക്കൂറിലും

പുരട്ടാനും സൂര്യപ്രകാശം പരമാവധി ലഭിക്കുന്ന സമയം, അതായത് രാവിലെ 10 മുതൽ വൈകുന്നേരം 4 വരെ ഒഴിവാക്കാനും അൾട്രാ വയലറ്റ് റേസ് തടയുന്ന സൺഗ്ലാസുകളും വീതിയേറിയ ബ്രിംഡ് തൊപ്പികളും ധരിക്കാൻ വിദഗ്ധർ ശുപാർശ ചെയ്യുന്നു. നേരത്തെയുള്ള കണ്ടെത്തൽ വളരെ പ്രാധാന്യമർഹിക്കുന്നു. പുതിയതോ മാറിക്കൊണ്ടിരിക്കുന്നതോ ആയ പാടുകൾ തിരിച്ചറിയുന്നതിനായി പതിവായി ചർമ്മ സ്വയം പരിശോധനകൾ നടത്താൻ അമേരിക്കൻ അക്കാദമി ഓഫ് ഡെർമറ്റോളജി AAD എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. കാരണം നേരത്തെയുള്ള കണ്ടെത്തൽ ചികിത്സാ ഫലങ്ങൾ ഗണ്യമായി മെച്ചപ്പെടുത്തുന്നു. ജീവിതകാലം മുഴുവൻ സൂര്യപ്രകാശം ഏൽക്കുന്നത് പ്രോത്സാഹിപ്പിക്കുകയും മെലനോമയുടെ സാധ്യത കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ് പ്രാഥമിക ലക്ഷ്യം. ഈ മാസം മുഴുവൻ AAD പോലുള്ള സംഘടനകൾ ചർമ്മ പരിശോധനകൾക്കും അവബോധ പ്രചാരണങ്ങൾക്കും വിഭവങ്ങൾ നൽകുന്നു. ചർമ്മ ക്യാൻസറിനെ പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്താൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ, സൈനിങ് ഓഫ്.

മകളെ, മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

ഹൃദയത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷ ശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക്

0: വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസിദ്ധിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558785. സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: You are now listening to Radio Santhanam 90.4 FM. Stay tuned.
2: Radio Santhanam 90.4 FM il ippol kelkam niyamavidhi tayyaraki avadhirippikkunnathu ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: തീരദേശ പരിപാലന നിയമങ്ങളെ പറ്റിയുള്ള ലളിതമായ പ്രതിപാദ്യത്തിലേക്ക് റേഡിയോ സ്വാതന്ത്ര്യം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. കോസ്റ്റൽ റെഗുലേഷൻ സോൺ CRZ എന്നത് 1986 എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് സെക്ഷൻ 3 പ്രകാരം കൊണ്ടുവന്ന ഒരു പ്രധാന പരിസ്ഥിതി നിയന്ത്രണ സംവിധാനമാണ്. തീരപ്രദേശങ്ങളെയും അവിടെയുള്ള പരിസ്ഥിതിയെയും സംരക്ഷിക്കുക, സംരക്ഷണത്തോടൊപ്പം വികസന പ്രവർത്തനങ്ങൾക്ക് സമതുലിതമായ സമീപനം ഉറപ്പാക്കുക എന്നീ ലക്ഷ്യങ്ങൾ നേടുന്നതിനായി സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്ന നിയമങ്ങളും നിയന്ത്രണങ്ങളുമാണ് CRZ എന്നത്. തീരപ്രദേശങ്ങളിലെ വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനായി 1991 February ആദ്യമായി കോസ്റ്റൽ റെഗുലേഷൻ സോൺ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചു. ഇതിന്റെ പ്രധാന ലക്ഷ്യം തീരപ്രദേശങ്ങളിലെ നിസ്സാരമായി തകരാവുന്ന പരിസ്ഥിതി വ്യവസ്ഥകളെ സംരക്ഷിക്കുകയും സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുകയും തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങളുടെ ക്ഷേമവും ഉപജീവനവും ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ്. പരിസ്ഥിതി സംരക്ഷണത്തിനൊപ്പം മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന പ്രാദേശിക ജനങ്ങളുടെ ഉപജീവനവും സാമൂഹിക ക്ഷേമവും ഉറപ്പാക്കുക എന്നതും CRZ ലക്ഷ്യങ്ങളാണ്. കോസ്റ്റൽ റെഗുലേഷൻ സോൺ നോട്ടിഫിക്കേഷൻ പ്രകാരം തീരപ്രദേശങ്ങൾ വിവിധ വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഓരോ വിഭാഗത്തിലും അനുവദനീയമായ വികസന പ്രവർത്തനങ്ങൾക്ക് വ്യത്യസ്തമായ നിയമങ്ങളും നിയന്ത്രണങ്ങളുമുണ്ട്. CRZ മേഖലകൾ പ്രധാനമായും 4 വിഭാഗങ്ങളായി വേർതിരിച്ചിരിക്കുന്നു. സൂക്ഷ്മവും പരിസ്ഥിതി സംരക്ഷണപരവുമായ മേഖലയെ CRZ 1 എന്നും വികസിത പ്രദേശങ്ങളെ CRZ 2 എന്നും ഗ്രാമപ്രദേശങ്ങൾ CRZ 3 ജലമേഖലകൾ CRZ 4 ഉൾപ്പെടുന്നു. 2003 തുടർന്ന് 2011 CRZ മാറ്റങ്ങൾ കൊണ്ടുവരികയും നോട്ടിഫിക്കേഷനുകൾ പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. കോസ്റ്റൽ റെഗുലേഷൻ സോൺ നിയമപ്രകാരം പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കുന്നതിനൊപ്പം ചില വികസന പ്രവർത്തനങ്ങൾക്കും അനുമതി നൽകിയിട്ടുണ്ട്. ഇക്കോ ടൂറിസം, നിർമ്മാണ പ്രവർത്തനങ്ങൾ, മത്സ്യബന്ധനം തുടങ്ങിയ ചില പ്രവർത്തനങ്ങൾ പ്രത്യേക നിയന്ത്രണങ്ങളോടെയാണ് അനുവദിച്ചിരിക്കുന്നത്. ഓരോ CRZ വിഭാഗത്തിലും അനുവദനീയമായ പ്രവർത്തനങ്ങൾ വ്യത്യസ്തമാണ്. ഇതിലൂടെ വികസനവും തീര പരിസ്ഥിതി സംരക്ഷണവും തമ്മിൽ ഒരു സമതുലിതാവസ്ഥ നിലനിർത്തുകയാണ് ലക്ഷ്യം. CRZ 3 നോ ഡെവലപ്മെന്റ് സോൺ NDZ എന്നാണ് അറിയപ്പെടുന്നത്. NDZ പ്രദേശങ്ങളിൽ പുതിയ നിർമ്മാണങ്ങൾ സാധാരണയായി അനുവദനീയമല്ല. എന്നാൽ നിലവിലുള്ള നിയമാനുസൃത കെട്ടിടങ്ങൾ പുതുക്കി പണിയുക അല്ലെങ്കിൽ അറ്റകുറ്റപ്പണി നടത്തുക എന്നിവ അനുവദനീയമാണ്. NDZ പരിധിക്ക് പുറത്തുള്ള പ്രദേശങ്ങളിൽ ബീച്ച് റിസോർട്ടുകൾ, ടൂറിസം വികസനം എന്നിവ നിർദ്ദേശങ്ങൾക്കും പരിസ്ഥിതി സുരക്ഷാ മാനദണ്ഡങ്ങൾക്കും വിധേയമായി അനുവദിക്കാം. CRZ 4 ഉൾപ്പെടുന്ന ജലമേഖലയിൽ പരമ്പരാഗത മത്സ്യബന്ധനവും അനുബന്ധ പ്രവർത്തനങ്ങളും അനുവദനീയമാണ്. CRZ നിയമങ്ങൾ പ്രകാരം തീരപ്രദേശങ്ങളിൽ ചില പ്രവർത്തനങ്ങൾ കർശനമായി നിയന്ത്രിച്ചിരിക്കുന്നു. അതിൽ പ്രധാനമായവ വ്യവസായ പ്രവർത്തനങ്ങൾ, ഭൂമി വീണ്ടെടുപ്പ്, ലാൻഡ് റീക്ലമേഷൻ, മാലിന്യ നിക്ഷേപം തുടങ്ങിയവയാണ്. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ബന്ധപ്പെട്ട അധികാരികളുടെ അനുമതിയോടെ ചില പ്രവർത്തനങ്ങൾ അനുവദിക്കാം. ഈ നിയന്ത്രണങ്ങൾ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986 പ്രകാരമാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. CRZ മേഖലകളിൽ പുതിയ വ്യവസായങ്ങൾ ആരംഭിക്കുകയോ നിലവിലുള്ള വ്യവസായങ്ങൾ വികസിപ്പിക്കുകയോ സാധാരണയായി അനുവദനീയമല്ല. എന്നാൽ കടൽത്തീരവുമായി നേരിട്ട് ബന്ധമുള്ള ചില വ്യവസായങ്ങൾക്ക് മുൻകൂർ അനുമതിയോടെ അനുവാദം നൽകുന്നുണ്ട്. കടൽഭാഗം നിറച്ച് ഭൂമി ഉണ്ടാക്കുക, ബണ്ട് നിർമ്മിക്കുക, കടൽ വെള്ളത്തിന്റെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുത്തുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ അനുവദനീയമല്ല. മലിനജലം, രാസവസ്തുക്കൾ തുടങ്ങിയ തീരജലങ്ങളിൽ ഒഴുക്കുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. ഖന മാലിന്യ നിക്ഷേപം, അതായത് നഗര മാലിന്യങ്ങൾ, കെട്ടിട നിർമ്മാണ അവശിഷ്ടങ്ങൾ, വ്യവസായ ഖന മാലിന്യങ്ങൾ എന്നിവ തീരപ്രദേശങ്ങളിൽ നിക്ഷേപിക്കുന്നത് അനുവദനീയമല്ല. CRZ മേഖലകളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ ശേഖരിക്കുകയും സംസ്കരിക്കുകയും വേണം. കടൽ ജലത്തിൽ നിക്ഷേപിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. 2019 CRZ നോട്ടിഫിക്കേഷൻ പ്രകാരം തീരപ്രദേശങ്ങളിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് പ്രത്യേക അനുമതി ആവശ്യമാണ്. CRZ നിയമങ്ങൾ തീരപ്രദേശങ്ങളെ നഗരവൽക്കരണം, മലിനീകരണം, കാലാവസ്ഥാ മാറ്റം എന്നിവയുടെ ദോഷഫലങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന ഒരു പരിസ്ഥിതി സംരക്ഷണ കവചമായി പ്രവർത്തിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണം തീരപ്രദേശങ്ങളിലെ പ്രകൃതി വ്യവസ്ഥകൾ, മനുഷ്യ ഇടപെടലുകളും കാലാവസ്ഥാ മാറ്റവും മൂലമുള്ള നാശത്തിൽ നിന്ന് സംരക്ഷിക്കുന്നു. മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള തീരപ്രദേശ ജനങ്ങളുടെ പരമ്പരാഗത അവകാശങ്ങളും ഉപജീവന മാർഗങ്ങളും സംരക്ഷിക്കുന്നു. സാമ്പത്തിക വികസനവും പരിസ്ഥിതി സംരക്ഷണവും തമ്മിൽ സമതുലിതാവസ്ഥ നിലനിർത്തുന്നു. CRZ നിയമങ്ങളുടെ ലക്ഷ്യം വികസനത്തെ തടയുക എന്നതല്ല, മറിച്ച് വികസനവും പരിസ്ഥിതി സംരക്ഷണവും തമ്മിൽ ഒരു സമതുലിതാവസ്ഥ ഉറപ്പാക്കുക എന്നതാണ്. തീരപ്രദേശങ്ങളുടെ പരിസ്ഥിതി സംരക്ഷണവും ജനങ്ങളുടെ ഉപജീവന സുരക്ഷയും ഒരുപോലെ ഉറപ്പാക്കുന്ന CRZ നിയമങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ സുസ്ഥിര ഭാവിക്കായുള്ള ഒരു പ്രധാന സംരക്ഷണ കവചമാണെന്ന് മനസ്സിലാക്കി അതിന്റെ പ്രാധാന്യം എല്ലാവരും തിരിച്ചറിയേണ്ടതാണ്. അതുകൊണ്ടാണ് സർക്കാർ സ്ഥാപനങ്ങൾ മാത്രമല്ല തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങളും വ്യവസായികളും പൊതുജനങ്ങളും ഒരുപോലെ ഈ നിയമങ്ങളെ മാനിക്കുകയും പാലിക്കുകയും ചെയ്യേണ്ടതാണ്. പ്രകൃതിയെ സംരക്ഷിച്ചാൽ മാത്രമേ ഭാവി തലമുറകൾക്കും ഈ സമ്പത്ത് അനുഭവിക്കാനാവൂ. CRZ നോട്ടിഫിക്കേഷനെ കുറിച്ചുള്ള ലളിതമായ ഈ പ്രതിപാദ്യം ശ്രവിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി.
1: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നിയമവീഥി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848557 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.
1: കണ്ണാടി 25 ലേക്ക് സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ

ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.

ആത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

0: വെക്കേഷൻ ക്ലാസുകൾക്കായി കാത്തു നിൽക്കുകയാണോ? എങ്കിൽ നിങ്ങൾക്കായി ഇതാ കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക് അവസരമൊരുക്കുന്നു. ശാസ്ത്രീയ സംഗീതം, ലളിതഗാനം, ഭജൻസ്, വയലിൻ, മൃദംഗം, ഗഞ്ചിറ തുടങ്ങിയവയിൽ പരിചയസമ്പന്നരായ അധ്യാപകരുടെ സേവനം ലഭ്യമാണ്. പ്രായഭേദമന്യേ ആർക്കും ഓൺലൈനായും ഓഫ്ലൈനായും ക്ലാസുകളിൽ പങ്കെടുക്കാം. നിങ്ങളുടെ കുട്ടികളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8089409359 എന്ന നമ്പരുമായോ 9447246987 എന്ന നമ്പരുമായോ ബന്ധപ്പെടാം. കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക്, ശ്രീ മുളങ്കാടകം ദേവി ക്ഷേത്രത്തിന് സമീപം, കൊല്ലം.
1: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇനി കേൾക്കാം എൻറിക്കോ മായാഗീതം.
3: സംഗീതത്തിന്റെ ഗാന സരസ്വതി, ദിവ്യ ശബ്ദവുമായി ഒരു ഗായിക. എല്ലാവർക്കും എന്റെ നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം പൂജാ പ്രേം. എൻറിക്കോ അവതരിപ്പിക്കുന്ന മായാഗീതം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. മാന്ത്രിക ശബ്ദമുള്ള ഗായിക എസ് ജാനകി അമ്മ ശബ്ദത്തിന് എന്നും പുതുമ തന്നെ. കേട്ടാലും കേട്ടാലും മതി വരില്ല. ജാനകി അമ്മയുടെ ഗാനങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആ സുഖാനുഭൂതിക്ക് കാരണം ജാനകി അമ്മയുടെ മാസ്മരമായ ശബ്ദം തന്നെയാണ്. ജാനകി അമ്മയുടെ മനോഹരമായ പാട്ടുകൾ ആസ്വദിക്കാം എൻറിക്കോ മായാഗീതത്തിലൂടെ.
4: യൗവനം തന്ന വീണയിൽ പൂത്ത സ്വപ്നമേ.
3: ഒരിക്കലും മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുന്ന ഗാനം. 1979 ശുദ്ധികലശം എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി എഴുതിയ വരികൾക്ക് ശ്യാം സർ സംഗീതം പകർന്നു. ജാനകി അമ്മയുടെ എത്ര കേട്ടാലും മതിവരാത്ത ഈ ഗാനം നമുക്ക് ആസ്വദിക്കാം എൻറിക്കോ മായാഗീതത്തിലൂടെ.

0: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM. തിരിച്ചു വരാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എൻട്രിക്കോ മായാഗീതത്തിലേക്ക്.
1: നിത്യഹരിത നായകൻ പ്രേം നസീറും പ്രിയ നായിക സീമയും അഭിനയിച്ച് അനശ്വരമാക്കിയ 1979 പ്രഭു എന്ന ചിത്രത്തിലെ ഈ ഗാനം ജാനകിയമ്മ അത്രമേൽ മനോഹരമായി പാടി. ശ്രീ ശങ്കർ ഗണേശ് സംഗീതം പകർന്ന ഈ ഗാനം ആസ്വദിച്ചു വരാം എൻട്രിക്കോ മായാഗീതത്തിലൂടെ.

0: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
1: തിരിച്ചുവരാം റേഡിയോ സാന്ത്വനം 90.4 FM എൻട്രിക്കോ മായാഗീതത്തിലേക്ക്.
2: ആയിരത്തി 1980 ദൂരമരിക എന്ന ചിത്രത്തിൽ മലയാളത്തിന്റെ സ്വന്തം സുകുമാരനും അംബികയും ഒന്നിച്ചഭിനയിച്ച ഈ ഗാനത്തിലെ ശ്രീ ഓ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ഇളയരാജ സംഗീതം നൽകിയപ്പോൾ പ്രേക്ഷക മനസ്സിനെ തൊട്ടുണർത്തിയ പ്രണയഗാനം രൂപം കൊണ്ടു. ജാനകിയമ്മ മനോഹരമായി ആലപിച്ച ഈ ഗാനം കേട്ടുവരാം അടുത്തതായി എൻട്രിക്കോ മായാഗീതത്തിലൂടെ.

0: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരിച്ചു വരാം. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എൻട്രിക്കോ മായാഗീതത്തിലേക്ക്.
2: നമ്മുടെ ഓർമ്മയിൽ നിന്നും ഒരിക്കലും മായാത്ത ജാനകി അമ്മയുടെ ഈ മധുരസ്വരം ഇന്നും മനസ്സുകളിൽ തങ്ങി നിൽക്കുന്ന കടൽ കാക്കകൾ എന്ന സിനിമയിലെ ഈ ഗാനത്തിന് പൂവച്ചൽ ഖാദർ എഴുതിയ വരികൾക്ക് ET ഉമ്മർ സംഗീതം നൽകി. ഈ ഗാനം നമുക്ക് ഒന്നിച്ചാസ്വദിക്കാം. അടുത്തതായി എൻട്രിക്കോ.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരിച്ചു വരാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എൻട്രിക്കോ മായാഗീതത്തിലേക്ക്.
2: വായാടി കിളിയുടെ ചിരി മുഴക്കം.
3: 1985 പുറത്തിറങ്ങിയ ചില്ലു കൂടാരം എന്ന ചിത്രത്തിലെ ഈ പ്രശസ്തമായ ഗാനത്തിന്റെ വരികൾ രചിച്ചത് പൂവച്ചൽ ഖാദറാണ്. ഈ മനോഹരമായ വരികൾക്ക് എടി ഉമ്മർ ഈണം പകർന്നു. ജാനകിയമ്മ ആലപിച്ച് പ്രേക്ഷക ഹൃദയം കവർന്ന് ഈ ഗാനം നമുക്ക് ആസ്വദിക്കാം. എൻട്രിക്കോ മായാഗീതത്തിലൂടെ.

0: ഇതിഹാസ ഗായിക ജാനകി അമ്മയുടെ ഗീതങ്ങൾ മനസ്സാൽ സ്പർശിച്ച് മനസ്സ് നിറഞ്ഞു എന്ന് കരുതുന്നു. തിരികെ വരാം മനസ്സിന് മയക്കും ഗാനങ്ങളുമായി അടുത്ത ദിവസങ്ങളിൽ എൻട്രിക്കോ അവതരിപ്പിക്കുന്ന മായാഗീതത്തിലൂടെ. ദിസ് ഇസ് പൂജ പ്രേം സൈനിങ് ഓഫ്.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് റേഡിയോ സാന്ത്വനം 90.4 FM എൻട്രിക്കോ മായാഗീതം.
2: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ റേഡിയോ സാന്ത്വനം 90.4 FM.
3: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8 1138 8 1138.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന. മെയ് 1 മുതൽ 31 വരെ ആർത്രൈറ്റിസ് അവയർനെസ് മന്ത് ആയി ആചരിക്കുന്നു. സാധാരണയായി എല്ലാ വർഷവും മെയ് മാസമാണ് ആർത്രൈറ്റിസ് ബോധവൽക്കരണ മാസമായി ആചരിക്കുന്നത്. സന്ധിവാതത്തെക്കുറിച്ച് അവബോധം വളർത്താനും 60 ദശലക്ഷത്തിലധികം ആളുകളെ ബാധിക്കുന്ന ഈ വേദനയേറിയ അവസ്ഥയെക്കുറിച്ച് ശ്രദ്ധ ക്ഷണിക്കാനും ഇത് സഹായിക്കുന്നു. സന്ധിവാതം അഥവാ ആർത്രൈറ്റിസ് സന്ധികളിലെ വീക്കം, വേദന, സ്റ്റിഫ്നെസ് എന്നിവയ്ക്ക് കാരണമാകുന്ന ഒരു അവസ്ഥയാണിത്. സന്ധികളിലെ വേദന, നീര്, ചലനശേഷി കുറയുക എന്നിവയാണ് ലക്ഷണങ്ങൾ. തുടക്കത്തിലെ രോഗനിർണയം നടത്തേണ്ടതിൻ്റെയും നേരത്തെയുള്ള ചികിത്സയുടെയും പ്രാധാന്യം ഈ മാസത്തിൽ ഊന്നിപ്പറയുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.
1: വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇതാ ഒരു സന്തോഷ വാർത്ത.
2: വർഷങ്ങളുടെ പാരമ്പര്യവുമായി കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇനി കൊല്ലത്തും.
1: 7 മുതൽ 10 വരെയുള്ള ICSE CBSE കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും ട്യൂഷൻ ഇനി ഒരിടത്ത് തന്നെ.
2: +1 +2 ക്ലാസുകൾക്ക് ISE CBSEയോടൊപ്പം സ്റ്റേറ്റ് സിലബസിനും ട്യൂഷൻ ലഭ്യമാണ്. April 20 മുതൽ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ.
1: കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഹൈസ്കൂൾ ജംഗ്ഷൻ കൊല്ലം, ലാലാജി ജംഗ്ഷൻ കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495004949.
2: 9746075054.
1: കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട്,
2: ദ റിയൽ ഗൈഡ്.
3: ഒരു ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
4: അടിപൊളിയല്ലേ?
3: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീക്ഷത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ, സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീഷം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673.
0: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ, ത്വക്ക് രോഗ, അലർജി രോഗങ്ങൾക്ക് 45 ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
5: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
6: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഭാഗ്യരാശി. ആശയം അവതരണം ഡോക്ടർ CR ജയശങ്കർ. ഏകോപനം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.

0: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 ഭാഗ്യരാശിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ജ്യോതിഷശാസ്ത്രത്തിൻ്റെ വൈവിധ്യമാർന്ന അറിവുകളും നിരവധി വിശേഷണങ്ങളും ഒക്കെയായി പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തുന്ന ഒരു പരിപാടിയാണ് ഭാഗ്യരാശി എന്നത്. ഭാഗ്യരാശിയിൽ ഞാൻ രജനി ഗിരീഷാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വിജ്ഞാനപ്രദമായ നിരവധി അറിവുകൾ പകർന്നു നൽകുന്നത് ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ സാറാണ്. എല്ലാ ഞായറാഴ്ച വൈകിട്ട് 5 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാവിലെ 7 മണിക്കുമാണ് ഭാഗ്യരാശിയുടേത്. നമസ്കാരം സാർ.
1: നമസ്കാരം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സൂചിപ്പിച്ച ഒരു പ്രധാന കാര്യം ഒന്നുകൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സാധാരണക്കാരായ നമുക്കെല്ലാം നിത്യജീവിതത്തിൽ വളരെയേറെ ഉപകാരപ്പെടാവുന്ന ജ്യോതിഷ വസ്തുതകളാണ് ഈ പരിപാടിയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഒരു പ്രാവശ്യം കേട്ടതുകൊണ്ട് മാത്രം നമുക്കെല്ലാം എപ്പോഴും ഓർമ്മയിൽ വരണമെന്നില്ല. അതിനാൽ സാധ്യമാകുന്നവർ ഈ പരിപാടി ഒന്ന് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുവാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. അത് നിങ്ങൾക്ക് പിന്നീട് പല കാര്യങ്ങൾക്കും ഉപകാരപ്പെട്ടേക്കാം.
0: സർ, കഴിഞ്ഞ ആഴ്ച യുക്തിപൂർവമായ നിരവധി ആൻസറുകളാണ് ഞാൻ ചോദിച്ച ചോദ്യത്തിനൊക്കെ സാർ പറഞ്ഞത്. നമ്മുടെ വിവാഹവും ജാതകവും പൊരുത്തവും ജാതക പരിശോധനയൊക്കെ പറഞ്ഞതിന് ശേഷം കഴിഞ്ഞ ആഴ്ചയിൽ സാറ് നമ്മുടെ ജാതക പൊരുത്തം മാംഗല്യദോഷം പെൺകുട്ടികൾക്കുണ്ടെന്ന് കണ്ടാൽ അത് പുരുഷൻ്റെ ആയുസ്സിനെ ബാധിക്കുമെന്ന് പറയും, അതൊക്കെ യുക്തിസഹമാണോ? പിന്നെ ദേശത്തുനിന്ന് വിട്ടൊരാൾ ജീവിക്കുമ്പോൾ അവർക്ക് ദോഷങ്ങൾ എങ്ങനെ, ഈ ദേശമാറ്റം ദോഷങ്ങളെ എങ്ങനെ ബാധിക്കും എന്നൊക്കെയുള്ളൊരു ക്വസ്റ്റ്യനാണ് സാർ ആൻസർ പറഞ്ഞത്. അപ്പോൾ ഈ ആഴ്ച നമുക്ക് ചൊവ്വാദോഷത്തെക്കുറിച്ച് കുറച്ചൊന്നറിയാം. അപ്പം ചൊവ്വാദോഷം നമുക്ക് 30 വയസ്സ് കഴിഞ്ഞാൽ ഇല്ലാതാകും, 28 അല്ലെങ്കിൽ 30 വയസ്സ് കഴിഞ്ഞാൽ ഇല്ലാതാകുമെന്ന് ഇങ്ങനെ പറയുന്നതിൽ എന്തെങ്കിലും ഒരു സത്യമുണ്ടോ? അല്ലെങ്കിൽ തന്നെ ഈ ഗ്രഹങ്ങളുടെ നില ജാതകത്തിൽ മാറാത്ത സ്ഥിതിക്ക് പ്രായം കൂടുന്നത് എങ്ങനെയാണ് നമ്മുടെ ഈ ദോഷത്തെ ബാധിക്കുന്നത് എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കും. അതിനെക്കുറിച്ച് സാറൊന്ന് പറയുമോ?
1: നല്ല ചോദ്യമാണ്. ജ്യോതിഷ നിയമപ്രകാരം ഒരാളുടെ ജാതകത്തിലെ ഗ്രഹനില ജനനം മുതൽ മരണം വരെ മാറുന്നില്ല എന്ന് നമുക്കറിയാം. എങ്കിലും 28 വയസ്സിന് ശേഷം ചൊവ്വാദോഷത്തിൻ്റെ കാഠിന്യം കുറയും എന്ന് പറയുന്നതിന് പിന്നിൽ കൃത്യമായ ചില കാരണങ്ങളുണ്ട്. ജ്യോതിഷ തത്വമനുസരിച്ച് ഓരോ ഗ്രഹത്തിനും ഒരു പക്വതാകാലം അല്ലെങ്കിൽ ഒരു ഏജ് ഓഫ് മെച്യൂറിറ്റി ഉണ്ട്. ചൊവ്വയുടെ പക്വതാകാലമായി കണക്കാക്കുന്നത് 28 വയസ്സാണ്. ഈ പ്രായമെത്തുന്നതോടെ ചൊവ്വയുടെ നിഷേധാത്മകമായ വീര്യം കുറയുകയും അത് പോസിറ്റീവായ ഊർജമായി മാറുകയും ചെയ്യും എന്ന് കരുതപ്പെടുന്നു. കൗമാരത്തിലെ എടുത്തുചാട്ടം 30കളിലേക്ക് കടക്കുമ്പോൾ കുറയുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണിത്. പിന്നീടുള്ളത് ചൊവ്വാദോഷത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ നമുക്കറിയാം. ദേഷ്യം, വാശി, വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവം എന്നിവയാണ്. 20 വയസ്സിൽ ഒരു വ്യക്തിക്ക് ഉണ്ടാകാവുന്ന അല്ലെങ്കിൽ 20 to 28 വയസ്സ് വരെയൊക്കെ ഉണ്ടാകുന്ന ഈ സ്വഭാവ വൈകല്യങ്ങൾ 28-30 വയസ്സാകുമ്പോഴേക്കും ജീവിത അനുഭവങ്ങൾ കൊണ്ട് സ്വയം നിയന്ത്രിക്കപ്പെടും, അല്ലെങ്കിൽ തന്നെ ഈ വ്യക്തിക്ക് നിയന്ത്രിക്കാൻ കഴിയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ചൊവ്വ ഉണ്ടാക്കിയേക്കാവുന്ന ദാമ്പത്യ കലഹങ്ങൾ പക്വതയുള്ള വ്യക്തികളിൽ അത്ര കണ്ട് ബാധിക്കണം എന്നില്ല. നമ്മൾ ഒരുപാട് സീരിയലുകളിലും കാർട്ടൂണുകളിലും ഒക്കെ കാണാറുണ്ട്, ഭയങ്കര വഴക്കുണ്ടാക്കുന്ന ഭാര്യയും വളരെ നിശബ്ദത പാലിച്ച് പക്വതയോടെ ഇരുന്ന് വഴക്ക് ഒഴിവാക്കുന്ന ഭർത്താവിനെയൊക്കെ മിസ്സിസ് നായർ എന്നൊക്കെ പറയുന്ന കാർട്ടൂണിലൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലേ. അത് ഒരു വസ്തുത തന്നെയാണ്. രണ്ട് കൈയും കൂട്ടിമുട്ടിയാലേ ശബ്ദമുണ്ടാകൂ. അതുപോലെ ഒരു കൈ മുട്ടാൻ വിസമ്മതിച്ചാൽ മറ്റേ കൈ എത്ര കണ്ട് ശ്രമിച്ചാലും ശബ്ദമുണ്ടാകില്ല. അത് ഒരു ലോകതത്വം തന്നെയാണ്. പിന്നീട് ചൊവ്വ 7-ലോ 8-ലോ നിൽക്കുന്നത് കൊണ്ടുള്ള പ്രധാന ഭയം അത് ദാമ്പത്യം തകർക്കും എന്നുള്ളതാണ്. എന്നാൽ മുതിർന്ന പ്രായത്തിൽ വിവാഹം കഴിക്കുമ്പോൾ വ്യക്തികൾക്ക് കൂടുതൽ സഹിഷ്ണുത ഉണ്ടാകുന്നു. ജ്യോതിഷം ഇതിനെ ദോഷത്തിന്റെ വീര്യം കുറയുന്നതായി വ്യാഖ്യാനിക്കുന്നു. ഗ്രഹങ്ങൾ മാറുന്നില്ല, പക്ഷേ ദശ മാറുന്നു എന്ന് നമുക്കറിയാം. ജനന സമയത്തെ ചൊവ്വ അവിടെ തന്നെ കാണുമെങ്കിലും 28-30 വയസ്സാകുമ്പോഴേക്കും ജാതകന്റെ ദശ മാറിയിട്ടുണ്ടാകും. ചൊവ്വാദോഷത്തെ ഉത്തേജിപ്പിക്കുന്ന ദശകൾ മാറി കൂടുതൽ ശാന്തമായ ഗ്രഹങ്ങളുടെ ദശകൾ വരുമ്പോൾ, പ്രത്യേകിച്ചും ശുഭഗ്രഹങ്ങളുടെ ദശകളോ അന്തർദശകളോ ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായും ചൊവ്വാദോഷത്തിന്റെ പ്രത്യാഘാതങ്ങൾ കുറയുകയാണ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ ചൊവ്വാദോഷം 28 വയസ്സിന് ശേഷം മാന്ത്രികമായി അപ്രത്യക്ഷമാകുന്ന ഒന്നല്ല, മറിച്ച് ആ പ്രായമാകുമ്പോഴേക്കും വ്യക്തിക്കുണ്ടാകുന്ന മാനസിക വളർച്ചയും ഗ്രഹങ്ങളുടെ പക്വതയും ആ ദോഷത്തെ നേരിടാൻ അദ്ദേഹത്തെ പ്രാപ്തനാക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ചൊവ്വാദോഷമുള്ളവർ അല്പം വൈകി വിവാഹം കഴിക്കുന്നത് ജ്യോതിഷപരമായി തന്നെ ഉത്തമമാണെന്ന് പറയാറുണ്ട്.
0: വളരെ രസകരമായ ഒരു ക്വസ്റ്റ്യനും നല്ല രീതിയിലുള്ളൊരു ആൻസർ വരുന്നു. കാരണം നമ്മുടെയൊക്കെ പ്രായത്തിൻ്റെ ഒരു പക്വതയാണ്, അല്ലാതെ ചെറിയൊരളവ് വരെയൊക്കെ ഈ ദോഷങ്ങളുള്ളൂ എന്നുള്ള സാറിൻ്റെ ഈ ഒരു ആൻസർ നമുക്ക് ഇരുന്ന് പല കാര്യങ്ങളും ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് സാർ ഈ ഭാഗ്യരാശി എന്നീ പ്രോഗ്രാമിലൂടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമുക്ക് നക്ഷത്രങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചും കൂടെ ഒന്ന് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരേ നക്ഷത്രത്തിൽ ജനിച്ച എല്ലാവർക്കും ഒരേ സ്വഭാവമായിരിക്കുമോ, അതോ നക്ഷത്ര പൊരുത്തം നോക്കുമ്പോൾ ആ നക്ഷത്രത്തിലുള്ള എല്ലാവരും ആ പങ്കാളിക്ക് അനുയോജ്യരാണോ എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കും. അതിനെക്കുറിച്ച് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം സാർ.
1: നമ്മളെല്ലാവരും കാണാറുണ്ട് നക്ഷത്രങ്ങളെ അടിസ്ഥാനമാക്കി വാരികകളിലും മറ്റും ജ്യോതിഷികൾ പൊതുവായി നടത്തുന്ന സ്വഭാവ നിരൂപണം നമ്മൾ കാണാറുണ്ട് അല്ലേ. പക്ഷേ നമ്മൾ ഒരു കാര്യം ആലോചിച്ചാൽ, ഇത് കൃത്യമാണ് എന്ന് ഉണ്ടെങ്കിൽ, അതിൽ ഏറ്റക്കുറച്ചിലുകളില്ലാതെ അത് കൃത്യമാണ് എന്നുണ്ടെങ്കിൽ, നമുക്കറിയാം 27 നക്ഷത്രങ്ങളാണ് ആകെയുള്ളത്. അപ്പം മനുഷ്യരുടെ മൊത്തം, ലോകത്തുള്ള കോടാനുകൂടി മനുഷ്യരുടെ മൊത്തം സ്വഭാവത്തെ 27 തരമായിട്ട് നമ്മൾ തിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ യഥാർത്ഥത്തിൽ ഉണ്ടാകുമോ? ഒരിക്കലും ഉണ്ടാകില്ല എന്നുള്ളതാണ്. മനുഷ്യൻ പലവിധ സ്വഭാവങ്ങളുടെ ഒരു സമാഹാരമാണ്. ഇത് എല്ലാ സ്വഭാവങ്ങളും ഒരേ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഒന്നുപോലെ ആയിരിക്കണം എന്നില്ല. അവരുടെ സാഹചര്യങ്ങൾക്കും മറ്റ് ഘടകങ്ങൾക്കും ഒക്കെ അനുസരിച്ച് ഇതിനകത്ത് വ്യത്യാസം വരാറുണ്ട്. നമ്മൾ വാരികകളിലൊക്കെ കാണുമ്പോൾ സ്വന്തം നക്ഷത്രത്തിൻ്റെ സ്വഭാവം എല്ലാവരും സൂക്ഷ്മമായി വായിക്കാറുണ്ട്. അതിൽ തൻ്റെ സ്വഭാവവുമായി എന്തെങ്കിലും വ്യത്യാസം കണ്ടാൽ നമുക്കൊരു ഈർഷ്യ ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ ഒരേ നക്ഷത്രത്തിൽ ജനിച്ച എല്ലാവർക്കും ഒരേ സ്വഭാവമായി

0: ആയിരിക്കുമോ എന്നതിന് അല്ല എന്ന് തന്നെയാണ് ഉത്തരം. ആ ഉത്തരം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇതെല്ലാം വായിക്കുവാനും വിലയിരുത്താനും എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. ജ്യോതിഷത്തിൽ നക്ഷത്രം എന്നുള്ളത് ഒരു വ്യക്തിയുടെ അടിസ്ഥാന സ്വഭാവത്തെ മാത്രം സൂചിപ്പിക്കുന്ന ഒന്നാണ്. അതിനാൽ ഒരേ നക്ഷത്രത്തിൽ ജനിച്ചവർ തമ്മിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അതിന് പ്രധാനമായും നാല് കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഓരോ നക്ഷത്രത്തിനും നാല് പാദങ്ങൾ ഉണ്ട്. നാല് പാദങ്ങളായി ഒരു നക്ഷത്രത്തെ വേർതിരിച്ചിരിക്കുന്നു. ഓരോ പാദത്തിനും വ്യത്യസ്തമായ നവാംശക അധിപന്മാരുമുണ്ട്. ഉദാഹരണത്തിന്, ഒരേ നക്ഷത്രത്തിൽ ജിന്റെ ഒന്നാം പാദത്തിൽ ജനിച്ചവനും നാലാം പാദത്തിൽ ജനിച്ചവനും തമ്മിൽ സ്വഭാവത്തിൽ കാര്യമായ മാറ്റമുണ്ടാകും. അവരുടെ ജീവിത ലക്ഷ്യങ്ങളും താല്പര്യങ്ങളും എല്ലാം വിവിധ തോതുകളിൽ വ്യത്യസ്തമായിരിക്കും. അടുത്തത്, ലഗ്നത്തിന്റെ സ്വാധീനം ജ്യോതിഷത്തിൽ എന്താണ് എന്നുള്ളതാണ്. ചന്ദ്രൻ നിൽക്കുന്ന രാശിയെക്കാളും നക്ഷത്രത്തെക്കാളും ഒരാളുടെ വ്യക്തിത്വത്തെ നിശ്ചയിക്കുന്നത് ലഗ്നമാണ്. ഒരേ നക്ഷത്രത്തിൽ ജനിച്ച രണ്ട് വ്യക്തികളിൽ ഒരാൾ ചിങ്ങം ലഗ്നവും മറ്റൊരാൾ മീനം ലഗ്നവുമാണെങ്കിൽ അവരുടെ പെരുമാറ്റ രീതികൾ ആകാശവും ഭൂമിയും പോലെ വ്യത്യസ്തമായിരിക്കും. ഒരാൾ ആധിപത്യം പുലർത്താൻ ശ്രമിക്കുമ്പോൾ, ചിങ്ങൻ രാശിയിൽ ചിങ്ങം ലഗ്നമായി ജനിച്ചയാൾ ആധിപത്യം പുലർത്താൻ ശ്രമിക്കുമ്പോൾ, മീനം ലഗ്നത്തിൽ ജനിച്ചയാൾ എപ്പോഴും വിട്ടുവീഴ്ച മനോഭാവമുള്ള ആളായിരിക്കും. അവർ ഒരേ നക്ഷത്രമാണ് എന്ന് പറഞ്ഞാലും അതങ്ങനെ തന്നെ ആയിരിക്കും. പിന്നീടുള്ളത് ഗ്രഹനിലയുടെ വ്യത്യാസമാണ്. ചന്ദ്രൻ ജനന സമയത്ത് ഏത് നക്ഷത്രത്തിൽ നിൽക്കുന്നുവോ അതാണ് ഒരാളുടെ ജന്മ നക്ഷത്രം. ചന്ദ്രൻ മനസ്സിന്റെ കാരകനാകയാൽ അത് മനസ്സിന്റെ അവസ്ഥ മാത്രമാണ്. എന്നാൽ ബുദ്ധിയെ നിയന്ത്രിക്കുന്ന ബുധൻ, ആത്മവിശ്വാസത്തെ നൽകുന്ന സൂര്യൻ, സ്നേഹത്തെ നൽകുന്ന ശുക്രൻ, മറ്റ് പല സവിശേഷതകളെ നിയന്ത്രിക്കുന്ന മറ്റ് ഗ്രഹങ്ങൾ ഒക്കെ ജാതകത്തിൽ എവിടെ നിൽക്കുന്നു എന്നതിനനുസരിച്ച് വ്യക്തിയുടെ സ്വഭാവം മാറാം. ഒരേ മാതാപിതാക്കൾക്കുണ്ടായ ഒരേ ജനിതഘടനയുള്ള ഇരട്ടക്കുട്ടികൾ പോലും വളരുന്ന സാഹചര്യങ്ങൾക്കും ചിന്തകൾക്കും അനുസരിച്ച് വ്യത്യസ്തമായി പെരുമാറുന്നത് നമ്മൾ കാണാറുണ്ടല്ലോ. നക്ഷത്രങ്ങൾ തമ്മിൽ പൊരുത്തമുണ്ടാകാം, പക്ഷേ ജാതകത്തിൻ്റെ ഏഴാം ഭാവത്തിൻ്റെ ബലഹീനത മൂലം ദാമ്പത്യ സുഖം കുറവാണെങ്കിൽ നക്ഷത്ര പൊരുത്തത്തിന് അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നക്ഷത്ര പൊരുത്തം ഒരു പ്രാഥമിക പരിശോധന മാത്രമാണ്, വിവാഹത്തെ സംബന്ധിച്ച് അത് അന്തിമമായ ഒരു വിധി എഴുത്തല്ല. ചുരുക്കത്തിൽ, ഒരേ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചില പൊതുവായ സവിശേഷതകൾ ഉണ്ടാകുമെന്നത് സത്യമാണ്. എന്നാൽ ഓരോ വ്യക്തിയും ഓരോ പ്രത്യേക പീസാണ്, അത് യുണീക്കാണ്. അതിനാൽ നക്ഷത്ര പൊരുത്തമുണ്ടെന്ന് മാത്രം കരുതി വിവാഹം കഴിക്കുന്നത് നല്ലതല്ല. വധൂവരന്മാരെ കുറിച്ച് പൂർണ്ണമായി അറിയാൻ അവരുടെ ജന്മലഗ്നവും നവാംശകവും ഗ്രഹദശകളും എല്ലാം പരിശോധിക്കപ്പെടേണ്ടതുണ്ട്.
1: നമ്മുടെ ലഗ്നത്തിന്റെ സ്വഭാവം അടിസ്ഥാനപ്പെടുത്തിയാണ് ഓരോ ജ്യോതിഷത്തിന്റെയും കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞത്. അതുപോലെ സാർ, ഇപ്പൊ ഈ പറഞ്ഞപ്പം ഒരേ നക്ഷത്രത്തിനുള്ള രണ്ടുപേരുടെ സ്വഭാവം എന്ന് പറയുമ്പോൾ, പണ്ട് കാലത്ത് ഒരു പഴഞ്ചൊല്ലും ഇങ്ങനെ ഉണ്ട്, അടിയനും ജ്യോതി തമ്പ്രാനും ജ്യോതി എന്ന് അങ്ങനെ ഒരു ചൊല്ലുണ്ട്. അതാണ് പെട്ടെന്ന് ഞാൻ ഓർത്തത്. അപ്പൊ നമ്മുടെ ഈ പ്രിയപ്പെട്ട കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കളും ഇത് ചിന്തിക്കുമായിരിക്കും ഇങ്ങനെ. അത് വളരെ നല്ലൊരു പഴഞ്ചൊല്ലാണ് ഇങ്ങനെ. അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ചൊവ്വാദോഷത്തെക്കുറിച്ചും നക്ഷത്രങ്ങളുടെ ഒരേ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സ്വഭാവത്തെക്കുറിച്ചും ഒക്കെയാണ്. നമ്മൾ കാലഘട്ടത്തോട് ചേർത്തും കൂടാണ് എല്ലാം ചിന്തിക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ ദശാസന്ധിയും വിവാഹവും എന്നൊരു സബ്ജക്റ്റുണ്ട്. അതിൽ നമുക്ക് വിവാഹ സമയത്ത് ദശാസന്ധി എന്നത് ഒരാളുടെ ദശ തീർന്ന് മറ്റൊരു ദശ തുടങ്ങുന്ന സമയമാണ് അല്ലേ സാർ? ഈ ദശാസന്ധി എന്നുള്ളത് ആ ഒരു സമയത്ത് വരുന്ന വിവാഹങ്ങളൊക്കെ ഒഴിവാക്കണം, അല്ലെങ്കിൽ നല്ല കാര്യങ്ങളൊക്കെയാണോ അത് ഒഴിവാക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? ഇത് സാമ്പത്തികമായോ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തെയൊക്കെ വളരെ മോശകരമായിട്ടൊക്കെ ബാധിക്കൂ എന്നൊരു ചിന്ത എപ്പോഴും നമുക്കുണ്ടാകാറുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
0: വിവാഹാലോചനകളൊക്കെ നടക്കുമ്പോൾ ജ്യോതിഷികൾ അതീവ ഗൗരവത്തോടെ പരിശോധിക്കുന്ന ഒന്നാണ് ദശാസന്ധികൾ എന്ന് പറയുന്നത്. അവ ജീവിതത്തെ എങ്ങനെയൊക്കെ ബാധിക്കും എന്നും വിവാഹ സമയത്ത് രണ്ടുപേർക്കും ദശാസന്ധി വരുന്നത് ഒഴിവാക്കണം എന്നും പറയുന്നതിലെ യുക്തിയും നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകാവുന്നതേ ഉള്ളൂ. ഒരാളുടെ ജാതകത്തിൽ ഒരു ഗ്രഹത്തിന്റെ ദശ അവസാനിക്കുകയും മറ്റൊരു ഗ്രഹത്തിന്റെ ദശ ആരംഭിക്കുകയും ചെയ്യുന്ന ആ ഒരു ട്രാൻസിഷൻ പീരീഡിനെയാണ് നമ്മൾ ദശാസന്ധി എന്ന് വിളിക്കുന്നത്. ദമ്പതികളിൽ രണ്ടുപേർക്കും ഒരേ സമയത്തോ അല്ലെങ്കിൽ അടുത്തടുത്ത സമയങ്ങളിലോ ദശ മാറുന്നത് ദാമ്പത്യത്തിൽ ചില വെല്ലുവിളികൾ ഉയർത്താറുണ്ട്. എന്തിനാണ് നമ്മളിവിടെ ദശാസന്ധിയെ ഭയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ചില കാരണങ്ങളുണ്ട്. മാനസികവും ശാരീരികവുമായ മാറ്റങ്ങളാണ് അവയിൽ പ്രധാനം. ഒരു ദശയിൽ നിന്ന് മറ്റൊന്നിലേക്ക് കടക്കുമ്പോൾ വ്യക്തിയുടെ ചിന്താഗതിയിലും താല്പര്യങ്ങളിലും സ്വഭാവത്തിലും വലിയ മാറ്റങ്ങൾ വരാം. സാഹചര്യങ്ങളിലും ആ മാറ്റങ്ങൾ വരാം. വിവാഹം എന്നത് പുതിയൊരു ജീവിത സാഹചര്യത്തിലേക്ക് മാറുന്ന സമയമാണ്. ആ സമയത്ത് തന്നെ ദശയും മാറുന്നത് വ്യക്തിയെ മാനസികമായി തളർത്തുകയോ അസ്വസ്ഥനാക്കുകയോ ഒക്കെ ചെയ്തേക്കാം. പിന്നീടുള്ളത്, ദമ്പതികളിൽ രണ്ടുപേർക്കും ഒരേ സമയം ദശ മാറുന്നത് ഒരേ സമയം രണ്ടുപേരുടെയും ജീവിതത്തിൽ

0: അസ്ഥിരതയും അസ്വസ്ഥതയും ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഒരാൾക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ മറ്റൊരാൾക്ക് താങ്ങായി നിൽക്കാൻ കഴിയാത്ത അവസ്ഥ ഇതുമൂലം ഉണ്ടാകും. കാരണം രണ്ടുപേരും അസ്വസ്ഥരും പ്രശ്നബാധിതരുമാകുമ്പോൾ പരസ്പരം സപ്പോർട്ട് ചെയ്യാനും അതിനെ പരിഹരിക്കാനും അവർക്ക് കഴിയാൻ സാധിക്കാതെ വരുന്നു. ആരോഗ്യപരവും സാമ്പത്തികവുമായ തടസ്സങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം. ദശാസന്ധിക്കാലം പൊതുവെ ഛിദ്രകാലം എന്നാണ് അറിയപ്പെടുന്നത്. ഈ സമയത്ത് രോഗങ്ങൾ വരാനോ ജോലിയിൽ തടസ്സങ്ങൾ നേരിടാനോ ഉള്ള സാധ്യത കൂടുതലാണ്. പുത്തൻ ദാമ്പത്യത്തിലേക്ക് കടക്കുന്നവർക്ക് ഇത് സാമ്പത്തിക ഭദ്രതയെ ബാധിച്ചേക്കാം. കാര്യം രണ്ടുപേർക്കും ഒന്നിച്ച് രോഗം വരിക, രണ്ടുപേർക്കും തൊഴിൽ നഷ്ടപ്പെടുക, അല്ലെങ്കിൽ രണ്ടുപേർക്കും ശമ്പളം കിട്ടാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വരുന്നത് അവരുടെ സാമ്പത്തിക ഭദ്രതയും അതുവഴി അവരുടെ ജീവിതത്തെയും പ്രതികൂലമായിട്ട് ബാധിച്ചേക്കാം. ദശാസന്ധി നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ദമ്പതികളുടെ ദശാമാറ്റങ്ങൾ തമ്മിൽ ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും വ്യത്യാസമുണ്ടായിരിക്കണം എന്ന് ജ്യോതിഷം നിർദ്ദേശിക്കുന്നുണ്ട്. 6 മാസത്തിനുള്ളിലാണ് രണ്ടുപേർക്കും ദശ മാറുന്നതെങ്കിൽ അത് ഒഴിവാക്കുന്നത് തന്നെയാണ് ഉചിതം. പാപഗ്രഹങ്ങളുടെ ദശകളിൽ, ഉദാഹരണത്തിന് ശനി, രാഹു, ആ ദശകളിൽ നിന്ന് മറ്റൊരു പാപഗ്രഹത്തിന്റെ ദശയിലേക്കാണ് മാറ്റമെങ്കിൽ ഫലം കൂടും. എന്നാൽ ശുഭഗ്രഹങ്ങളുടെ ദശകളാണെങ്കിൽ കാരുണ്യം കുറഞ്ഞേക്കാം. ഫലം കൂടും എന്ന് ഞാൻ പറഞ്ഞത് ദോഷഫലങ്ങളാണ് കൂടുന്നത്. ശുഭഗ്രഹങ്ങളുടെ ദശകളാണെങ്കിൽ നമുക്ക് ശുഭഫലം കൂടിയിരിക്കും, അതിൻ്റെ ദോഷഫലം കുറഞ്ഞിരിക്കും. സ്വാഭാവികമായും അങ്ങനെയാണ്. ദശാസന്ധി അറിഞ്ഞുകൊണ്ട് തന്നെ വിവാഹം കഴിക്കേണ്ട സാഹചര്യം ചിലപ്പോൾ വരാറുണ്ട്. അങ്ങനെ വന്നാൽ അതിന് പരിഹാര കർമ്മങ്ങളുണ്ട്. അതാത് ദശാനാഥന്മാരെ പ്രീതിപ്പെടുത്തുന്ന ആ ദശ ഏത് ഗ്രഹത്തിൻ്റെ ദശയാണോ ആ ഗ്രഹത്തിൻ്റെ ജാതകത്തിലെ സ്ഥിതി നോക്കിയിട്ട് ആ ദശ, ആ ഗ്രഹം ഏതു ദേവതയെ സൂചിപ്പിക്കുന്നു എന്ന് കണ്ടിട്ട് ആ ദേവതയ്ക്കായുള്ള പ്രീതികരമായ പൂജകളോ ദാനങ്ങളോ അതുപോലെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും ദോഷം ശമിപ്പിക്കാൻ ഗുണകരമായിരിക്കും. ചുരുക്കത്തിൽ, ജീവിതത്തിൽ ഒന്നിലധികം വലിയ മാറ്റങ്ങൾ ഒരേ സമയം സംഭവിക്കുമ്പോൾ ആളുകൾ അനുഭവിക്കുന്ന അഡ്ജസ്റ്റ്മെന്റ് ഡിസോർഡർ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. ദശാസന്ധി എന്ന ജ്യോതിഷ തത്വം ഇത്തരം മാനസിക തളർച്ചകളെ മുൻകൂട്ടി കണ്ട് നൽകുന്ന ഒരു മുന്നറിയിപ്പാണ്.
1: റേഡിയോ സാന്ത്വനം 90.4 പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരുന്നത് ഭാഗ്യരാശി എന്ന പരിപാടിയാണ്. ഭാഗ്യരാശിയിൽ ഞാൻ രജനി ഗിരീഷാണ്. ഭാഗ്യരാശിയിൽ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഒക്കെയുള്ള മറുപടി തന്നുകൊണ്ടിരിക്കുന്നത് ജ്യോതിഷ പ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ സാറാണ്. ചൊവ്വാദോഷത്തെക്കുറിച്ചും നക്ഷത്രങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചും, ഒരേ നക്ഷത്രത്തിൽ ജനിച്ച എല്ലാവർക്കും ഒരേ സ്വഭാവമായിരിക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള കുറേ ചോദ്യങ്ങൾക്കാണ് പ്രിയപ്പെട്ട നമ്മുടെ ഡോക്ടർ സി ആർ ജയശങ്കർ സാർ നമ്മളോട് ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതോടനുബന്ധിച്ചാണ് ദശാസന്ധിയും വിവാഹവും എന്ന കുറച്ച് സംശയങ്ങൾക്കും സാർ വളരെ യുക്തിപരമായിട്ടാണ് നമുക്ക് മറുപടി തന്നുകൊണ്ടിരിക്കുന്നത്. ഭാഗ്യരാശി ഇന്ന് ഇവിടെ പൂർണ്ണമാകുകയാണ്.
2: റേഡിയോ സന്തോനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഭാഗ്യരാശി. ആശയം അവതരണം ഡോക്ടർ സി ആർ ജയശങ്കർ. ഏകോപനം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സന്തോനം 90.4 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
2: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
3: This is Radio Santanam 90.4 FM. Stay tuned.
4: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
5: ഹായ്, നമസ്കാരം. പ്രിയ ശ്രോതാക്കൾക്ക് റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീഥിയിലേക്ക് സ്വാഗതം. ഇമ്പമാർന്ന ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ. വീണ്ടും പ്രഭാതം പി ഭാസ്കരൻ സംവിധാനം ചെയ്ത് 1973 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രം. പ്രേം നസീർ, ശാരദ, പ്രേമ, ജോസ് പ്രകാശ് എന്നിവരാണ് ചിത്രത്തിൽ അഭിനയിച്ചവർ. പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പിയാണ് ഈ സിനിമയ്ക്ക് കഥയും തിരക്കഥയും എഴുതിയത്. പി ഭാസ്കരൻ മാസ്റ്ററുടെ ലളിതമായ വരികൾക്ക് ദക്ഷിണാമൂർത്തി സ്വാമികൾ സംഗീത സംവിധാനം നിർവഹിച്ചു. KJ യേശുദാസിന്റെ മധുരമായ ആലാപനം.

0: வேர்ல்ட் ரேடியோ சாந்தனம் 90.4 எஃப்எம். ஸ்டே டியூன்ட்.
1: പ്രേമഗീതങ്ങൾ ബാലചന്ദ്രമേനോന്റെ സംവിധാനത്തിൽ 1981 തിയേറ്ററുകളിലെത്തിയ ചിത്രമാണ് പ്രേമഗീതങ്ങൾ. കഥ, തിരക്കഥ, സംഭാഷണം എല്ലാം ബാലചന്ദ്രമേനോൻ തന്നെ. അംബിക, ഷാനവാസ്, നെടുമുടി വേണു, ജോസ് പ്രകാശ് എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ. നിത്യഹരിത നായകനായ പ്രേംനസീറിന്റെ മകൻ ഷാനവാസ് ആദ്യമായി അഭിനയിച്ച ചിത്രം. ദേവദാസിന്റെ വരികൾക്ക് ജോൺസൺ മാസ്റ്റർ ഈണം നൽകി. യേശുദാസും ജാനകിയമ്മയും ചേർന്നാലപിച്ച ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് പീലു രാഗത്തിലാണ്.

0: You're listening to Radio Swandhanam 90.4 FM. Stay tuned.
1: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവേദി. വിചാരണ. ലോഹിതദാസ് കഥയും തിരക്കഥയും സംഭാഷണവും എഴുതി സി ബി മലയിൽ സംവിധാനം ചെയ്ത് 1988 പ്രദർശനത്തിനെത്തിയ മലയാള ചലച്ചിത്രം. മമ്മൂട്ടി, ശോഭന, മുകേഷ്, സീമ, നെടുമുടി വേണു, ശ്രീനാഥ്, ജഗതി ശ്രീകുമാർ, ലാലു അലക്സ് തുടങ്ങിയവരായിരുന്നു പ്രധാന അഭിനേതാക്കൾ. വിചാരണ തമിഴിലേക്ക് വിസാരണ എന്ന പേരിൽ ഡബ് ചെയ്യപ്പെട്ടു. തെലുങ്കിലേക്ക് വിചാരണ എന്ന പേരിൽ തന്നെയായിരുന്നു. തമിഴിൽ ബെസ്റ്റ് ഫീച്ചർ ഫിലിം അവാർഡ് നേടി. എസ് രമേശൻ നായരുടെ മനോഹര വരികൾക്ക് ഔസേപ്പച്ചന്റെ ഇമ്പമാർന്ന ഈണം. ഈ ഗാനം എം ജി ശ്രീകുമാറും ചിത്രയും ആലപിച്ചിട്ടുണ്ട്. ഇന്ന് എം ജി ശ്രീകുമാർ പാടിയ ആ മനോഹര ഗാനം കേൾക്കാം.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: അമ്മയ്ക്കൊരുമ്മ ശ്രീകുമാരൻ തമ്പി രചന, സംവിധാനം, നിർമ്മാണം എന്നിവ നിർവഹിച്ച് 1981 പുറത്തിറങ്ങിയ ഒരു മലയാള ചലച്ചിത്രം. രതീഷ് നായകനായി അഭിനയിച്ച ഈ ചിത്രത്തിൽ സറീന വഹാബ് ആയിരുന്നു അദ്ദേഹത്തിന്റെ നായികയായി അഭിനയിച്ചത്. ജഗതി ശ്രീകുമാർ, ഹരി, രവി, കലാരഞ്ജിനി, ഭാഗ്യലക്ഷ്മി തുടങ്ങിയവർ ഈ ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളായി പ്രത്യക്ഷപ്പെട്ടു. ശ്രീകുമാരൻ തമ്പി രചിച്ച ഈ ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് ശ്യാം ദാസേട്ടന്റെ മധുരമൂർന്ന ആലാപനം. ആ ഗാനത്തിലേക്ക്.
2: അടി

0: നേടാം, ആഘോഷമാക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: ഗാനവീഥിയിലെ അവസാന ഗാനത്തിലേക്ക്, അക്ഷരങ്ങൾ. എം ഡി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ ഐ വി ശശി സംവിധാനം ചെയ്ത് 1984 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രം. റോസമ്മ ജോർജാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ചിത്രത്തിൽ മമ്മൂട്ടി, ഭരത് ഗോപി, സീമ, സുഹാസിനി എന്നിവർ അഭിനയിച്ചിരിക്കുന്നു. മമ്മൂട്ടിക്ക് ഏറ്റവും നല്ല നടനുള്ള കേരള ഫിലിം ക്രിട്ടിക്സ് അസോസിയേഷന്റെ അവാർഡ് ലഭിച്ചു. ഓ എൻ വി കുറുപ്പുമാഷിന്റെ സുന്ദര വരികൾക്ക് ശ്യാം എന്ന സംഗീത സംവിധായകന്റെ മികച്ച ഈണം, ഉണ്ണിമേനോൻ എന്ന ഗായകന്റെ ആലാപനം,

ഗാനത്തോടെ ഇന്നത്തെ ഗാനവീഥി ഇവിടെ പൂർണ്ണമാകുന്നു. ഇമ്പമാർന്ന ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി വീണ്ടും അടുത്തയാഴ്ച കേൾക്കാം. സ്റ്റേ ട്യൂൺ ടു റേഡിയോ സാന്ത്വനം 90.4 FM. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ സൈനിങ് ഓഫ്.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: Stay tuned to Radio Santhanam 90.4 FM for your favorite programs and music.
1: നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. 2026 മെയ് മാസം 1 മുതൽ 31 വരെ ബ്ലാഡർ ക്യാൻസർ അവയർനെസ് മന്തായി ആചരിക്കുന്നു. അതായത് മൂത്രാശയ ക്യാൻസർ അവബോധ മാസമാണ് മെയ്. ലോകമെമ്പാടുമുള്ള 600,000+ ആളുകളെ ബാധിക്കുന്ന ഈ രോഗത്തെക്കുറിച്ചുള്ള ആഗോള അവബോധം വളർത്തുന്നതിനായി സമർപ്പിച്ചിരിക്കുന്നു. ലക്ഷണങ്ങൾ എടുത്തു കാണിക്കുക, നേരത്തെയുള്ള രോഗനിർണയം പ്രോത്സാഹിപ്പിക്കുക, ഗവേഷണത്തെ പിന്തുണയ്ക്കുക എന്നിവയാണ് ഈ ക്യാമ്പയിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ. Don't go red, go to a doctor campaign. 2026 BCAM ടൂൾ കിറ്റ്, ഫണ്ടുകളും അവബോധവും ശേഖരിക്കുന്നതിനുള്ള വിവിധ കമ്മ്യൂണിറ്റി നടത്തങ്ങൾ എന്നിവ പ്രധാന ശ്രമങ്ങളിൽ ഉൾപ്പെടുന്നു. 2026 പ്രധാന ബോധവൽക്കരണ സംരംഭങ്ങൾ: പ്രവർത്തനക്ഷമമായ അവബോധം. രോഗനിർണയ സമയത്ത് മാത്രമേ പകുതിയോളം രോഗികൾ രോഗത്തെക്കുറിച്ച് അറിയുന്നുള്ളൂ എന്ന വസ്തുതയെ ചെറുക്കുന്നതിനായി വേൾഡ് ബ്ലാഡർ ക്യാൻസർ പേഷ്യൻ്റ് കൊളിഷൻ, അതായത് WBCPC, നേരത്തെയുള്ള രോഗനിർണയം പ്രോത്സാഹിപ്പിക്കുന്നു. 2026-2028 ഗ്രാൻറ്റുകൾ: പ്രാദേശിക ദീർഘകാല അവബോധ ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി WBCPC ഒരു പുതിയ ഗ്രാൻറ് പ്രോഗ്രാം ആരംഭിച്ചു. BCAN ക്യാമ്പയിനുകൾ: ആക്ടിവിസ്റ്റുകൾക്കും സംഘാടകർക്കും വേണ്ടിയുള്ള 2026 ടൂൾ കിറ്റ് ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ ബ്ലാഡർ ക്യാൻസർ അഡ്വക്കസി നെറ്റ്വർക്ക്, അതായത് BCAN, നൽകുന്നു. കമ്മ്യൂണിറ്റി പിന്തുണ: വാക്ക് ടു എൻഡ് ബ്ലാഡർ ക്യാൻസർ പോലുള്ള പരിപാടികൾ ഫണ്ട് സ്വരൂപിക്കുന്നതിനായി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന്, 2026 മെയ് 16 റിച്ച്മണ്ടിൽ. പ്രധാന വസ്തുതകളും അവബോധ ശ്രദ്ധയും. ലക്ഷണങ്ങൾ: പ്രധാന സൂചകങ്ങളിൽ മൂത്രത്തിൽ രക്തം ഉൾപ്പെടുന്നു. അത്തരം ലക്ഷണങ്ങളിൽ ഉടനടി നടപടിയെടുക്കുന്നതിൽ അവബോധം കേന്ദ്രീകരിക്കുന്നു. അപകട സാധ്യത ഘടകങ്ങൾ: പുകവലി അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. പുകവലിക്കാർക്ക് രോഗം പിടിപെടാനുള്ള സാധ്യത ഇരട്ടി കൂടുതൽ.

ആവർത്തനം. മൂത്രാശയ ക്യാൻസറിന് 50-80% വരെ ഉയർന്ന ആവർത്തന നിരക്ക് ഉണ്ട്. ഇത് തുടർച്ചയായ അവബോധത്തിന്റെ ആവശ്യകതയെ അടിവരയിടുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.

0: ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
1: അടിപൊളിയല്ലേ?
0: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീക്ഷത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ, സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീഷം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673.
2: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
3: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മെർച്ചന്റിൽ നിന്നാ. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മെർച്ചന്റിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
2: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
3: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
4: ചരിത്രത്തിൽ ഇന്ന് May 17. 17 രൂപീകൃതമായതും ഗാബോൺ ഫ്രാൻസിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതും പാതിരാസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന നോർവേ സ്വതന്ത്രമായതുമൊക്കെ ഒരു May 17. May 17 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് May 17. ഇന്തോനേഷ്യ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് 1945 May 17. 1945 മെയ് ഇന്നേ ദിവസമായിരുന്നു കൊച്ചിയിലെ ആദ്യ ജനകീയ മന്ത്രിസഭ അധികാരമേറ്റത്. 1945 May 17 പാതിരാസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന നോർവെ സ്വതന്ത്രമായത്. 17 രൂപീകൃതമായത് 1957 May 17. ഗാബോൺ ഫ്രാൻസിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത് 1960 May 17. റഷ്യയുടെ ആർട്ടിക എന്ന കപ്പൽ ആദ്യമായി ഉത്തരധ്രുവത്തിലെത്തിയത് 1969 May 17. കുടുംബശ്രീ പദ്ധതി പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി മലപ്പുറത്ത് ഉദ്ഘാടനം ചെയ്തത് 1998 May 17. കുവൈറ്റിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ചത് 2005 May 17.

0: ചരിത്രത്തിൻ്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. സാങ്കേതിക സഹായം അജയ് ഷാജി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോധ് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: നമ
1: ഹരി ഓം. ഇനി അർജുനൻ ചോദിച്ച ചോദ്യങ്ങളിലേക്ക് വരും മുമ്പ് ചിന്തയാണല്ലോ വിഷയം. ചിന്താ സംബന്ധിയായിട്ട് ചിന്തകൾ ഭഗവത് ചിന്തനമാക്കുക, ഓർമ്മകളിലെ ദ്രോഹത്തെ ജയിക്കുക, ഇത് ലക്ഷ്യമാക്കിക്കൊണ്ട് കുറച്ചുകൂടി കാര്യങ്ങൾ ചിന്തിച്ചിട്ട് നമുക്ക് വാക്കുകൾ എങ്ങനെ ഉപകാരമാവുന്നു എന്ന് മനസ്സിലാക്കാം. വാക്കുകൾ എങ്ങനെ ഉപകാരമാവുന്നു? വാക്ക് എപ്പോഴും അർത്ഥത്തോട് ചേർന്ന് നിൽക്കുന്നു. വാക്കിനോടൊപ്പം അർത്ഥം ഓർമ്മ വരട്ടെ, വാക്കുകൾ അർത്ഥയുക്തമായി ഭവിക്കട്ടെ, ഇങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥനകളുണ്ട്. വാചാ സർവാണി ഭൂതാനി അതോ വാഗേ വേദം സർവം വാഗ്വൈ മാതാ പ്രാണഃ പുത്രഃ എന്നിങ്ങനെ ശ്രുതി മാതാവ് അരുളുന്നു. ഐതരേയ ഉപനിഷത്തിലെ ഐതരേയ ആരണ്യകത്തിൽ വാചാ സർവാണി ഭൂതാനി എല്ലാ ഭൂതജാലങ്ങളും വാക്കാകുന്നു, വാഗേ വേദം സർവം അതുകൊണ്ട് വാക്കാണ് എല്ലാം, നാമമാണ് എല്ലാം, ശബ്ദമാണ് എല്ലാം. വാഗ്വൈ മാതാ പ്രാണഃ വാക്കാണ് അമ്മ, പ്രാണൻ മകനും മകളും എല്ലാം എന്നിങ്ങനെയൊക്കെ വാക്കിന്റെ ഒരു മാഹാത്മ്യത്തെ വേദം വർണ്ണിക്കുന്നു. ഇനി മറ്റൊരു ശാന്തി മന്ത്രത്തിൽ, അത് വൈദികമാണ്, വാങ്മേ മനസ്സി പ്രതിഷ്ഠിത മനോമേ വാചി പ്രതിഷ്ഠിതം, വാക്ക് എൻ്റെ മനസ്സിൽ പ്രതിഷ്ഠിതമായിരിക്കട്ടെ, മനസ്സ് വാക്കിൽ പ്രതിഷ്ഠിതമായിരിക്കട്ടെ, ഇങ്ങനെ ഒരു പ്രാർത്ഥന ശ്രദ്ധേയമായിട്ടുണ്ട്. പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? സേ വാട്ട് യു മീൻ ആൻഡ് മീൻ വാട്ട് യു സേ. ഇപ്പം നമ്മൾ പറയുന്നതല്ല പലപ്പോഴും അർത്ഥമാക്കുന്നതല്ല പറയുന്നത്, പലതും മറച്ചു വെക്കാൻ വേണ്ടി പറയുന്നു എന്ന ദുരവസ്ഥ പോലുമുണ്ട്. അസ്തിത്വ ദുഃഖങ്ങൾ അലട്ടാതിരിക്കാൻ ആഗോള വിഷയങ്ങൾ ചർച്ചയ്ക്കെടുക്കും. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ട്, അത് പരിഹരിക്കുന്നതിന് വേണ്ടി അഥവാ അത് അഡ്രസ്സ് ചെയ്യാതിരിക്കാൻ വേണ്ടി, അതിനെ ഭയന്നൊഴിയാൻ വേണ്ടി നമ്മൾ ഇന്റർനാഷണൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുന്നു. മഞ്ഞുരുകി ഭാരം ഒഴിയാതിരിക്കാൻ വാർത്താപത്രങ്ങളിൽ മുഖം പൊഴുത്തുന്നു. രണ്ടുപേര് ചേർന്നിരിക്കുന്ന സമയത്ത് ഐസ് മെൽട്ട് ചെയ്യാൻ പാടില്ല, അതുകൊണ്ട് വാർത്താപത്രങ്ങളിൽ മുഖം പൊഴുത്തുന്നു. ഇങ്ങനെയുള്ള ഒരു ഒളിച്ചോട്ടത്തിൻ്റെ സ്വാധീനത്തിലാണ് നാം. അവിടെയാണ് വാക്കിന്റെ പ്രയോജനത്തെ വിശകലനം ചെയ്യുന്നത്. ലെറ്റ് അസ് സേ വാട്ട് വി റിയലി മീൻ ആൻഡ് ലെറ്റ് അസ് മീൻ വാട്ട് വി സേ. പറയുന്നത് ഉദ്ദേശിക്കൂ, പറയുന്നത് അർത്ഥമാക്കൂ, അർത്ഥമാക്കുന്നത് പറയൂ. ഇനിയും മറ്റൊരു പ്രാർത്ഥനയുള്ളത്, എൻ്റെ വാക്കുകളിൽ മധുരം കിനിയട്ടെ, ജിഹ്വാമേ മധുമത്തമാ, എൻ്റെ വാക്കുകളിൽ മധുരം കിനിയുമാറാകട്ടെ. ഇങ്ങനെ വാക് സംബന്ധിയായിട്ടുള്ള ഒരുപാട് ചിന്തകൾക്ക് പ്രസക്തിയുണ്ട്. എന്താ ഇത് പറയാൻ കാരണം? ഇവിടെ കുറേ വാക്കുകൾ അർജുനൻ അന്വേഷിക്കുന്നു. 7-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് ഭഗവാൻ പറഞ്ഞു വെച്ചതാണ് വാക്കുകളുടെ അർത്ഥം ചെയ്യുന്നതും ശിഷ്യൻ അതറിയാൻ ഉത്സുകനായിരിക്കുന്നതും ഗുരു അത് ഉപദേശിക്കുന്നതുമൊക്കെ ഉപകാരമാകും. കാരണം എന്താണ്? അർത്ഥസഹിതം വാക്കിനെ സ്വാംശീകരിച്ചാൽ ആ വാക്ക് നമ്മുടെ ആന്തരിക ലോകത്തെ സ്വാധീനിക്കാൻ സമർത്ഥമാവും. നമ്മുടെ ആന്തരിക ലോകങ്ങളാണ് ബാഹ്യലോകവുമായിട്ടുള്ള വ്യാപാരത്തിൽ നമ്മെ നിശ്ചയിക്കുന്നത്, നിയന്ത്രിക്കുന്നത്, സഹായിക്കുന്നത്, പ്രോത്സാഹിപ്പിക്കുന്നത്. ആ പ്രകാരം അന്തർലോകങ്ങൾ ശോഭനമാക്കി വെക്കാൻ സാധിക്കേണ്ടതുണ്ട്. പറഞ്ഞത് മനസ്സിലായോ? അതായത് ചിന്തയാണ് നമ്മളെ തീരുമാനിക്കുന്നത്. ഇത് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് അല്ലെ? ചിന്തകൾ എന്ന് പറയുന്ന കുറെ വാക്കുകളാണ്. ഇന്നലെ അക്കാര്യം പറഞ്ഞല്ലോ അല്ലെ? ഉച്ചത്തിൽ ചിന്തിക്കുന്നതാണ് വാക്കുകൾ, മൗനമായി സംസാരിക്കുന്നതാണ് ചിന്തകൾ. രണ്ടിടത്തും വാക്കുകൾ പ്രധാനമാണ്. വാക്കും അതിൻ്റെ അർത്ഥവും വിചാരം ചെയ്ത് ഉറപ്പിച്ചാൽ വാക്കിനെ സ്വാംശീകരിച്ചു എന്ന് പറയാം. മനസ്സിലാവുന്നുണ്ടോ? വാക്കിനെ സ്വാംശീകരിച്ചാൽ ആ വാക്ക് നമ്മുടെ ആന്തരിക ലോകത്തെ നിശ്ചയിക്കും, സ്വാധീനിക്കും. ആ സ്വാധീനം കൊണ്ട് ബാഹ്യ ലോകവുമായിട്ടുള്ള വ്യാപാരത്തെയും വ്യവഹാരത്തെയും ഒക്കെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. ബാഹ്യലോക സ്വാധീനവും ഉറപ്പാകും. അതുകൊണ്ട് വാക്കുകൾ ഉണ്ടാവട്ടെ, ആഴമുള്ള അർത്ഥങ്ങൾ ഉണ്ടാകട്ടെ, അവ വിചാരത്തെ സ്വാധീനിക്കട്ടെ, ബാഹ്യലോകത്തെ നിശ്ചയിക്കട്ടെ, നമ്മെ തന്നെയും ഇതാണ് നിശ്ചയിക്കുന്നത്. ഇത്രയും വ്യക്തമായോ? പറയൂ. അതുകൊണ്ട് എന്തൊക്കെ വാക്കുകളുണ്ട് നിങ്ങൾക്ക്, അതിന്റെ അർത്ഥത്തെ സംബന്ധിച്ചിട്ടുള്ള ബോധ്യം എന്താണ്? ചിലപ്പോഴൊക്കെ ചില വാക്കുകൾ സുപരിചിതമായതുകൊണ്ട് ടേക്കൺ തിങ്സ് ഫോർ ഗ്രാൻറ്റഡ് എന്നുള്ള പ്രശ്നമുണ്ട്. അങ്ങനെ ഒരു വാക്കാണ് ഈശ്വരൻ എന്നുള്ളത്. ഈശ്വര പദം കൊണ്ട് എന്താ അർത്ഥമാക്കുന്നത് എന്നതിൻ്റെ അർത്ഥബോധമാകട്ടെ, അതിൻ്റെ ഒരു ഗൗരവബോധമാകട്ടെ ഉണ്ടായിക്കൊള്ളുന്നില്ല. പിന്നെയോ, അതിപരിചയം കൊണ്ട് നമുക്ക് എന്ത് തോന്നുന്നു? ലോ ഓഫ് ഫെമിലിയാരിറ്റി എന്ന് പറയും. നമ്മൾ വിചാരിക്കുന്നത് എനിക്കറിയാം, ശരിക്കും അറിയില്ല, ആലോചിച്ചിട്ടില്ല. അങ്ങനെയുള്ള അർത്ഥബോധം കൊണ്ടത് നാം സ്വാംശീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ഈശ്വരൻ നമ്മെ അനുഗ്രഹിക്കുന്നില്ല എന്ന് പറയാം. ഈശ്വരൻ എന്ന പദത്തിന്റെ അർത്ഥം നമ്മുടെ ആന്തരിക ലോകത്തെ പുഷ്കലമാക്കുന്നില്ല, നറിഷ് ചെയ്യുന്നില്ല, നേർച്ചർ ചെയ്യുന്നില്ല. സ്വാഭാവികമായിട്ടും അത് ബാഹ്യലോകത്തിലും ഉപകാരം ചെയ്യില്ല. മനസ്സിലായില്ലേ? ഇപ്പൊ എവിടെയാണ് ചോദ്യോത്തരത്തിന്റെ ഒക്കെ ഒരു പ്രസക്തി വരുന്നത് എന്ന് പറയാം. അതുകൊണ്ട് എന്തു വേണം? ഗുരു ശിഷ്യ സംവാദങ്ങൾ സംഭവിക്കണം. ശിഷ്യൻ വാക്കുകൾ മുന്നിൽ വെച്ചുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഗുരു വാഗർത്ഥം പറഞ്ഞ് വാക്കുകൾ കൊണ്ട് മറുപടി പറയുന്നു. ശിഷ്യപക്ഷത്ത് ജിജ്ഞാസയുണ്ടാവണം, വിനയമുണ്ടാവണം. ഗുരുവിൻ്റെ പക്ഷത്ത് കാരുണ്യമുണ്ടാകണം, വാത്സല്യമുണ്ടാകണം. അങ്ങനെ ആവുമ്പോഴോ ഹൃദയങ്ങൾ തമ്മിൽ സംവദിക്കുന്ന അവസ്ഥയുണ്ടാവും. അങ്ങനെ വരുമ്പോഴോ പാറപ്പുറത്ത് വീണ വിത്ത് പോലെയാവില്ല, വാക്കുകൾ ഹൃദയത്തിൽ പതിച്ച് അവിടെ പൊട്ടി മുളച്ച് ഒരു വൃക്ഷം ഉണ്ടാവുന്നു. അർത്ഥബോധത്തിൻ്റെ ഒരു വൃക്ഷവും അത് പുഷ്പിക്കുന്നു എന്നൊക്കെ പറയാം. അങ്ങനെ ഒരു ഗുരു ശിഷ്യ ഹൃദയ ഐക്യത്തിന്റെ പശ്ചാത്തലത്തിലാണ് തത്വമസി എന്നുള്ളത് വലിയൊരു അനുഭൂതിയായിട്ട് മാറുക. കേട്ടില്ലേ? ഇല്ലെങ്കിലോ ശിഷ്യനൊരു കോട്ടുവായും കൂടി ഇടുന്നു. തത്വമസി നേട്ടപ്പോ ഒരു കോട്ടുവായും കൂടി ഇട്ടു എന്ന ദൗർഭാഗ്യമായി പോകുമെന്ന് പറയും. ഇങ്ങനെ ഒരു പാരസ്പര്യം, ട്യൂണിങ് എന്ന് പറയും, ഹൃദയ ഐക്യം. ഇനി ഇന്ന് വിദ്യാർത്ഥി ലോകം ചോദ്യങ്ങൾ ചോദിക്കാൻ ഉത്സുകരല്ലാതായി പോകുന്നു. വളർന്നു വരുന്ന കുട്ടികൾക്ക് ചോദ്യമില്ലാത്തത് കൊണ്ടല്ല. പിന്നെയോ, ചോദ്യം ചെയ്യുന്നതിന് ധിക്കാരമാണ് എന്ന് വിധിക്കുകയും വിലക്കുകയും ചെയ്തു പോകുന്നുണ്ട്. ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അത് ധിക്കാരമാണ് എന്ന് വിധിച്ചാൽ, ധിക്കാരമാണ് എന്ന് വിലക്കിയാൽ അത് വാസ്തവത്തിൽ ജിജ്ഞാസാവധമാണ്. ഇന്ന് മിക്കവാറും കുടുംബങ്ങളിൽ ജിജ്ഞാസാവധം കഥകളി നടക്കുന്നുണ്ട് എന്ന് പറയാം. അതുകൊണ്ട് കുട്ടികൾ ചോദ്യങ്ങളില്ലാത്തവരാവുന്നു, ചോദ്യമൊന്നും ചോദിക്കുന്നില്ല. കേട്ടല്ലേ? ഇപ്പൊ ദയവേത് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം അറിയില്ലെങ്കിൽ പോലും അറിയില്ല എന്ന് സമ്മതിക്കാനുള്ള ഔചിത്യം പാലിച്ചുകൊണ്ട് ചോദ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞാൽ മതി, ചോദിച്ചു പറയാമെന്നും അന്വേഷിച്ചു പറയാമെന്നും ഒക്കെ പറഞ്ഞാൽ മതി. ചോദ്യം ചോദിക്കുന്നതിന് വിലക്കരുത്. ഓക്കെ? ഇങ്ങനെ ഒരു പക്വത ഉണ്ടാവണമെങ്കിൽ ഞാൻ എൻ്റെ ചോദ്യങ്ങളെ എങ്ങനെ സമീപിക്കുന്നു എന്നാലോചിക്കണം. എനിക്ക് പണ്ട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നുവോ, ആ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നുവോ, ആ ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് ലഭിച്ച പ്രതികരണം എന്തായിരുന്നു, അതെങ്ങനെയാണ് എന്നെ സ്വാധീനിച്ചത്, ഈ വകയൊക്കെ ആലോചിക്കുന്നത് കൊള്ളാം. ഇതൊക്കെ പറഞ്ഞു വരുന്നത് എന്തിനു വേണ്ടിയാണ്? നിത്യ ഈശ്വര ചിന്തനത്തിന്റെ പ്രസക്തി വ്യക്തമാക്കാൻ വേണ്ടിയാ. നിത്യ ഈശ്വര ചിന്തനത്തിന്റെ പ്രസക്തി അതെങ്ങനെ സാധിക്കും എന്നൊക്കെ അറിയിക്കാൻ വേണ്ടിയാണ്. ഓക്കെ? ചോദ്യങ്ങളാണ് ജീവിതത്തെ തീരുമാനിക്കുന്നത് എന്നും പറഞ്ഞുകൊള്ളട്ടെ. രാവിലെ ഉണരുന്നതേ ചോദ്യത്തോടെയാണ് എന്ന് പറഞ്ഞാൽ എല്ലാവരും സമ്മതിക്കുന്ന വിചാരിക്കട്ടെ. കാലത്തുണർന്നാൽ ആദ്യം ഉണരുന്ന ചോദ്യം എന്താണ്? നാം ഉണരുന്നതോടൊപ്പം ഉണരുന്ന ചോദ്യം എന്താണ്? അപ്പൊ സ്വാമി വെറുതെ ധരിച്ചതാണ്. എന്താ ചോദ്യം? നാം ഉണരുന്നതോടൊപ്പം ആദ്യം ഉണരുന്ന ചോദ്യം എന്താണ്? ഓ, സമയം എത്രയായി? എന്നിട്ട് തപ്പിപ്പിടിച്ച് വാച്ച് നോക്കൂ. ഉള്ളിലൊരു പ്രാർത്ഥനയാണ്. എന്താ പ്രാർത്ഥന? ഒരു 12 മണിന്ന് കാണിക്കണം, 1 മണിന്ന് കാണിക്കണം, 2 മണിന്ന് കാണിക്കണം അല്ലേ? അപ്പൊ എന്താ സൗകര്യം? തിരിഞ്ഞു കിടന്ന് വീണ്ടും ഉറങ്ങാം. പക്ഷെ മിക്കവാറും വാച്ചുകൾ നമ്മളോട് ക്രൂരത കാണിക്കും. കേട്ടില്ലേ, എത്ര മണി കാണിക്കുമ്പോഴാണ് ക്രൂരതയാവുന്നത് എന്നുള്ളത് നിങ്ങളുടെയൊക്കെ ബ്രഹ്മ മുഹൂർത്തം പോലെ ഇരിക്കും. ചിലർക്ക് 10 മണി അത്രേ ബ്രഹ്മ മുഹൂർത്തം തോന്നിയോണ? ഇപ്പൊ സമയം എത്രയായി? ചിലപ്പോഴൊക്കെ നമുക്ക് ആദ്യം വരുന്ന ചോദ്യം എന്താണ്? ഞാനിപ്പത് എവിടെയാണ്? കേട്ടില്ലേ, ദേശം കാലം അതിന്റെ ഒരു ക്യാൻവാസിലാണ്. പിന്നെ ഓരോരോ ചോദ്യങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഉത്തരം കണ്ടെത്തുന്നു എന്നുള്ള രീതിയിലാണ് ജീവിതം ചുരുളഴിയുന്നത്. ആലോചിക്കുകയോ ഈ വിഷയം? അതുകൊണ്ട് സ്വന്തം ചോദ്യങ്ങളെ പരിഗണിക്കൂ. ഒരാളുടെ ചോദ്യവും സപ്രസ് ചെയ്യപ്പെടരുത്, വിശേഷിച്ചും കുട്ടികളുടെ കാര്യത്തില്. കേട്ടില്ലേ, കാരണം ചോദ്യങ്ങളാണ് ജീവിതത്തെ തീരുമാനിക്കുന്നത്. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ക്വാളിറ്റി അനുസരിച്ച് ജീവിതം നിശ്ചയിക്കപ്പെടും. അതും പരിഗണിക്കേണ്ടുന്ന വിഷയമാണ്. ജ്ഞാനാർജനത്തിൽ ചോദ്യോത്തരങ്ങൾ വളരെ പ്രസക്തമാണ്. ഇനി വിദ്യാർത്ഥി ലോകം ചോദ്യം ചോദിക്കാൻ ഭയക്കുന്നു. മുതിർന്നവരാകട്ടെ, അധ്യാപക ലോകമാകട്ടെ, ചോദ്യങ്ങളെ ചിലപ്പോഴൊക്കെ അപഹസിക്കുന്നു, ചിലപ്പോഴൊക്കെ ധിക്കാരമെന്ന് മുദ്രയടിക്കുന്നു, വിധിക്കുന്നു, വിലക്കുന്നു. ചിലപ്പോഴൊക്കെ ചോദ്യം കേട്ടാൽ മുതിർന്നവർ ഭയക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ട്. ചോദ്യത്തിന്റെ പിറകിലെ ഉദ്ദേശവും വിചാരം ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ഏതായാലും ചിലരെങ്കിലും ഷൈൻ ചെയ്യാൻ വേണ്ടി ചോദ്യം ചോദിക്കും. അങ്ങനെയും ചോദിക്കട്ടെ എന്ന് പറയാം. എന്തായാലും ഉത്തരപക്ഷം അനുകമ്പാർദ്രമായിരിക്കണം. അത് നമുക്കൊക്കെ തീരുമാനിക്കാവുന്ന ഒരു കാര്യമാണ്. എല്ലാ ഇന്ററാക്ഷനിലും പ്രസക്തമായിരിക്കുന്ന കാര്യമാണ് ചോദ്യോത്തരം. അവിടെ നമുക്ക് അനുകമ്പാർദ്രത പുലർത്താം. ചോദ്യങ്ങളെ സപ്രസ് ചെയ്യാതിരിക്കാനുള്ള ജാഗ്രത കാണിക്കാം. സ്വയവും സപ്രസ് ചെയ്യുന്നില്ല, അതുപോലെ മറ്റുള്ളവരുടെ ചോദ്യങ്ങളെയും നമ്മൾ സപ്രസ് ചെയ്യുന്നില്ല, എൻകറേജ് ചെയ്യാം. ചോദ്യത്തിന് പിറകിൽ തയ്യാറെടുപ്പ് വേണമെന്ന് 4-ാം അധ്യായം ഉദ്ബോധിപ്പിച്ചതിനെയും ഓർമ്മിക്കാം. ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് എന്ത് വേണം? തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ. വേണ്ടത്ര സേവയൊക്കെ ചെയ്ത് ദീർഘദണ്ഡ നമസ്കാരം ചെയ്ത് ചോദ്യങ്ങൾ ചോദിക്കണം എന്നാണ്. അതും ഓർമ്മിക്കാം. ഇന്നത്തെ ഭാഷണം ഗുരു പരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ള. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
3: ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായൊരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.
3: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
0: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: RBI പറയുന്നു,
1: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
2: ആ വിശാലിന്റെ കാര്യങ്ങൾ എല്ലാം പ്രോപ്പറാണ്.
3: ഇന്നലെ അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ 15,000 രൂപയുടെ ഫ്രോഡ് നടന്നു, അറിഞ്ഞില്ലേ?
2: പക്ഷെ അയാൾക്ക് ടെൻഷൻ ഒന്നുമില്ലല്ലോ. നോക്ക്,
4: ടെൻഷൻ എന്തിനാ? എന്റെ തെറ്റൊന്നുമല്ല, എന്നിട്ടും ഫ്രോഡ് നടന്നുടൻ ഞാൻ ബാങ്കിനെ അറിയിച്ചു. RBI പറയുന്നു, ആരെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് കളവായി പണമെടുത്താൽ ബാങ്കിന് ഉടനടി വിവരം അറിയിക്കും. 3 ദിവസത്തിനകം അറിയിച്ചാൽ നഷ്ടമുണ്ടാവില്ല, വൈകുന്തോറും നഷ്ടവും കൂടുന്നു. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ പിൻ, പാസ്വേഡ്, പിന്നെ OTP.
5: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി VD സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിമാരുടെ പട്ടിക പ്രഖ്യാപിച്ചു. പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്കൊരുങ്ങി തലസ്ഥാന നഗരി. നഗരത്തിൽ നാളെ രാവിലെ മുതൽ ഗതാഗത നിയന്ത്രണം. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡനിലെത്തി. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഹ്രസ്വകാല ഹജ്ജ് പാക്കേജിന് കീഴിലുള്ള ആദ്യ വിമാനം കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ പഞ്ചാബ് കിങ്സിന് 223 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി VD സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മുഖ്യമന്ത്രിയടക്കം 21 മന്ത്രിമാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ശ്രീ VD സതീശൻ മന്ത്രിമാരുടെ പട്ടിക ലോക്ഭവനിലെത്തി ഗവർണർക്ക് കൈമാറി. സംസ്ഥാനത്ത് പുതിയ മന്ത്രിമാരുടെ പട്ടിക നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ കണ്ടോൺമെന്റ് ഹൌസിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറാകും. ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറാകും. രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, K മുരളീധരൻ, PC വിഷ്ണുനാഥ്, ബിന്ദു

0: കൃഷ്ണ, കെ എ തുളസി, ടി സിദ്ദിഖ്, ഒ ജെ ജനീഷ്, എ പി അനിൽകുമാർ, എം ലിജു, റോജി എം ജോൺ, പി കെ കുഞ്ഞാലിക്കുട്ടി, പി കെ ബഷീർ, എൻ ഷംസുദ്ദീൻ, വി ഇ അബ്ദുൾ ഗഫൂർ, കെ എം ഷാജി, സി പി ജോൺ, അനൂപ് ജേക്കബ്, ഷിബു ബേബി ജോൺ, മോൻസ് ജോസഫ് തുടങ്ങിയവർ മന്ത്രിമാരാകും. സംസ്ഥാനത്ത് പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. രാവിലെ 10 മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ചടങ്ങ്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്.
1: നാളെ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയായി വി ഡി സതീശനും ഒപ്പം മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങളെല്ലാം അവസാനഘട്ടത്തിലാണ്. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് തിരുവനന്തപുരം നഗരത്തിൽ പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സെൻട്രൽ സ്റ്റേഡിയത്തിന്റെ 4 ഗേറ്റുകൾ വഴിയായിരിക്കും പ്രവേശനം. പ്രധാന ഗേറ്റിലൂടെ വിഐപികൾക്ക് മാത്രമായിരിക്കും പ്രവേശനം ഉണ്ടായിരിക്കുക. മാധ്യമപ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കുമുള്ള പ്രവേശനം പാസ് മൂലം നിയന്ത്രിച്ചിട്ടുണ്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങ് തത്സമയം കാണുന്നതിനായി LED വാളുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്.
0: പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ നാളെ രാവിലെ 7 മണി മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. സ്റ്റാച്യു വഴി പോകേണ്ട വാഹനങ്ങൾ വെള്ളയമ്പലം, വഴുതക്കാട്, തൈക്കാട് വഴി പോകണം. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാനെത്തുന്ന MLA മാരുടെയും MP മാരുടെയും വാഹനങ്ങൾ സെക്രട്ടേറിയറ്റിനകത്ത് പാർക്ക് ചെയ്യണം. ചടങ്ങിനെത്തുന്ന മറ്റുള്ളവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പ്രത്യേകം സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്രകൾ ക്രമീകരിക്കേണ്ടതാണെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് നിർദ്ദേശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് സ്വീഡനിലെ ഗോഥൻബർഗിൽ എത്തി. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ച നടത്തും. വ്യാപാരം, നിർമ്മിത ബുദ്ധി, സാങ്കേതികവിദ്യ, സ്റ്റാർട്ടപ്പുകൾ, ബഹിരാകാശം തുടങ്ങി വിവിധ മേഖലകളിലെ സഹകരണം ഇരു നേതാക്കളും അവലോകനം ചെയ്യും. ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യ പുതുതായി ആരംഭിച്ച ഹ്രസ്വകാല ഹജ്ജ് പാക്കേജിന് കീഴിലുള്ള ആദ്യ വിമാനം കേന്ദ്ര ന്യൂനപക്ഷകാര്യ സഹമന്ത്രി ജോർജ് കുര്യൻ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഹജ്ജ് തീർത്ഥാടനത്തിന്റെ പ്രധാന ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം നേരത്തെ മടങ്ങാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗസ്ഥരുടെയും വ്യവസായികളുടെയും അഭ്യർത്ഥനകൾ പരിഗണിച്ചാണ് ഈ വർഷം മുതൽ ഹ്രസ്വകാല ഹജ്ജ് പാക്കേജ് ആദ്യമായി അവതരിപ്പിച്ചത്. രാജ്യത്തെ 7 വിമാനത്താവളങ്ങൾ വഴിയാണ് ഈ സൌകര്യം ഒരുക്കിയിട്ടുള്ളത്. ഇക്കഴിഞ്ഞ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ സർക്കാർ സ്കൂൾ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ സംസ്ഥാനത്ത് 1-ാം സ്ഥാനം നേടി കണ്ണൂർ ജില്ലയിലെ കരിവള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: സ്കൂളിലെ 119 വിദ്യാർത്ഥികൾക്കാണ് മുഴുവൻ വിഷയങ്ങളിലും A+ ലഭിച്ചത്. സർക്കാർ എയ്ഡഡ് സ്കൂളുകൾ ഉൾപ്പെടുന്ന പൊതുവിദ്യാലയ വിഭാഗത്തിൽ മുഴുവൻ വിഷയങ്ങളിലും A+ ലഭിച്ച വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ സംസ്ഥാനത്ത് 5-ാം സ്ഥാനവും ഈ വിദ്യാലയത്തിനാണ്. പരീക്ഷ എഴുതിയ 395 വിദ്യാർത്ഥികളിൽ മുഴുവൻ പേരും വിജയിച്ചു. ഭൌതിക സാഹചര്യങ്ങളുടെ കാര്യത്തിലും സ്കൂൾ മുൻപന്തിയിലാണ്. എയർ കണ്ടീഷൻ ചെയ്ത ലാബ് ഉൾപ്പെടെയുള്ള സൌകര്യങ്ങളാണ് ഈ സർക്കാർ വിദ്യാലയത്തിനുള്ളത്.
0: CBSE 12-ാം ക്ലാസ് പരീക്ഷാ മൂല്യനിർണയത്തിൽ ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനം സുതാര്യതയും കൃത്യതയും വർദ്ധിപ്പിച്ചതായി കേന്ദ്ര സർക്കാർ. ന്യൂഡൽഹിയിൽ ഇന്ന് CBSE 12-ാം ക്ലാസ് ഫലങ്ങളുമായി ബന്ധപ്പെട്ട ആശങ്കകളെക്കുറിച്ച് സംസാരിക്കവേ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറി സഞ്ജയ് കുമാറാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തൃശൂർ, പാലക്കാട്, മലപ്പുറം ഒഴികെയുള്ള മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ജലാശയങ്ങൾ, മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ പൂർണ്ണമായി ഒഴിവാക്കണം. അതേസമയം ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ആലപ്പുഴ ജില്ലയിൽ മഴ ശക്തമാവുകയാണ്. കനത്ത മഴയിലും കാറ്റിലും വിവിധയിടങ്ങളിൽ വൻ നാശനഷ്ടമുണ്ടായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ.
4: കനത്ത മഴയിലും കാറ്റിലും

0: ആലപ്പുഴ ജില്ലയിൽ 10 വീടുകൾ തകർന്നു. കൈനകരി, പുളിങ്കുന്ന്, അരൂർ, എഴുമുന്ന എന്നീ പഞ്ചായത്തുകളിൽ ചുഴലിക്കാറ്റ് വലിയ നാശമാണ് ഉണ്ടാക്കിയത്. കാറ്റിൽ മരം വീണാണ് വീടുകൾ തകർന്നത്. എഴുമുന്നയിൽ മരം വീണ ഒരു കാറും തകർന്നു. കുട്ടനാട്ടിലെ പുഞ്ചകൃഷിക്കും കനത്ത മഴ ഭീഷണിയായിട്ടുണ്ട്. കർഷകർ ആശങ്കയിലുമാണ്. അമ്പലപ്പുഴ ചേർത്തല താലൂക്കുകളിൽ കടൽക്ഷോഭവും തലപൊക്കി. അവധിക്കാലത്തെ സജീവമായ കായലോര ടൂറിസം മേഖലയ്ക്കും മഴ വില്ലനായി മാറി.
1: കൊല്ലം ജില്ലയിൽ ഡെങ്കിപ്പനി വ്യാപനം തുടരുന്നു. ഇതുവരെ 250 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ച കൊല്ലം കോർപ്പറേഷൻ മേലില, നെടുവത്തൂർ തുടങ്ങിയ മേഖലകൾ ഹോട്ട് പോയിന്റുകളിലാണ്. ഇന്ന് ലോക രക്താതിമർദ്ദ ദിനം. ഒരുമിച്ച് രക്താതിമർദ്ദം നിയന്ത്രിക്കുക, നിങ്ങളുടെ രക്തസമ്മർദ്ദം പതിവായി പരിശോധിക്കുക, നിശബ്ദ കൊലയാളിയെ പരാജയപ്പെടുത്തുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. രക്താതിമർദ്ദത്തിന്റെ കാരണങ്ങളും പ്രതിരോധവും സംബന്ധിച്ച് തൃശൂർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഇന്ദു പി എസ് ആകാശവാണി വാർത്തകളോട്.
2: അമിത രക്തസമ്മർദ്ദം ഒരു നിശബ്ദ കൊലയാളിയാകുന്നത് അത് മിക്കവാറും പേരിൽ യാതൊരു ലക്ഷണവും ഇല്ലാതെ ഉയർന്നിരിക്കാം. ഒരുപക്ഷെ ഹൃദ്രോഗം, പക്ഷാഘാതം തുടങ്ങിയ സങ്കീർണതകൾ സംഭവിക്കുമ്പോൾ മാത്രമാണ് നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ കൃത്യമായ ഇടവേളകളിൽ രക്തസമ്മർദ്ദം പരിശോധിക്കുകയും തിരിച്ചറിയുകയും നേരത്തെ തന്നെ ചികിത്സിക്കുകയും ചെയ്യാം. ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പ് കൂടിയ ഭക്ഷണങ്ങളുടെ അളവ് വളരെ കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യുക. പഴങ്ങളും പച്ചക്കറികളും കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക.
1: IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ പഞ്ചാബ് കിങ്സിന് 223 റൺ വിജയലക്ഷ്യം. ടോസ് നേടിയ പഞ്ചാബ് ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്ന് നടക്കുന്ന രണ്ടാം മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. ഡൽഹിയിൽ രാത്രി 7:30 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിമാരുടെ പട്ടിക പ്രഖ്യാപിച്ചു. പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്കൊരുങ്ങി തലസ്ഥാന നഗരി. നഗരത്തിൽ നാളെ രാവിലെ മുതൽ ഗതാഗത നിയന്ത്രണം. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡനിലെത്തി. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഹ്രസ്വകാല ഹജ്ജ് പാക്കേജിന് കീഴിലുള്ള ആദ്യ വിമാനം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ പഞ്ചാബ് കിങ്സിന് 223 റൺ വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
4: ഒരു പ്രത്യേക അറിയിപ്പ്. റേഡിയോ സാന്ത്വനം 90.4 FM കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റും സംയുക്തമായി ഫൈറ്റ് എഗെയിൻസ്റ്റ് ക്യാൻസർ ഇയർലി എന്ന പ്രോജക്റ്റ് നടപ്പിലാക്കുന്നു. അത്യാധുനിക ഉപകരണത്തിന്റെ സഹായത്തോടെ മുൻകൂട്ടി സ്തനാർബുദം കണ്ടുപിടിക്കാനുള്ള പ്രാഥമിക സ്ക്രീനിംഗ് ടെസ്റ്റാണിത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെയാണ് ഈ ടെസ്റ്റ് നടക്കുന്നത്. ടെസ്റ്റ് റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ മാത്രം ബ്രസ്റ്റ് ക്യാൻസർ സ്ഥിരീകരിക്കാനുള്ള മറ്റു ടെസ്റ്റുകൾ നടത്തിയാൽ മതിയാകും. നോ ടച്ച്, നോ പെയിൻ, നോ സി, നോ റേഡിയേഷൻ ഇവയൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ. ഉടൻ തന്നെ ടെസ്റ്റ് റിസൾട്ടും ലഭ്യമാകുന്നു. ആശുപത്രികളിൽ 3000 രൂപ മുതൽ 4000 രൂപ വരെ ചെലവ് വരുന്ന ഈ ടെസ്റ്റിന് കേവലം 500 രൂപയാണ് ഞങ്ങൾ ഈടാക്കുന്നത്. ഈ ടെസ്റ്റ് എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 11 മുതൽ 5 വരെ തിരുമുല്ലാവാരം റേഡിയോ സാന്ത്വനം 90.4 FM ഓഫീസിൽ നടത്തുന്നു. മുൻകൂട്ടിയുള്ള ബുക്കിംഗിനായി ഓഫീസിൽ നേരിട്ട് വരികയോ 9605885551 എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. കൂടാതെ ഈ നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് വഴിയും ബുക്കിംഗ് ചെയ്യാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി 9605885551.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30. ആശയം അവതരണം രചന.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡനിലെത്തി. സ്വീഡിഷ് പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. നിർണായക ഘടകങ്ങളാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. CBSE 12th ക്ലാസ് പരീക്ഷകളിലെ ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനം മൂല്യനിർണയ പ്രക്രിയ കൂടുതൽ സുതാര്യമാക്കിയതായി കേന്ദ്ര സർക്കാർ. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ശത്രുരാജ്യങ്ങളുടെ സൈനിക കപ്പലുകൾ ഹോർമുസിലൂടെ കടത്തിവിടില്ലെന്ന് ഇറാൻ. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം അല്പസമയത്തിനകം. ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ജയം. വാർത്തകൾ വിശദമായി. രണ്ട് ദിവസത്തെ നെതർലാൻഡ്സ് സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയം മുൻപ് സ്വീഡനിലെത്തി. ഇന്ത്യയും നെതർലാൻഡ്സും തമ്മിലുള്ള സൌഹൃദം കൂടുതൽ ശക്തമാക്കുന്നതിനും ഉഭയകക്ഷി ബന്ധത്തിന്റെ ആക്കം കൂട്ടുന്നതിനും സന്ദർശനം വഴിയൊരുക്കിയതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഡച്ച് പ്രധാനമന്ത്രി റോബ് യെറ്റനുമായി പ്രധാനമന്ത്രി നടത്തിയ ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രതിരോധം, നിർണായക ധാതുക്കൾ തുടങ്ങിയവ സംബന്ധിച്ച 17 കരാറുകളിൽ ഒപ്പുവച്ചിരുന്നു. സ്വീഡൻ സന്ദർശനവേളയിൽ സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൽഫ് ക്രിസ്റ്റേഴ്സണുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന പ്രധാനമന്ത്രി യൂറോപ്യൻ റൌണ്ട് ടേബിൾ ഫോർ ഇൻഡസ്ട്രിയെയും അഭിസംബോധന ചെയ്യും. കേരളത്തിൽ UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി ഡി സതീശൻ ഉൾപ്പെടെ 21 പേരടങ്ങിയ മന്ത്രിസഭയാണ് നാളെ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യുക. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. മന്ത്രിമാരുടെ പട്ടിക നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ലോക്ഭവനിലെത്തി ഗവർണർക്ക് കൈമാറി. മന്ത്രിസ്ഥാനത്തെത്തുന്നവരുടെ പേരുകൾ ശ്രീ വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, എ പി അനിൽകുമാർ, പി സി വിഷ്ണുനാഥ്, ടി സിദ്ദിഖ്, ബിന്ദു കൃഷ്ണ, കെ എ തുളസി, എം ലിജു, റോജി എം ജോൺ, ഒ ജെ ജനീഷ് എന്നിവരാണ് കോൺഗ്രസിൽ നിന്നുള്ള മന്ത്രിമാർ. പി കെ കുഞ്ഞാലിക്കുട്ടി, പി കെ ബഷീർ, എൻ ഷംസുദ്ദീൻ, കെ എം ഷാജി, വി ഇ അബ്ദുൾ ഗഫൂർ എന്നിവരാണ് മുസ്ലിം ലീഗിൽ നിന്ന് മന്ത്രിസ്ഥാനത്തെത്തുന്നത്. ഷിബു ബേബി ജോൺ, മോൻസ് ജോസഫ്, അനൂപ് ജേക്കബ്, സി പി ജോൺ എന്നിവർ ഘടകകക്ഷികളിൽ നിന്ന് മന്ത്രിസഭയിലുണ്ടാകും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറും ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറുമാകും. ചീഫ് വിപ്പിനെ കേരള കോൺഗ്രസ് പ്രഖ്യാപിക്കുമെന്നും ശ്രീ വി ഡി സതീശൻ അറിയിച്ചു. മന്ത്രിമാരുടെ വകുപ്പുകൾ നാളെ ഗവർണറെ അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നിർമ്മിത ബുദ്ധി, ഡീപ് ടെക് എന്നിവ ഭാവി സമ്പദ് വ്യവസ്ഥയിൽ നിർണായക ഘടകങ്ങളാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ മില്യൺ മൈൻഡ്സ് ടെക് പാർക്ക് ഫേസ് 1, ഗ്രെമി സിറ്റി ക്യാമ്പസ് എന്നിവ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
1: आने वाले 25 साल में जो सेक्टर विश्व की अर्थनीति को, विश्व के अर्थतंत्र को दिशा देंगे, वो सभी क्षेत्र में आज भारत फाउंडर बनकर अपनी मजबूत उपस्थिति को दर्ज करा रहा है।

0: और डीप टेक के जो भविष्य है इसके लिए इसके जैसे टेक पार्क बहुत बड़ा काम भी करेंगे और इसको आगे भी बढ़ाएंगे।
1: രണ്ട് ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിന്റെ ഭാഗമായി ഗാന്ധിനഗറിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിന്റെ ഇന്നോവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ സെന്ററും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിനഗർ ജില്ലാ സഹകരണ പാൽ ഉൽപാദക യൂണിയൻ ലിമിറ്റഡിന്റെ 5 ലക്ഷം ലിറ്റർ ശേഷിയുള്ള പ്ലാന്റും കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ വൈദ്യുതി ആവശ്യകതയുടെ ഏകദേശം 33% പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളിലൂടെയാണ് നിറവേറ്റുന്നതെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഒരു ദിവസം 256.4 GW എന്ന റെക്കോർഡ് വൈദ്യുതി ആവശ്യകത ഇന്ത്യ വിജയകരമായി കൈകാര്യം ചെയ്തതായി ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ വൈദ്യുതി അടിസ്ഥാന സൌകര്യങ്ങൾ കൂടുതൽ ശക്തവും ഭാവിയിലേക്ക് സുസജ്ജവുമാണെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. CBSE 12ാം ക്ലാസ് പരീക്ഷകളിലെ ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനം മൂല്യനിർണയ പ്രക്രിയയിൽ കൂടുതൽ സുതാര്യത ഉറപ്പാക്കിയതായി കേന്ദ്ര സർക്കാർ. ന്യൂഡൽഹിയിൽ CBSE 12ാം ക്ലാസ് ഫലങ്ങളെക്കുറിച്ച് ഉയർന്ന ആശങ്കകൾക്ക് മറുപടി നൽകവേ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറി സഞ്ജീവ് കുമാർ അറിയിച്ചതാണ് ഇക്കാര്യം. OSM ആദ്യമായി 2014 അവതരിപ്പിച്ചതാണെന്നും നിരവധി സർവകലാശാലകളും അന്താരാഷ്ട്ര ബോർഡുകളും ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നതായും ശ്രീ സഞ്ജീവ് കുമാർ പറഞ്ഞു. ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിലൂടെ ഏകദേശം 98 ലക്ഷം ഉത്തര പേപ്പറുകളുടെ ഡിജിറ്റൽ മൂല്യനിർണയം നടത്തിയതായും അദ്ദേഹം അറിയിച്ചു. തിരുവനന്തപുരം ന്യൂഡൽഹി രാജധാനി എക്സ്പ്രസിന്റെ കോച്ചുകളിൽ തീപിടുത്തമുണ്ടായ സംഭവത്തിൽ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ട് റെയിൽവേ മന്ത്രാലയം. ഇന്ന് പുലർച്ചെ 5:15 കോട്ട ഡിവിഷനിലെ നാഗ്ഡയ്ക്ക് സമീപമാണ് ഒരു ഗാർഡ് കോച്ചിലും AC 3-ടയർ കോച്ചിലും തീപിടുത്തമുണ്ടായത്. അപകടത്തിൽ യാത്രക്കാർക്കാർക്കും പരിക്കില്ല. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ആഗോള എണ്ണ ഊർജ്ജ വ്യാപാരത്തിൽ നിർണായകമായ ഹോർമൂസ് കടലിടുക്കിലൂടെ ശത്രുരാജ്യങ്ങളുടെ സൈനിക കപ്പലുകൾ കടന്നുപോകാൻ അനുവദിക്കില്ലെന്ന് ഇറാൻ. പാതയിലൂടെയുള്ള ഗതാഗതം നിയന്ത്രിക്കുന്നതിന് ഏർപ്പെടുത്തിയ സംവിധാനം പ്രയോജനപ്പെടുത്താൻ ഇറാനുമായി സഹകരിക്കുന്ന രാജ്യങ്ങളുടെ വാണിജ്യ കപ്പലുകളെ മാത്രമേ അനുവദിക്കൂ എന്ന് ഇറാൻ പാർലമെന്റിന്റെ സുരക്ഷാ സമിതി തലവൻ ഇബ്രാഹിം അസീസി പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം ആണവായുധങ്ങൾ കൈവശം വയ്ക്കാൻ ഇറാനെ അനുവദിക്കില്ലെന്നും ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം സുഗമമായി നടക്കണമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചൈന സന്ദർശനവേളയിൽ അമേരിക്കയും ചൈനയും ധാരണയായിരുന്നു. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ജീവനക്കാരെ ലക്ഷ്യമിടുന്നതും ഗതാഗത സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്നതും ന്യായീകരിക്കാൻ കഴിയില്ലെന്ന് UNലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് പറഞ്ഞു. ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക സാമൂഹിക കൌൺസിലിന്റെ പ്രത്യേക യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
3: Targeting of commercial shipping, endangering civilian crew, impeding freedom of navigation in the Strait of Hormuz are unacceptable. International law in this regard must be fully respected. Open and predictable trade flows must be preserved and fragmentation avoided. Coordinated efforts are needed to stabilize energy markets and support countries facing external and fiscal pressures. Strengthening multilateral financial support mechanisms will also be critical in this regard.
1: IPL ക്രിക്കറ്റിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് 23 റൺ വിജയം. രണ്ടാം മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ചൈനയിൽ നടക്കുന്ന ബാവോജി ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ ശ്രിയാൻഷി വാലിഷെട്ടിക്ക് വെള്ളിമെഡൽ. ചൈനീസ് താരത്തെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് ശ്രിയാൻഷി തോൽപ്പിച്ചത്. ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യ പുതുതായി ആരംഭിച്ച ഹ്രസ്വകാല ഹജ്ജ് പാക്കേജിന് കീഴിലുള്ള ആദ്യ വിമാനം കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയ സഹമന്ത്രി ജോർജ് കുര്യൻ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഹജ്ജ് തീർത്ഥാടനത്തിന്റെ പ്രധാന ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം നേരത്തെ മടങ്ങാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗസ്ഥരുടെയും വ്യവസായികളുടെയും അഭ്യർത്ഥനകൾ പരിഗണിച്ചാണ് ഈ വർഷം മുതൽ ഹ്രസ്വകാല ഹജ്ജ് പാക്കേജ് ആദ്യമായി അവതരിപ്പിച്ചത്. അബുദാബിയിലെ ബരാക ആണവ നിലയത്തിന് സമീപം ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് തീപിടുത്തം. പ്ലാന്റിന് പുറത്തുള്ള ജനറേറ്ററിലാണ് തീപിടുത്തമുണ്ടായത്. ആർക്കും പരിക്കില്ലെന്നും പ്ലാന്റിന്റെ പ്രവർത്തനങ്ങളെയോ സുരക്ഷാ സംവിധാനങ്ങളെയോ തീപിടുത്തം ബാധിച്ചില്ലെന്നും അധികൃതർ അറിയിച്ചു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. കേരളത്തിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തൃശൂർ, പാലക്കാട്, മലപ്പുറം ഒഴികെയുള്ള മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലോകത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ എവറസ്റ്റ് 32 തവണയും വിജയകരമായി കീഴടക്കി നേപ്പാളി പർവ്വതാരോഹകൻ കാമി റീത്ത ഷെർപ്പ പുതിയ ചരിത്രം കുറിച്ചു. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ സ്വന്തം ലോക റെക്കോർഡാണ് ഈ 56-കാരൻ തിരുത്തിക്കുറിച്ചത്. ഇതോടൊപ്പം മൌണ്ടൻ ക്യൂയിൻ എന്നറിയപ്പെടുന്ന ലെക്പ ഷെർപ്പയും 11 തവണ എവറസ്റ്റ് കീഴടക്കുന്ന ആദ്യ നേപ്പാളി വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഡൊമിനിക്കയിലെ തദ്ദേശീയ ജനവിഭാഗമായ കലിനാഗോ സമൂഹത്തിന്റെ വികസനത്തിന് ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണ. UNDP പങ്കാളിത്തത്തിലൂടെ കലിനാഗോ ജനതയെ സഹായിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യ സഹമന്ത്രി പബിത്ര മാർഗരിറ്റ അറിയിച്ചു. കലിനാഗോ പ്രദേശം സന്ദർശിച്ച ശേഷം സാമൂഹ്യ മാധ്യമത്തിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പ്രധാന വാർത്തകൾ വീണ്ടും. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡനിലെത്തി. സ്വീഡിഷ് പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി VD സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭയിൽ 20 അംഗങ്ങൾ. നിർമ്മിത ബുദ്ധി, ഡീപ് ടെക് എന്നിവ ഭാവി സമ്പദ് വ്യവസ്ഥയിൽ നിർണായക ഘടകങ്ങളാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. CBSE 12-ാം ക്ലാസ് പരീക്ഷകളിലെ ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനം മൂല്യനിർണയ പ്രക്രിയ കൂടുതൽ സുതാര്യമാക്കിയതായി കേന്ദ്ര സർക്കാർ.
4: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. മെയ് മാസം 1 മുതൽ 31 വരെ മെന്റൽ ഹെൽത്ത് അവയർനെസ് മന്തായി ആചരിക്കുന്നു. മാനസികാരോഗ്യ അവബോധ മാസം മലയാളത്തിൽ ആചരിക്കുന്നത് അപമാനം കുറയ്ക്കുന്നതിനും ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നതിനും സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന സമ്മർദ്ദം, ഉത്കണ്ഠ, വിഷാദം എന്നിവ പരിഹരിക്കുന്നതിനുമാണ്. മാനസികാരോഗ്യം ശാരീരിക ആരോഗ്യം പോലെ തന്നെ നിർണായകമാണെന്നും വൈകാരിക ക്ഷേമത്തിൽ

ശ്രദ്ധ ആവശ്യപ്പെടുന്നുവെന്നും വിഷാദത്തിനോ സമ്മർദ്ദത്തിനോ പിന്തുണ തേടുന്നുവെന്നതും ഇത് ഊന്നി പറയുന്നു. ഇനി പറയുന്നത് മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനുള്ള വഴികളാണ്. 1. വ്യായാമം. 2. ശരിയായ ഭക്ഷണക്രമം. 3. സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗം കുറയ്ക്കുക. 4. തുറന്ന് സംസാരിക്കുക, അതായത് സ്പീക്ക് ഓപ്പൺലി. അതുപോലെ തന്നെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടുന്നത് ഭയക്കേണ്ടതില്ല. മാനസികാരോഗ്യം ഒരു മനുഷ്യാവകാശമാണ്. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം രജനി ഗിരീഷ്.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൻ. 2026 May 1 to 31 നാഷണൽ വിമൻസ് ഹെൽത്ത് മന്തായി ആചരിക്കുന്നു. മെയ് മാസത്തിലെ ദേശീയ വനിതാ ആരോഗ്യ മാസത്തിൽ സ്ത്രീകൾക്ക് അവബോധം, പ്രതിരോധ പരിശോധനകൾ, ആരോഗ്യകരമായ ശീലങ്ങൾ എന്നിവയിലൂടെ അവരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് മുൻഗണന നൽകാൻ പ്രോത്സാഹിപ്പിക്കുന്നു. May 22 നടക്കുന്ന അന്താരാഷ്ട്ര വനിതാ ആരോഗ്യ പ്രവർത്തന ദിനവും മാസം മുഴുവനും നടക്കുന്ന വിവിധ സൗജന്യ വിദ്യാഭ്യാസ സെഷനുകളും ആരോഗ്യ പരിശോധനകളും പ്രാരംഭ സംരംഭങ്ങളിൽ ഉൾപ്പെടുന്നു. പ്രതിരോധ പരിചരണം, പരിശോധനകൾ, ക്യാൻസർ പരിശോധനകൾ, ഉയർന്ന രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഓസ്റ്റിയോപോറോസിസ് പോലുള്ള അവസ്ഥകൾ കൈകാര്യം ചെയ്യൽ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മാനസികാരോഗ്യം, സമ്മർദ്ദത്തെ അഭിസംബോധന ചെയ്യുകയും ക്ഷേമത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക. പ്രത്യേകിച്ച് മെയ് മാസത്തിൽ മാനസികാരോഗ്യ അവബോധ മാസമായി ഇത് വിശേഷിപ്പിക്കപ്പെടുന്നു. ശാക്തീകരണം, തിരക്കേറിയ സമയക്രമങ്ങൾക്കിടയിലും സ്ത്രീകളെ പതിവ് പ്രവർത്തനങ്ങളിലൂടെയും പോഷകാഹാരത്തിലൂടെയും ആരോഗ്യത്തിനായി സമയം കണ്ടെത്തുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ, സൈനിങ് ഓഫ്.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനം

നമസ്കാരം പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. മെയ് മാസം 1 മുതൽ 31 വരെ സ്കിൻ ക്യാൻസർ അവയർനെസ് മന്തായി നമ്മൾ ആചരിക്കുന്നു. ഏറ്റവും സാധാരണമായ ക്യാൻസറിനെ തടയുന്നതിനും കണ്ടെത്തുന്നതിനും ചികിത്സിക്കുന്നതിനും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനുമായി മെയ് മാസം ചർമ്മ ക്യാൻസർ അവബോധ മാസമായി ആചരിക്കുന്നു. ഇത് അൾട്രാവയലറ്റ് രശ്മികൾക്ക് വിധേയമാക്കുന്നതിന്റെ അപകടങ്ങളെ എടുത്തു കാണിക്കുകയും SPF 15+ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത്, സംരക്ഷണ വസ്ത്രം ധരിക്കുന്നത്, അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിന് തണൽ തേടുന്നത് പോലുള്ള സൂര്യ സംരക്ഷണ ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. സ്കിൻ ക്യാൻസർ അവബോധ മാസത്തിലെ പ്രധാന വശങ്ങൾ: മെലനോമ തിങ്കളാഴ്ച, മെയ് മാസത്തിലെ ആദ്യ തിങ്കളാഴ്ച, അതായത് മെയ് 4, 2026 ആചരിക്കുന്നു ഈ ദിനം. ഏറ്റവും മാരകമായ ചർമ്മ ക്യാൻസറിനെ കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നമ്മൾ പാലിക്കേണ്ട പ്രതിരോധ ശീലങ്ങൾ: പുറത്തിറങ്ങുന്നതിന് 20 മിനിറ്റ് മുമ്പ് വിശാലമായ സ്പെക്ട്രം സൺസ്ക്രീൻ പുരട്ടാനും ഓരോ 2 മണിക്കൂറിലും വീണ്ടും പുരട്ടാനും സൂര്യപ്രകാശം പരമാവധി ലഭിക്കുന്ന സമയം, അതായത് രാവിലെ 10 മുതൽ വൈകുന്നേരം 4 വരെ ഒഴിവാക്കാനും അൾട്രാവയലറ്റ് റേസ് തടയുന്ന സൺഗ്ലാസുകളും വീതിയേറിയ ബ്രിംഡ് തൊപ്പികളും ധരിക്കാൻ വിദഗ്ധർ ശുപാർശ ചെയ്യുന്നു. നേരത്തെയുള്ള കണ്ടെത്തൽ വളരെ പ്രാധാന്യമർഹിക്കുന്നു. പുതിയതോ മാറിക്കൊണ്ടിരിക്കുന്നതോ ആയ പാടുകൾ തിരിച്ചറിയുന്നതിനായി പതിവായി ചർമ്മ സ്വയം പരിശോധനകൾ നടത്താൻ അമേരിക്കൻ അക്കാദമി ഓഫ് ഡെർമറ്റോളജി AAD എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. കാരണം നേരത്തെയുള്ള കണ്ടെത്തൽ ചികിത്സാഫലങ്ങൾ ഗണ്യമായി മെച്ചപ്പെടുത്തുന്നു. ജീവിതകാലം മുഴുവൻ സൂര്യപ്രകാശം ഏൽക്കുന്നത് പ്രോത്സാഹിപ്പിക്കുകയും മെലനോമയുടെ സാധ്യത കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ് പ്രാഥമിക ലക്ഷ്യം. ഈ മാസം മുഴുവൻ AAD പോലുള്ള സംഘടനകൾ ചർമ്മ പരിശോധനകൾക്കും അവബോധ പ്രചാരണങ്ങൾക്കും വിഭവങ്ങൾ നൽകുന്നു. ചർമ്മ ക്യാൻസറിനെ പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്താൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ, സൈനിങ് ഓഫ്.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.
5: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്.
6: ഹായ് കൊച്ചുകൂട്ടുകാരെ, ഇന്നത്തെ കഥയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ചെന്നൈക്ക് പറ്റിയ അമ്മളി, ഇതാണ് ഇന്നത്തെ കഥയുടെ പേര്. ഒരിക്കൽ ഒരു വീട്ടിൽ ഒരു നായക്കുട്ടി ഉണ്ടായിരുന്നു. വീട്ടുമുറ്റത്താണ് അത് കിടന്ന് ഉറങ്ങുക. ഒരു ദിവസം കാട്ടിലൊന്നും തിന്നാൻ കിട്ടാഞ്ഞ് ഒരു ചെന്നായ നാട്ടിലേക്ക് വന്നു. വന്നെത്തിയതോ നായക്കുട്ടി ഉറങ്ങുന്ന വീട്ടുമുറ്റത്തും. നായക്കുട്ടി ഉണർന്നു നോക്കിയപ്പോൾ കണ്ടത് എന്താണെന്നോ, ചെന്നായ ഈ നായക്കുട്ടിയെ പിടിച്ച് തിന്നാനായിട്ട് ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ്. അയ്യോ, നായക്കുട്ടിക്ക് എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകും, രക്ഷപ്പെടാൻ തൻ്റെ മുന്നിലല്ലേ നിൽക്കുന്ന, എങ്ങോട്ട് പോകണമെന്ന് ഒരു പിടിയുമില്ല. അതിങ്ങനെ പരിഭ്രമിച്ച് നിൽക്കുക. പക്ഷെ പെട്ടെന്ന് അതിനെന്തോ ഒരു ഉപായം തോന്നി. എന്നിട്ട് അവൻ എന്ത് ചെയ്യുന്നറിയാവോ, താണ് വീണിങ്ങനെ പറഞ്ഞു, ചെന്നായ ചേട്ടാ, ചേട്ടൻ വിശന്ന് വലഞ്ഞു വന്നിട്ട് പെൻസിൽ പോലെയുള്ള എന്നെ കൊന്ന് തിന്നിട്ട് എന്താകാനാണ്? കുറച്ച് ദിവസം ഒന്ന് ക്ഷമിക്കൂ, അടുത്ത് തന്നെ ഈ വീട്ടിൽ ഒരു വിവാഹം നടക്കും, അതുവരെ ഇവിടെ എന്നും സദ്യയുണ്ട്, ഞാൻ അതാണ് കഴിക്കാറുള്ളത്. അപ്പൊ ഞാൻ അങ്ങ് നല്ല തടി വെക്കുമല്ലോ, അപ്പോഴെന്നെ തിന്നാൽ എന്ത് രുചിയായിരിക്കും, ഇച്ചിരി മാംസമൊക്കെ വേണ്ടേ, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഞാൻ പറഞ്ഞ കാര്യം. അതുകൊണ്ട് തൽക്കാലം വേറെ എന്തെങ്കിലും തിന്ന് ചേട്ടൻ ഒരു മാസം ഒന്ന് കഴിഞ്ഞു കൂടൂ, എന്നിട്ട് വാ. ചെന്നായിക്ക് തോന്നി ആ പറഞ്ഞതിൽ എന്തോ കാര്യമുണ്ട്, അതുകൊണ്ട് ചെന്നായി എന്ത് ചെയ്ത്, ഇച്ചിരി മാംസമൊക്കെ തടിയൊക്കെ വെക്കട്ടെ, അപ്പോഴത്തേക്ക് തിരിച്ചു വരാമെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നങ്ങ് പോയി. അങ്ങനെ എന്ത് ചെയ്ത്, തൽക്കാലത്തേക്ക് ഒരു കോഴിക്കുഞ്ഞിനെ തിന്ന് വിശപ്പടക്കി. അങ്ങനെ ഒരു മാസത്തോളം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ദിവസം ഇര കിട്ടാതെ ചെന്നായ വലഞ്ഞു. അപ്പോൾ ഓർമ്മ വന്നു ആ നായക്കുട്ടിയുടെ കാര്യം. അവൻ തടിച്ചുരുണ്ട് കുട്ടപ്പനായി നടക്കുന്നുണ്ടാവും, അവനെ തന്നെയാവാം ഇനി അടുത്തത് ഭക്ഷിക്കുന്നത്. അതും വിചാരിച്ചുകൊണ്ട് ചെന്നായ

0: കാടിറങ്ങി നായ കുട്ടിയുടെ വീട്ടിലെത്തി. പക്ഷേ അവിടെ ഉണ്ടോ നായ? അവിടെ ഉണ്ടോ നായ? അതിൻ്റെ പാട്ടിനങ്ങ് പോയില്ലേ? അപ്പം അവനെ നോക്കിയപ്പോൾ അവിടെ അങ്ങ് നായയില്ല. ചെന്നായി അങ്ങനെ അവിടെ നിന്ന് അങ്ങനെ പരതുക. അങ്ങനെ ഇരിക്കവേ തന്നെ എന്താണ്, പുരപ്പുറത്ത് നിന്ന് നായക്കുട്ടി കുരയ്ക്കാൻ തുടങ്ങി. അന്നേരം ഈ ചെന്നായ പറഞ്ഞു, ശേ നീ ഒച്ച ഉണ്ടാക്കാതെടാ, ഞാൻ എന്താ തിരിച്ചു വന്നടാ, ഞാനാണോ വന്നിരിക്കുന്നത്, നിന്റെ ചെന്നായ ചേട്ടനാടാ, ഇറങ്ങി വടാ നീ, നീ അന്ന് പറഞ്ഞില്ലേ ആ വാക്ക് നീ ഇപ്പൊ പാലിക്ക്. അപ്പൊ നായക്കുട്ടി പറഞ്ഞു, അത് പള്ളിയിൽ പോയാ പറഞ്ഞാ മതി, ചെന്നായ ചേട്ടാ ഒരു ഇരയെ കിട്ടിയാൽ അപ്പോൾ തന്നെ തിന്നണം, അതാണ് ബുദ്ധി. അതും പറഞ്ഞ് നായക്കുട്ടി കുരച്ചു. കുര കേട്ട് വീട്ടുകാരെല്ലാം ഉണർന്നു. അപ്പൊ അവര് നോക്കിയപ്പോഴോ അവിടെ ഇങ്ങനെ ഒരു ചെന്നായ ഇങ്ങനെ നിൽക്കുകയാണ്. അതാ ഈ നായക്കുട്ടിയും നോക്കി. അവരെന്ത് ചെയ്തു, എല്ലാരും കൂടെ ആ ചെന്നായെ ഓടിച്ചു ഓടിച്ചു വളഞ്ഞിട്ട് ഓടിച്ചു. അപ്പം ചെന്നായിക്ക് എങ്ങോട്ട് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. അങ്ങനെ എല്ലാവരും കൂടി ആ ചെന്നായി അങ്ങ് തല്ലിക്കൊന്നു. പിന്നെ നായക്കുട്ടിക്ക് സുഖമായിട്ട് അവിടെ ജീവിക്കാൻ പറ്റി. അങ്ങനെ ചെന്നായെ കുറിച്ചുള്ള ഈ കുഞ്ഞു കഥ ഇവിടെ നിന്ന് തീരുന്നു. നാളെ വേറെ ഒരു കഥയുമായിട്ട് എത്താം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ്.

റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: ഇന്നത്തെ ഗാനമന്ദാരം എന്ന സംഗീത പരിപാടിയിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഞാൻ പ്രദീപ് ആശ്രാമം. ഒരു തണുത്ത കൊച്ചു വെളുപ്പാൻ കാലം. തൻ്റെ വീട്ടിലെ ഫോൺ ശബ്ദം കേട്ടാണ് ബിച്ചു തിരുമല കണ്ണു തുറക്കുന്നത്. അങ്ങേത്തലയ്ക്കൽ ഐ വി ശശി. ശശിക്ക് MD ഒരു തിരക്കഥ കിട്ടിയിട്ടുണ്ടത്രേ. അതിലേക്ക് ഗാനങ്ങൾ ഒരുക്കണം. പാട്ടിന് ഈരടികൾ എഴുതാൻ കോഴിക്കോട് ഹോട്ടൽ മഹാറാണിയിലെത്തിയ ബിച്ചുവിനെ സംഗീത സംവിധായകൻ ശ്യാമും ഐ വി ശശിയും ചേർന്ന് വരവേൽക്കുന്നു. ശശി പറഞ്ഞു തുടങ്ങുന്നു. ചിത്രത്തിൻ്റെ പേര് അനുബന്ധം. ഈ ചലച്ചിത്രത്തിലെ MD ഭാഷയുടെ ശക്തി, തിരക്കഥയുടെ കരുത്തുമൊക്കെ അതിതീവ്രമാണ്. അതുകൊണ്ട് തന്നെ പാട്ടുകൾ ഗംഭീരമാവണം. എന്നിട്ട് ഗാനസന്ദർഭം വിവരിക്കുന്നു ശശി. മോഹൻലാലിൻ്റെ 5 വയസ്സുകാരൻ മകന് സ്കൂളിൽ മറ്റു കുട്ടികളുമായി കളിക്കവേ അപകടത്തിൽ മരിക്കുന്നു. അതേ പ്രായമുള്ള മറ്റൊരു കുട്ടി അറിയാതെ സ്കൂൾ ബസ് സ്റ്റാർട്ട് ചെയ്ത് വണ്ടി കയറിയാണ് കുട്ടി മരിക്കുന്നത്. മകന്റെ മരണം മൂലമുള്ള കൊടിയ ദുഃഖം മറക്കാൻ മോഹൻലാലിന്റെ കഥാപാത്രം പറഞ്ഞാശ്വസിക്കുന്ന ഒരു രംഗമുണ്ട്.
3: മറ്റൊരു നിരക്ക് കാണാൻ ശ്രമിക്കണം. ഞാൻ ജയക്കൂട്ടം പോയി. പക്ഷെ എന്റെ 60-ആം കാലത്തും മനസ്സിൽ 5 വയസ്സുള്ള ജയക്കൂട്ടം കളിച്ചു നടക്കും. അവന് യുവത്വമില്ല, ജീവിത ക്ലേശമില്ല, വാർദ്ധക്യമില്ല, ഒരർത്ഥത്തിൽ മരണമില്ല. എന്തോ 5 വയസ്സ്.
2: തേങ്ങി വിങ്ങിക്കരയുന്ന മോഹൻലാലിനെ കണ്ട് ആ പടമിറങ്ങി 40 വർഷങ്ങൾക്കിപ്പുറവും തൊണ്ടയിൽ ഇടർച്ചയുടെ വേദനയോടെയും പുകഞ്ഞു നീറുന്ന കണ്ണുകളെ തണുപ്പിക്കാൻ നോക്കുന്ന കണ്ണീരോടെയും ഇരുന്ന പ്രേക്ഷകരുണ്ട്. തൻ്റെ കയ്യബദ്ധത്താലാണ് കുട്ടി മരിച്ചതെന്ന കുറ്റബോധത്താൽ പിടയുന്ന ഹരിമോൻ എന്ന കുട്ടിയെ ആ കുറ്റബോധത്തിൽ നിന്നും വിടുവിക്കാൻ മമ്മൂട്ടിയുടെ കഥാപാത്രം അവനോട് പറയുന്നു.
4: നോക്കൂ, ഹരിയെ പോലെ മെടുക്കാൻ കുട്ടികളെ ഞാൻ അധികം കണ്ടിട്ടില്ല. ഇനി മാസ്റ്റർ പറയാൻ പോകുന്നു, ശ്രദ്ധിച്ചു കേൾക്കണം. പാവം ജയക്കുട്ടി മരിച്ചു അല്ലേ. അപകടം പറ്റിയാൽ പലരും മരിക്കും. ചിലർ കുറെ വയസ്സായി മരിക്കും, ചിലർ നേരത്തെ. ജയക്കുട്ടനാണ് വയൽ കയറി കളിച്ചിരുന്നെങ്കിലോ? ചിലപ്പോൾ ഹരി മരിക്കും. അത് വിചാരിച്ച് വിഷമിക്കരുത്. ഹരി സ്കൂളിൽ പോണം. ടീച്ചർമാരോ കുട്ടികളോ ചോദിച്ചാൽ പറയണം, സോറി, ഒരു അബദ്ധം പറ്റിയതാണ്, സോറി എന്ന്. എന്നിട്ട് മനസ്സിലൊരു പ്രാർത്ഥന പോലെ ജപിക്കണം. ആർക്കായാലും അബദ്ധം പറ്റും, വലിയവർക്ക് കൂടി ഇനി പറ്റരുതേ എന്ന് ജപിക്കണം.
2: ഈ രംഗത്തിന്റെ വികാര തീവ്രത ഒട്ടും ചോർന്നു പോകാതെ ബിച്ചു തിരുമല ഈരടികൾ ഒരുക്കി. അതിൽ കണ്ണുനീരിന്റെ ഈണം ചേർത്തു.

വെച്ചു ശ്യാം. ഭാവതീവ്രമായി ഗാനഗന്ധർവൻ യേശുദാസ് അത് പാടിവെച്ചപ്പോൾ അത് എക്കാലത്തെയും മികച്ച ഹിറ്റായി മാറി. നമുക്ക് കേൾക്കാം. കണ്ണാന്തലിയും കാട്ടുകുറിഞ്ഞിയും കണ്ണാടി നോക്കും ചോരയിൽ എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ ഗാനം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: നമുക്ക് മടങ്ങിവരാം ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. തൊട്ടേനെ ഞാൻ മനസ്സുകൊണ്ട് കെട്ടിപ്പിടിച്ചേനെ. ഒരുപാട് കാലങ്ങൾക്ക് മുൻപ്, ഒരു സായം കാലം, ചെന്നൈയിൽ ഗായിക മാധുരിയമ്മയുടെ വീടിന്റെ ഉമ്മറത്ത് മിനുമിനുപ്പാർന്ന നിലത്ത് ചമ്രം പടിഞ്ഞിരുന്ന് പാടുകയാണ് ഭാവഗായകൻ ജയചന്ദ്രൻ. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മാധുരി ഗാനങ്ങളിൽ ഒന്ന്. ചൂരൽ കസേരയിലിരുന്ന് മാധുരിയമ്മയും പങ്കുചേരുന്നു ആലാപനത്തിൽ. പാട്ടിന്റെ വരികൾ മറന്നുപോയിരിക്കുന്നു അവർ. പതിറ്റാണ്ടുകൾക്ക് മുൻപ് റെക്കോർഡ് ചെയ്തതല്ലേ, എങ്കിലും ഈണം മനസ്സിലുണ്ട്. വരികൾ ഓർത്തെടുക്കാൻ ജയചന്ദ്രന്റെ പിന്തുണ കൂടി ലഭിച്ചതോടെ മനോഹരമായ ഒരു യുഗ്മഗാനമായി മാറുന്നു അത്. ഭാവഗായകനും ഭാവഗായികയും ചേർന്നുള്ള ഒരപൂർവ ജുഗൽബന്ധി. ദേവരാജൻ മാസ്റ്റർക്ക് ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുകളിൽ ഒന്നായിരുന്നു തൊട്ടേനെ ഞാൻ എന്ന് തുടങ്ങുന്ന ഗാനം. ചെയ്ത പാട്ടുകളിൽ ഏറ്റവും പ്രിയപ്പെട്ടവ ഏതെന്ന ചോദ്യത്തിന് ഒരിക്കൽ മാസ്റ്റർ നൽകിയ മറുപടി ഇങ്ങനെ. പ്രയാസമാണ് പറയാൻ. സ്വന്തം മക്കളിൽ ആരോടാണ് ഇഷ്ടക്കൂടുതലെന്ന് ചോദിച്ചാൽ എങ്ങനെ മറുപടി പറയും? അവരിൽ ചിലർക്കൊക്കെ എന്തെങ്കിലും പോരായ്മകളും വൈകല്യങ്ങളും കണ്ടേക്കാം. പക്ഷേ അതൊന്നും അവരെ വെറുക്കാനോ മാറ്റി നിർത്താനോ ഉള്ള കാരണങ്ങളല്ല. എല്ലാ മക്കളും എനിക്കൊരുപോലെ, ദേവരാജൻ മാസ്റ്റർ കൂട്ടിച്ചേർക്കുന്നു. മനസ്സിൽ ഉദ്ദേശിച്ച പൂർണ്ണത ഏതാണ്ടൊക്കെ കൈവരിച്ച പാട്ടുകളെക്കുറിച്ചാണ് ചോദ്യമെങ്കിൽ പറയാം. കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന ചിത്രത്തിലെ തൊട്ടേനെ ഞാൻ മനസ്സുകൊണ്ട് കെട്ടിപ്പിടിച്ചേനെ എന്ന ഗാനം ജയചന്ദ്രനും മാധുരിയും ചേർന്ന് പാടിയത്. ഗാനങ്ങളുടെ ദേവശില്പി വയലാർ രചിച്ച് 1975 റിലീസായ കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന ചിത്രത്തിലെ ആ ഭാവസാന്ദ്രമായ ഗാനം നമുക്ക് കേൾക്കാം. തൊട്ടേനെ ഞാൻ മനസ്സുകൊണ്ട് കെട്ടിപ്പിടിച്ചേനെ.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: നമുക്ക് തിരിച്ചു വരാം ഗാനമന്ദാരം എന്ന സംഗീത പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. കവിതയിൽ നിന്ന് മനോഹരമായ ഒരു പാട്ടിലേക്ക് എത്ര ദൂരം! വെറുമൊരു ഫോൺ കോളിൻ്റെ ദൂരം എന്ന് പറയും കവി കാവാലം നാരായണ പണിക്കർ. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച വിഷാദഗാനങ്ങളിൽ ഒന്ന് പിറന്നത് ഫോണിലാണ്. ഉത്സവ പിറ്റേന്ന് എന്ന ചിത്രത്തിലെ പുലരിത്തൂ മഞ്ഞ തുള്ളിയിൽ പുഞ്ചിരിയിട്ടു പ്രപഞ്ചം, ഭാരം താങ്ങാൻ അരുതാതെ നീർമണി വീണുടഞ്ഞു. പാട്ടുടനുണ്ടാക്കണമെന്ന് പടത്തിൻ്റെ സംവിധായകൻ ഭരത് ഗോപി വിളിച്ചു പറയുന്നു. പിറ്റേന്ന് റെക്കോർഡിംഗാണ്. സംഗീത സംവിധായകൻ ദേവരാജൻ മാഷാണെങ്കിൽ ദൂരെയും. സിറ്റുവേഷൻ ചോദിച്ചു മനസ്സിലാക്കി വരികളെഴുതി മാഷ ഫോണിൽ വിളിച്ച് കേൾപ്പിക്കുന്നു ഞാൻ. വേറെ വഴിയില്ലല്ലോ, കാവാലത്തിൻ്റെ വാക്കുകൾ. പല്ലവി മുഴുവൻ കേട്ട ശേഷം ദേവരാജൻ മാസ്റ്റർ പറഞ്ഞു, ഇത് പോരാ, ഇനി പണിക്കരുടെ താളത്തിൽ ഒന്ന് മൂളി കേൾപ്പിച്ചേ. എല്ലാ ഗാനരചയിതാക്കൾക്കും ആ സ്വാതന്ത്ര്യം അനുവദിക്കാറില്ല മാസ്റ്റർ. കാവാലത്തോടുള്ള പ്രത്യേക പരിഗണന വെച്ച് ചെയ്തതാണ്. സാധാരണ പാട്ടെഴുത്തുകാരുടെ രീതിയല്ല കാവാലത്തിൻ്റേത്, മാസ്റ്റർ ഒരിക്കൽ പറഞ്ഞു. ഒരു പ്രത്യേക താളത്തിലാണ് എഴുതുക. ചിലപ്പോൾ ആദ്യത്തെ വരി തീരെ ചെറുതും രണ്ടാമത്തെ വരി ദീർഘവുമായിരിക്കും. നേരെ മറിച്ചും സംഭവിക്കാം. പരമ്പരാഗത രീതിയിലുള്ള ചിട്ടപ്പെടുത്തലിന് എളുപ്പം വഴങ്ങണമെന്നുമില്ല അത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ താളം തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ബാക്കിയെല്ലാം എളുപ്പമായി. ഉള്ളിലെ താളത്തിൽ വരികൾ കാവാലം മൂളിക്കൊടുത്തപ്പോൾ നിശബ്ദനായി കേട്ടിരുന്നു ദേവരാജൻ. ഫോൺ വെച്ച് 15 മിനിറ്റിനകം അദ്ദേഹം തിരിച്ചു വിളിച്ചു. അപ്പോൾ ചിട്ടപ്പെടുത്തിയ പല്ലവി എന്നെ പാടി കേൾപ്പിക്കാൻ അത്ഭുതം തോന്നി. ചാരുകേശിയുടെ സ്പർശമുള്ള ആ ഈണത്തിൽ സിനിമയുടെ ആശയം മുഴുവൻ ഉണ്ടായിരുന്നു. മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ ദുരന്ത ഛായയും അതിനുമപ്പുറം ആ വരികൾക്ക് മറ്റൊരീണത്തെക്കുറിച്ച് സങ്കല്പിക്കാൻ പോലുമാകാത്ത വിധം. ബാക്കിയുള്ള വരികളും ഫോണിൽ തന്നെ മാസ്റ്ററെ കേൾപ്പിച്ചു കാവാലം. 1 മണിക്കൂറിനകം പിറ്റേന്ന് റെക്കോർഡ് ചെയ്യേണ്ട പാട്ട് തയ്യാർ. ഗാനഗന്ധർവൻ യേശുദാസ് ഹൃദയസ്പർശിയായി ആത്മാവ് പകർന്നു നൽകി ആ ഗാനത്തിന്. ഭാരം താങ്ങാൻ അരുതാതെ വീണുടയുന്ന നീർമണിയുടെ ഹൃദയവേദന മുഴുവൻ പ്രതിഫലിപ്പിക്കുന്ന ആലാപനം നമുക്ക് ആസ്വദിക്കാം. പുലരിത്തു മഞ്ഞു തുള്ളിയിൽ പുഞ്ചിരിയിട്ടു പ്രപഞ്ചം എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ ഗാനം.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: നമുക്ക് മടങ്ങി വരാം ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സുന്ദരി, നിൻ തുമ്പ് കെട്ടിയിട്ട ചുരുൾമുടിയിൽ തുളസിത്തളിരിലെ ചൂടി. കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരിക നടി ശോഭയുടെ മുഖമാണ്. 4.5 പതിറ്റാണ്ട് മുൻപ്, 18 വയസ്സ് പോലും തികയും മുൻപ്, ഒരു മെയ് ദിനത്തിൽ മരണതീരത്തേക്ക് സ്വയം നടന്നെടുത്ത ശാലിനി എൻ്റെ കൂട്ടുകാരിയിലെ നായികയെ, ദേവസംഗീതജ്ഞൻ ദേവരാജൻ മാഷിനും ഏറെ പ്രിയപ്പെട്ട ഗാനങ്ങളിൽ ഒന്നായിരുന്നു ഈ പാട്ട്. ആകാശവാണിക്ക് വേണ്ടി MD രാജേന്ദ്രൻ എഴുതിയ ലളിതഗാനമായിരുന്നു ആ പാട്ട്. സംഗീതം നൽകി പാടിയത് PK കേശവൻ നമ്പൂതിരി. ശാലിനിയിലെ കഥാസന്ദർഭം സംവിധായകൻ മോഹൻ വിവരിച്ചു കേട്ടപ്പോൾ മുൻപെഴുതിയ വരികൾ ഇവിടെ യോജിക്കുമല്ലോ എന്ന് തോന്നി MDRന്. നിൻ തുമ്പ് കെട്ടിക്കെട്ട ചുരുൾമുടിയിൽ എന്നായിരുന്നു ലളിതഗാനത്തിൻ്റെ തുടക്കം. കമ്പോസിംഗ് സമയത്ത് സുന്ദരി എന്ന അഭിസംബോധന കൂട്ടിച്ചേർത്തത് ദേവരാജൻ മാഷാണ്. കവി ഓർക്കുന്നു, ആരോടാണ് നീ സംസാരിക്കുന്നതെന്ന് നാട്ടുകാർ അറിയേണ്ടേ എന്നായിരുന്നു മാഷിൻ്റെ ചോദ്യം. MD രാജേന്ദ്രൻ ആ പാട്ട് പിറന്ന സന്ദർഭം ഓർത്തെടുക്കുന്നു. സാധാരണ മാഷ് പാട്ട് ആദ്യം വായിക്കുമ്പോൾ നമ്മുടെ മുഖത്ത് നോക്കില്ല, ഗൗരവത്തിലായിരിക്കും വായന. ഒരു സരസീരുഹ സൗപർണികയിൽ ഒഴുകി എന്ന വരി എത്തിയപ്പോൾ അദ്ദേഹം മുഖമുയർത്തി എന്നെ ഒന്ന് നോക്കി അമർത്തി മൂളി. കൊള്ളാം എന്ന ധ്വനിയുണ്ടായിരുന്നു ആ മൂളലിൽ. അവാർഡ് കിട്ടിയ സന്തോഷത്തിലായിരുന്നു ഞാൻ. ഒരു വാക്കുപോലും മാറ്റാൻ പറഞ്ഞില്ലല്ലോ അദ്ദേഹം. AVMC തിയേറ്ററിൽ നടന്ന റെക്കോർഡിങ്ങിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞില്ല MDRന്. അതിനു മുൻപേ നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു. പാടിക്കഴിഞ്ഞ ശേഷം ദാസേട്ടൻ വലിയ സന്തോഷത്തിലാണ് സ്റ്റുഡിയോ വിട്ടതെന്ന് പലരും പറഞ്ഞു കേട്ടപ്പോൾ മനസ്സ് നിറഞ്ഞു. ശോഭ ഇന്നില്ല, ശാലിനിയും. പക്ഷേ നമുക്കൊപ്പമുണ്ട്. പകരം വയ്ക്കാനില്ലാത്ത ഓർമ്മകളായി ഈ ഗാനം. നമുക്ക് കേൾക്കാം. സുന്ദരി, നിൻ തുമ്പ് കെട്ടിയിട്ട ചുരുൾമുടിയിൽ തുളസി തളിരില ചൂടി എന്ന് തുടങ്ങുന്ന ആ അതിമനോഹരമായ ഗാനം.

ഇന്നത്തെ ഗാനമന്ദാരം ഇന്നിവിടെ പൂർണ്ണമാകുന്നു. ഞാൻ പ്രദീപ് ആശ്രാമം. ഗാനമന്ദാരം എല്ലാ ഞായർ ഉച്ചയ്ക്ക് 12-നും ബുധൻ രാത്രി 8-നും.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ്

ആത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഭാഗ്യരാശി. ആശയം അവതരണം ഡോക്ടർ സി ആർ ജയശങ്കർ. ഏകോപനം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.

നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 ഭാഗ്യരാശിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ജ്യോതിഷശാസ്ത്രത്തിൻ്റെ വൈവിധ്യമാർന്ന അറിവുകളും നിരവധി വിശേഷണങ്ങളും ഒക്കെയായി പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തുന്ന ഒരു പരിപാടിയാണ് ഭാഗ്യരാശി എന്നത്. ഭാഗ്യരാശിയിൽ ഞാൻ രജനി ഗിരീഷാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കൾ

0: പങ്കുവയ്ക്കുന്നത്.
1: ഒരു പ്രാവശ്യം കേട്ടത് കൊണ്ട് മാത്രം നമുക്കെല്ലാം എപ്പോഴും ഓർമ്മയിൽ വരണമെന്നില്ല. അതിനാൽ സാധ്യമാകുന്നവർ ഈ പരിപാടി ഒന്ന് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുവാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. അത് നിങ്ങൾക്ക് പിന്നീട് പല കാര്യങ്ങൾക്കും ഉപകാരപ്പെട്ടേക്കാം.
2: സർ, കഴിഞ്ഞ ആഴ്ച യുക്തിപൂർവമായ നിരവധി ആൻസറുകളാണ് ഞാൻ ചോദിച്ച ചോദ്യത്തിനൊക്കെ സർ പറഞ്ഞത്. നമ്മുടെ വിവാഹവും ജാതകവും പൊരുത്തവും ജാതക പരിശോധനയൊക്കെ പറഞ്ഞതിന് ശേഷം കഴിഞ്ഞ ആഴ്ചയിൽ സാറ് നമ്മുടെ ജാതക പൊരുത്തം മാംഗല്യദോഷം പെൺകുട്ടികൾക്കുണ്ടെന്ന് കണ്ടാൽ അത് പുരുഷൻ്റെ ആയുസ്സിനെ ബാധിക്കുമെന്ന് പറയും, അതൊക്കെ യുക്തിസഹമാണോ? പിന്നെ ദേശത്തുനിന്ന് വിട്ടൊരാൾ ജീവിക്കുമ്പോൾ അവർക്ക് ദോഷങ്ങൾ എങ്ങനെ, ഈ ദേശമാറ്റം ദോഷങ്ങളെ എങ്ങനെ ബാധിക്കും എന്നൊക്കെയുള്ളൊരു ക്വസ്റ്റ്യനാണ് സർ ആൻസർ പറഞ്ഞത്. അപ്പോൾ ഈ ആഴ്ച നമുക്ക് ചൊവ്വാദോഷത്തെക്കുറിച്ച് കുറച്ചൊന്നറിയാം. അപ്പോൾ ചൊവ്വാദോഷം നമുക്ക് 30 വയസ്സ് കഴിഞ്ഞാൽ ഇല്ലാതാകും, 28 അല്ലെങ്കിൽ ഒരു 30 വയസ്സ് കഴിഞ്ഞാൽ ഇല്ലാതാകുമെന്ന് ഇങ്ങനെ പറയുന്നതിൽ എന്തെങ്കിലും ഒരു സത്യമുണ്ടോ? അല്ലെങ്കിൽ തന്നെ ഈ ഗ്രഹങ്ങളുടെ നില ജാതകത്തിൽ മാറാത്ത സ്ഥിതിക്ക് പ്രായം കൂടുന്നത് എങ്ങനെയാണ് നമ്മുടെ ഈ ദോഷത്തെ ബാധിക്കുന്നത് എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കും. അതിനെക്കുറിച്ച് സാറൊന്ന് പറയൂ.
1: നല്ല ചോദ്യമാണ്. ജ്യോതിഷ നിയമപ്രകാരം ഒരാളുടെ ജാതകത്തിലെ ഗ്രഹനില ജനനം മുതൽ മരണം വരെ മാറുന്നില്ല എന്ന് നമുക്കറിയാം. എങ്കിലും 28 വയസ്സിന് ശേഷം ചൊവ്വാദോഷത്തിൻ്റെ കാഠിന്യം കുറയും എന്ന് പറയുന്നതിന് പിന്നിൽ കൃത്യമായ ചില കാരണങ്ങളുണ്ട്. ജ്യോതിഷ തത്വമനുസരിച്ച് ഓരോ ഗ്രഹത്തിനും ഒരു പക്വതാകാലം അല്ലെങ്കിൽ ഒരു ഏജ് ഓഫ് മെച്യൂറിറ്റി ഉണ്ട്. ചൊവ്വയുടെ പക്വതാകാലമായി കണക്കാക്കുന്നത് 28 വയസ്സാണ്. ഈ പ്രായമെത്തുന്നതോടെ ചൊവ്വയുടെ നിഷേധാത്മകമായ വീര്യം കുറയുകയും അത് പോസിറ്റീവായ ഊർജമായി മാറുകയും ചെയ്യും എന്ന് കരുതപ്പെടുന്നു. കൗമാരത്തിലെ എടുത്തുചാട്ടം 30കളിലേക്ക് കടക്കുമ്പോൾ കുറയുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണിത്. പിന്നീടുള്ളത് ചൊവ്വാദോഷത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ നമുക്കറിയാം. ദേഷ്യം, വാശി, വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവം എന്നിവയാണ്. 20 വയസ്സിൽ ഒരു വ്യക്തിക്ക് ഉണ്ടാകാവുന്ന അല്ലെങ്കിൽ 20 to 28 വയസ്സ് വരെയൊക്കെ ഉണ്ടാകുന്ന ഈ സ്വഭാവ വൈകല്യങ്ങൾ 28-30 വയസ്സാകുമ്പോഴേക്കും ജീവിത അനുഭവങ്ങൾ കൊണ്ട് സ്വയം നിയന്ത്രിക്കപ്പെടും അല്ലെങ്കിൽ തന്നെ ഈ വ്യക്തിക്ക് നിയന്ത്രിക്കാൻ കഴിയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ചൊവ്വ ഉണ്ടാക്കിയേക്കാവുന്ന ദാമ്പത്യ കലഹങ്ങൾ പക്വതയുള്ള വ്യക്തികളിൽ അത്ര കണ്ട് ബാധിക്കണം എന്നില്ല. നമ്മൾ ഒരുപാട് സീരിയലുകളിലും കാർട്ടൂണുകളിലും ഒക്കെ കാണാറുണ്ട്, ഭയങ്കര വഴക്കുണ്ടാക്കുന്ന ഭാര്യയും വളരെ നിശബ്ദത പാലിച്ച് പക്വതയോടെ ഇരുന്ന് വഴക്ക് ഒഴിവാക്കുന്ന ഭർത്താവിനെയൊക്കെ മിസ്സിസ് നായർ എന്നൊക്കെ പറയുന്ന കാർട്ടൂണിലൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലേ. അത് ഒരു വസ്തുത തന്നെയാണ്. രണ്ട് കൈയും കൂട്ടിമുട്ടിയാലേ ശബ്ദമുണ്ടാകൂ. അതുപോലെ ഒരു കൈ മുട്ടാൻ വിസമ്മതിച്ചാൽ മറ്റേ കൈ എത്ര കണ്ട് ശ്രമിച്ചാലും ശബ്ദമുണ്ടാകില്ല. അത് ഒരു ലോകതത്വം തന്നെയാണ്. പിന്നീട് ചൊവ്വ 7 or 8 നിൽക്കുന്നത് കൊണ്ടുള്ള പ്രധാന ഭയം അത് ദാമ്പത്യം തകർക്കും എന്നുള്ളതാണ്. എന്നാൽ മുതിർന്ന പ്രായത്തിൽ വിവാഹം കഴിക്കുമ്പോൾ വ്യക്തികൾക്ക് കൂടുതൽ സഹിഷ്ണുത ഉണ്ടാകുന്നു. ജ്യോതിഷം ഇതിനെ ദോഷത്തിന്റെ വീര്യം കുറയുന്നതായി വ്യാഖ്യാനിക്കുന്നു. ഗ്രഹങ്ങൾ മാറുന്നില്ല, പക്ഷേ ദശ മാറുന്നു എന്ന് നമുക്കറിയാം. ജനന സമയത്തെ ചൊവ്വ അവിടെ തന്നെ കാണുമെങ്കിലും 28-30 വയസ്സാകുമ്പോഴേക്കും ജാതകന്റെ ദശ മാറിയിട്ടുണ്ടാകും. ചൊവ്വാദോഷത്തെ ഉത്തേജിപ്പിക്കുന്ന ദശകൾ മാറി കൂടുതൽ ശാന്തമായ ഗ്രഹങ്ങളുടെ ദശകൾ വരുമ്പോൾ, പ്രത്യേകിച്ചും ശുഭഗ്രഹങ്ങളുടെ ദശകളോ അന്തർദശകളോ ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായും ചൊവ്വാദോഷത്തിന്റെ പ്രത്യാഘാതങ്ങൾ കുറയുകയാണ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ ചൊവ്വാദോഷം 28 വയസ്സിന് ശേഷം മാന്ത്രികമായി അപ്രത്യക്ഷമാകുന്ന ഒന്നല്ല, മറിച്ച് ആ പ്രായമാകുമ്പോഴേക്കും വ്യക്തിക്കുണ്ടാകുന്ന മാനസിക വളർച്ചയും ഗ്രഹങ്ങളുടെ പക്വതയും ആ ദോഷത്തെ നേരിടാൻ അദ്ദേഹത്തെ പ്രാപ്തനാക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ചൊവ്വാദോഷമുള്ളവർ അല്പം വൈകി വിവാഹം കഴിക്കുന്നത് ജ്യോതിഷപരമായി തന്നെ ഉത്തമമാണെന്ന് പറയാറുണ്ട്.
2: വളരെ രസകരമായ ഒരു ക്വസ്റ്റ്യനും നല്ല രീതിയിലുള്ള ഒരു ആൻസറും ആയിരുന്നു. കാരണം നമ്മുടെയൊക്കെ പ്രായത്തിൻ്റെ ഒരു പക്വതയാണ്, അല്ലാതെ ചെറിയൊരളവ് വരെയൊക്കെ ഈ ദോഷങ്ങളുള്ളൂ എന്നുള്ള സാറിൻ്റെ ഈ ഒരു ആൻസറ് നമുക്ക് ഇരുന്ന് പല കാര്യങ്ങളും ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങൾക്കുമുള്ള മറുപടിയാണ് സാറ് ഈ ഭാഗ്യരാശി എന്ന ഈ പ്രോഗ്രാമിലൂടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമുക്ക് നക്ഷത്രങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചും കൂടെ ഒന്ന് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരേ നക്ഷത്രത്തിൽ ജനിച്ച എല്ലാവർക്കും ഒരേ സ്വഭാവമായിരിക്കുമോ, അതോ നക്ഷത്ര പൊരുത്തം നോക്കുമ്പോൾ ആ നക്ഷത്രത്തിലുള്ള എല്ലാവരും ആ പങ്കാളിക്ക് അനുയോജ്യരാണോ എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കും. അതിനെക്കുറിച്ച് ഒന്നറിഞ്ഞാൽ കൊള്ളാം സാർ.
1: നമ്മളെല്ലാവരും കാണാറുണ്ട് നക്ഷത്രങ്ങളെ അടിസ്ഥാനമാക്കി വാരികകളിലും മറ്റും ജ്യോതിഷികൾ പൊതുവായി നടത്തുന്ന സ്വഭാവ നിരൂപണം നമ്മൾ കാണാറുണ്ട് അല്ലേ. പക്ഷേ നമ്മൾ ഒരു കാര്യം ആലോചിച്ചാൽ, ഇത് കൃത്യമാണ് എന്ന് ഉണ്ടെങ്കിൽ, അതിൽ ഏറ്റക്കുറച്ചിലുകളില്ലാതെ അത് കൃത്യമാണ് എന്നുണ്ടെങ്കിൽ, നമുക്കറിയാം 27 നക്ഷത്രങ്ങളാണ് ആകെയുള്ളത്. അപ്പം മനുഷ്യരുടെ മൊത്തം ലോകത്തുള്ള കോടാനുകൂടി മനുഷ്യരുടെ മൊത്തം സ്വഭാവത്തെ

0: 27 തരമായിട്ട് നമ്മൾ തിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ യഥാർത്ഥത്തിൽ ഉണ്ടാകുമോ? ഒരിക്കലും ഉണ്ടാകില്ല എന്നുള്ളതാണ്. മനുഷ്യൻ പലവിധ സ്വഭാവങ്ങളുടെ ഒരു സമാഹാരമാണ്. ഇത് എല്ലാ സ്വഭാവങ്ങളും ഒരേ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഒന്നുപോലെ ആയിരിക്കണം എന്നില്ല. അവരുടെ സാഹചര്യങ്ങൾക്കും മറ്റ് ഘടകങ്ങൾക്കും ഒക്കെ അനുസരിച്ച് ഇതിനകത്ത് വ്യത്യാസം വരാറുണ്ട്. നമ്മൾ വാരികകളിലൊക്കെ കാണുമ്പോൾ സ്വന്തം നക്ഷത്രത്തിൻ്റെ സ്വഭാവം എല്ലാവരും സൂക്ഷ്മമായി വായിക്കാറുണ്ട്. അതിൽ തൻ്റെ സ്വഭാവവുമായി എന്തെങ്കിലും വ്യത്യാസം കണ്ടാൽ നമുക്കൊരു ഈർഷ്യ ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ ഒരേ നക്ഷത്രത്തിൽ ജനിച്ച എല്ലാവർക്കും ഒരേ സ്വഭാവമായിരിക്കുമോ എന്നതിന് അല്ല എന്ന് തന്നെയാണ് ഉത്തരം. ആ ഉത്തരം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇതെല്ലാം വായിക്കുവാനും വിലയിരുത്താനും എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. ജ്യോതിഷത്തിൽ നക്ഷത്രം എന്നുള്ളത് ഒരു വ്യക്തിയുടെ അടിസ്ഥാന സ്വഭാവത്തെ മാത്രം സൂചിപ്പിക്കുന്ന ഒന്നാണ്. അതിനാൽ ഒരേ നക്ഷത്രത്തിൽ ജനിച്ചവർ തമ്മിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അതിന് പ്രധാനമായും 4 കാരണങ്ങളാണ് ഉള്ളത്. 1, ഓരോ നക്ഷത്രത്തിനും 4 പാദങ്ങൾ ഉണ്ട്. 4 പാദങ്ങളായി ഒരു നക്ഷത്രത്തെ വേർതിരിച്ചിരിക്കുന്നു. ഓരോ പാദത്തിനും വ്യത്യസ്തമായ നവാംശക അധിപന്മാരുമുണ്ട്. ഉദാഹരണത്തിന്, ഒരേ നക്ഷത്രത്തിൽ ജനിച്ച 1 പാദത്തിൽ ജനിച്ചവനും 4 പാദത്തിൽ ജനിച്ചവനും തമ്മിൽ സ്വഭാവത്തിൽ കാര്യമായ മാറ്റമുണ്ടാകും. അവരുടെ ജീവിത ലക്ഷ്യങ്ങളും താല്പര്യങ്ങളും എല്ലാം വിവിധ തോതുകളിൽ വ്യത്യസ്തമായിരിക്കും. അടുത്തത്, ലഗ്നത്തിൻ്റെ സ്വാധീനം ജ്യോതിഷത്തിൽ എന്താണ് എന്നുള്ളതാണ്. ചന്ദ്രൻ നിൽക്കുന്ന രാശിയെക്കാളും നക്ഷത്രത്തെക്കാളും ഒരാളുടെ വ്യക്തിത്വത്തെ നിശ്ചയിക്കുന്നത് ലഗ്നമാണ്. ഒരേ നക്ഷത്രത്തിൽ ജനിച്ച 2 വ്യക്തികളിൽ ഒരാൾ ചിങ്ങം ലഗ്നവും മറ്റൊരാൾ മീനം ലഗ്നവുമാണെങ്കിൽ അവരുടെ പെരുമാറ്റ രീതികൾ ആകാശവും ഭൂമിയും പോലെ വ്യത്യസ്തമായിരിക്കും. ഒരാൾ ആധിപത്യം പുലർത്താൻ ശ്രമിക്കുമ്പോൾ, ചിങ്ങൻ രാശിയിൽ ചിങ്ങം ലഗ്നമായി ജനിച്ചയാൾ ആധിപത്യം പുലർത്താൻ ശ്രമിക്കുമ്പോൾ, മീനം ലഗ്നത്തിൽ ജനിച്ചയാൾ എപ്പോഴും വിട്ടുവീഴ്ച മനോഭാവമുള്ള ആളായിരിക്കും. അവർ ഒരേ നക്ഷത്രമാണ് എന്ന് പറഞ്ഞാലും അതങ്ങനെ തന്നെ ആയിരിക്കും. പിന്നീടുള്ളത് ഗ്രഹനിലയുടെ വ്യത്യാസമാണ്. ചന്ദ്രൻ ജനന സമയത്ത് ഏത് നക്ഷത്രത്തിൽ നിൽക്കുന്നുവോ അതാണ് ഒരാളുടെ ജന്മ നക്ഷത്രം. ചന്ദ്രൻ മനസ്സിൻ്റെ കാരകനാകയാൽ അത് മനസ്സിൻ്റെ അവസ്ഥ മാത്രമാണ്. എന്നാൽ ബുദ്ധിയെ നിയന്ത്രിക്കുന്ന ബുധൻ, ആത്മവിശ്വാസത്തെ നൽകുന്ന സൂര്യൻ, സ്നേഹത്തെ നൽകുന്ന ശുക്രൻ, മറ്റ് പല സവിശേഷതകളെ നിയന്ത്രിക്കുന്ന മറ്റ് ഗ്രഹങ്ങൾ ഒക്കെ ജാതകത്തിൽ എവിടെ നിൽക്കുന്നു എന്നതിനനുസരിച്ച് വ്യക്തിയുടെ സ്വഭാവം മാറാം. ഒരേ മാതാപിതാക്കൾക്കുണ്ടായ ഒരേ ജനിതഘടനയുള്ള ഇരട്ടക്കുട്ടികൾ പോലും വളരുന്ന സാഹചര്യങ്ങൾക്കും ചിന്തകൾക്കും അനുസരിച്ച് വ്യത്യസ്തമായി പെരുമാറുന്നത് നമ്മൾ കാണാറുണ്ടല്ലോ. നക്ഷത്രങ്ങൾ തമ്മിൽ പൊരുത്തമുണ്ടാകാം, പക്ഷേ ജാതകത്തിൻ്റെ 7 ഭാവത്തിൻ്റെ ബലഹീനത മൂലം ദാമ്പത്യ സുഖം കുറവാണെങ്കിൽ നക്ഷത്ര പൊരുത്തത്തിന് അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നക്ഷത്ര പൊരുത്തം ഒരു പ്രാഥമിക പരിശോധന മാത്രമാണ്, വിവാഹത്തെ സംബന്ധിച്ച് അത് അന്തിമമായ ഒരു വിധിയെഴുത്തല്ല. ചുരുക്കത്തിൽ, ഒരേ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചില പൊതുവായ സവിശേഷതകൾ ഉണ്ടാകുമെന്നത് സത്യമാണ്. എന്നാൽ ഓരോ വ്യക്തിയും ഓരോ പ്രത്യേക പീസാണ്, അത് യുണീക്കാണ്. അതിനാൽ നക്ഷത്ര പൊരുത്തമുണ്ടെന്ന് മാത്രം കരുതി വിവാഹം കഴിക്കുന്നത് നല്ലതല്ല. വധൂവരന്മാരെക്കുറിച്ച് പൂർണ്ണമായി അറിയാൻ അവരുടെ ജന്മലഗ്നവും നവാംശകവും ഗ്രഹദശകളും എല്ലാം പരിശോധിക്കപ്പെടേണ്ടതുണ്ട്.
1: നമ്മുടെ ലഗ്നത്തിൻ്റെ സ്വഭാവം അടിസ്ഥാനപ്പെടുത്തിയാണ് ഓരോ ജ്യോതിഷത്തിൻ്റെയും കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞത്. അതുപോലെ സാർ, ഇപ്പോൾ ഈ പറഞ്ഞപ്പം ഒരേ നക്ഷത്രത്തിനുള്ള രണ്ടുപേരുടെ സ്വഭാവം എന്ന് പറയുമ്പം, പണ്ട് കാലത്ത് ഒരു പഴഞ്ചൊല്ലും ഇങ്ങനെ ഉണ്ട്, അടിയനും ജ്യോതി തമ്പ്രാനും ജ്യോതി എന്ന് അങ്ങനെ ഒരു ചൊല്ലുണ്ട്. അതാണ് പെട്ടെന്ന് ഞാൻ ഓർത്തത്. അപ്പം നമ്മുടെ ഈ പ്രിയപ്പെട്ട കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കളും ഇത് ചിന്തിക്കുമായിരിക്കും ഇങ്ങനെ. അത് വളരെ നല്ലൊരു പഴഞ്ചൊല്ലാണ് ഇങ്ങനെ. അപ്പം നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ചൊവ്വാദോഷത്തെക്കുറിച്ചും നക്ഷത്രങ്ങളുടെ ഒരേ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സ്വഭാവത്തെക്കുറിച്ചും ഒക്കെയാണ്. നമ്മൾ കാലഘട്ടത്തോട് ചേർത്തും കൂടാണ് എല്ലാം ചിന്തിക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ ദശാസന്ധിയും വിവാഹവും എന്നൊരു സബ്ജക്റ്റുണ്ട്. അതിൽ നമുക്ക് വിവാഹ സമയത്ത് ദശാസന്ധി എന്നത് ഒരാളുടെ ദശ തീർന്ന് മറ്റൊരു ദശ തുടങ്ങുന്ന സമയമാണ് അല്ലേ സാർ? ഈ ദശാസന്ധി എന്നുള്ളത് ആ ഒരു സമയത്ത് വരുന്ന വിവാഹങ്ങളൊക്കെ ഒഴിവാക്കണം, അല്ലെങ്കിൽ നല്ല കാര്യങ്ങളൊക്കെയാണോ അത് ഒഴിവാക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? ഇത് സാമ്പത്തികമായോ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തെയൊക്കെ വളരെ മോശകരമായിട്ടൊക്കെ ബാധിക്കും എന്നൊരു ചിന്ത എപ്പോഴും നമുക്കുണ്ടാകാറുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
0: വിവാഹാലോചനകളൊക്കെ നടക്കുമ്പോൾ ജ്യോതിഷികൾ അതീവ ഗൗരവത്തോടെ പരിശോധിക്കുന്ന ഒന്നാണ് ദശാസന്ധികൾ എന്ന് പറയുന്നത്. അവ ജീവിതത്തെ എങ്ങനെയൊക്കെ ബാധിക്കും എന്നും വിവാഹ സമയത്ത് 2 പേർക്കും ദശാസന്ധി വരുന്നത് ഒഴിവാക്കണം എന്നും പറയുന്നതിലെ യുക്തിയും നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകാവുന്നതേ ഉള്ളൂ. ഒരാളുടെ ജാതകത്തിൽ ഒരു ഗ്രഹത്തിൻ്റെ ദശ അവസാനിക്കുകയും മറ്റൊരു ഗ്രഹത്തിൻ്റെ ദശ ആരംഭിക്കുകയും ചെയ്യുന്ന ആ ഒരു ട്രാൻസിഷൻ പീരീഡിനെയാണ് നമ്മൾ ദശാസന്ധി എന്ന് വിളിക്കുന്നത്. ദമ്പതികളിൽ 2 പേർക്കും ഒരേ സമയത്തോ അല്ലെങ്കിൽ അടുത്തടുത്ത സമയങ്ങളിലോ ദശ മാറുന്നത് ദാമ്പത്യത്തിൽ ചില വെല്ലുവിളികൾ ഉയർത്താറുണ്ട്. എന്തിനാണ് നമ്മൾ ഇവിടെ ദേശാസന്ധിയെ ഭയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ചില കാരണങ്ങളുണ്ട്. മാനസികവും ശാരീരികവുമായ മാറ്റങ്ങളാണ് അവയിൽ പ്രധാനം. ഒരു ദശയിൽ നിന്ന് മറ്റൊന്നിലേക്ക് കടക്കുമ്പോൾ വ്യക്തിയുടെ ചിന്താഗതിയിലും താല്പര്യങ്ങളിലും സ്വഭാവത്തിലും വലിയ മാറ്റങ്ങൾ വരാം. സാഹചര്യങ്ങളിലും ആ മാറ്റങ്ങൾ വരാം. വിവാഹം എന്നത് പുതിയൊരു ജീവിത സാഹചര്യത്തിലേക്ക് മാറുന്ന സമയമാണ്. ആ സമയത്ത് തന്നെ ദശയും മാറുന്നത് വ്യക്തിയെ മാനസികമായി തളർത്തുകയോ അസ്വസ്ഥനാക്കുകയോ ഒക്കെ ചെയ്തേക്കാം. പിന്നീടുള്ളത്, ദമ്പതികളിൽ രണ്ടു പേർക്കും ഒരേ സമയം ദശ മാറുന്നത് ഒരേ സമയം രണ്ടുപേരുടെയും ജീവിതത്തിൽ അസ്ഥിരതയും അസ്വസ്ഥതയും ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഒരാൾക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ മറ്റൊരാൾക്ക് താങ്ങായി നിൽക്കാൻ കഴിയാത്ത അവസ്ഥ ഇതുമൂലം ഉണ്ടാകും. കാരണം രണ്ടുപേരും അസ്വസ്ഥരും പ്രശ്നബാധിതരുമാകുമ്പോൾ പരസ്പരം സപ്പോർട്ട് ചെയ്യാനും അതിനെ പരിഹരിക്കാനും അവർക്ക് കഴിയാൻ സാധിക്കാതെ വരുന്നു. ആരോഗ്യപരവും സാമ്പത്തികവുമായ തടസ്സങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം. ദശാസന്ധിക്കാലം പൊതുവെ ഛിദ്രകാലം എന്നാണ് അറിയപ്പെടുന്നത്. ഈ സമയത്ത് രോഗങ്ങൾ വരാനോ ജോലിയിൽ തടസ്സങ്ങൾ നേരിടാനോ ഉള്ള സാധ്യത കൂടുതലാണ്. പുത്തൻ ദാമ്പത്യത്തിലേക്ക് കടക്കുന്നവർക്ക് ഇത് സാമ്പത്തിക ഭദ്രതയെ ബാധിച്ചേക്കാം. കാര്യം രണ്ടുപേർക്കും ഒന്നിച്ച് രോഗം വരിക, രണ്ടുപേർക്കും തൊഴിൽ നഷ്ടപ്പെടുക, അല്ലെങ്കിൽ രണ്ടുപേർക്കും ശമ്പളം കിട്ടാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വരുന്നത് അവരുടെ സാമ്പത്തിക ഭദ്രതയും അതുവഴി അവരുടെ ജീവിതത്തെയും പ്രതികൂലമായിട്ട് ബാധിച്ചേക്കാം. ദശാസന്ധി നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ദമ്പതികളുടെ ദശാമാറ്റങ്ങൾ തമ്മിൽ ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും വ്യത്യാസമുണ്ടായിരിക്കണം എന്ന് ജ്യോതിഷം നിർദ്ദേശിക്കുന്നുണ്ട്. 6 മാസത്തിനുള്ളിലാണ് രണ്ടു പേർക്കും ദശ മാറുന്നതെങ്കിൽ അത് ഒഴിവാക്കുന്നത് തന്നെയാണ് ഉചിതം. പാപഗ്രഹങ്ങളുടെ ദശകളിൽ, ഉദാഹരണത്തിന് ശനി, രാഹു, ആ ദശകളിൽ നിന്ന് മറ്റൊരു പാപഗ്രഹത്തിന്റെ ദശയിലേക്കാണ് മാറ്റമെങ്കിൽ ഫലം കൂടും. എന്നാൽ ശുഭഗ്രഹങ്ങളുടെ ദശകളാണെങ്കിൽ കാരുണ്യം കുറഞ്ഞേക്കാം. ഫലം കൂടും എന്ന് ഞാൻ പറഞ്ഞത് ദോഷഫലങ്ങളാണ് കൂടുന്നത്. ശുഭഗ്രഹങ്ങളുടെ ദശകളാണെങ്കിൽ നമുക്ക് ശുഭഫലം കൂടിയിരിക്കും, അതിൻ്റെ ദോഷഫലം കുറഞ്ഞിരിക്കും. സ്വാഭാവികമായും അങ്ങനെയാണ്. ദശാസന്ധി അറിഞ്ഞുകൊണ്ട് തന്നെ വിവാഹം കഴിക്കേണ്ട സാഹചര്യം ചിലപ്പോൾ വരാറുണ്ട്. അങ്ങനെ വന്നാൽ അതിന് പരിഹാര കർമ്മങ്ങളുണ്ട്. അതാത് ദശാനാഥന്മാരെ പ്രീതിപ്പെടുത്തുന്ന ആ ദശ ഏത് ഗ്രഹത്തിൻ്റെ ദശയാണോ ആ ഗ്രഹത്തിൻ്റെ ജാതകത്തിലെ സ്ഥിതി നോക്കിയിട്ട് ആ ദശ ആ ഗ്രഹം ഏതു ദേവതയെ സൂചിപ്പിക്കുന്നു എന്ന് കണ്ടിട്ട് ആ ദേവതയ്ക്കായുള്ള പ്രീതികരമായ പൂജകളോ ദാനങ്ങളോ അതുപോലെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും ദോഷം ശമിപ്പിക്കാൻ ഗുണകരമായിരിക്കും. ചുരുക്കത്തിൽ, ജീവിതത്തിൽ ഒന്നിലധികം വലിയ മാറ്റങ്ങൾ ഒരേ സമയം സംഭവിക്കുമ്പോൾ ആളുകൾ അനുഭവിക്കുന്ന അഡ്ജസ്റ്റ്മെന്റ് ഡിസോർഡർ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. ദശാസന്ധി എന്ന ജ്യോതിഷ തത്വം ഇത്തരം മാനസിക തളർച്ചകളെ മുൻകൂട്ടി കണ്ട് നൽകുന്ന ഒരു മുന്നറിയിപ്പാണ്.
1: റേഡിയോ സാന്ത്വനം 90.4 പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരുന്നത് ഭാഗ്യരാശി എന്ന പരിപാടിയാണ്. ഭാഗ്യരാശിയിൽ ഞാൻ രജനി ഗിരീഷാണ്. ഭാഗ്യരാശിയിൽ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കുമൊക്കെയുള്ള മറുപടി തന്നുകൊണ്ടിരിക്കുന്നത് ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ സാറാണ്. ചൊവ്വാദോഷത്തെക്കുറിച്ചും നക്ഷത്രങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചും, ഒരേ നക്ഷത്രത്തിൽ ജനിച്ച എല്ലാവർക്കും ഒരേ സ്വഭാവമായിരിക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള കുറേ ചോദ്യങ്ങൾക്കാണ് പ്രിയപ്പെട്ട നമ്മുടെ ഡോക്ടർ സി ആർ ജയശങ്കർ സാർ നമ്മളോട് ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതോടനുബന്ധിച്ചാണ് ദശാസന്ധിയും വിവാഹവും എന്ന കുറച്ച് സംശയങ്ങൾക്കും സാർ വളരെ യുക്തിപരമായിട്ടാണ് നമുക്ക് മറുപടി തന്നുകൊണ്ടിരിക്കുന്നത്. ഭാഗ്യരാശി ഇന്ന് ഇവിടെ പൂർണ്ണമാകുകയാണ്.
2: റേഡിയോ സന്ധനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഭാഗ്യരാശി. ആശയം അവതരണം ഡോക്ടർ സി ആർ ജയശങ്കർ. ഏകോപനം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: You're listening to Radio Swandanam 90.4 FM.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

Tá,

യാത്രയെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം രചന.

അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

ശരീരത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

0: കേൾക്കാം ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.